ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1852 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം നസീബുദ്ദീൻ ബണ്ടംപള്ളി. ഇന്ന് ശകവർഷം 1947 ജ്യേഷ്ഠം 13, മലയാള വർഷം 1201 എടവം 20, 2026 ജൂൺ 3 ബുധനാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 57 സെക്കൻഡ്.

കവർത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം കെ പി കുഞ്ഞിമൂസ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകളും, 7:20 ദീപവിശേഷവും സേവന വാർത്തകളും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ചെത്ലാദ്വീപ് സ്വദേശി മുഹമ്മദ് സയ്യിദ് കട്ടിപ്പുര പങ്കെടുക്കുന്ന കേടാത്ത കനലുകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: അഗതി, കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. അമിനി, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി 6:55 തുടർന്ന് കേൾക്കാം.

ആകാശവാണി. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസ് അംഗം ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ ഇടവപ്പാതി മഴക്കാലം നാളെ തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. സിബിഎസ്ഇ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ തുറന്നു. ശനിയാഴ്ച വരെ പുനർമൂല്യനിർണയത്തിനും ഉത്തരക്കടലാസിലെ പ്രശ്നങ്ങളുടെ വെരിഫിക്കേഷനും പോർട്ടലിൽ അപേക്ഷിക്കാം. സിബിഎസ്ഇ 12-ാം ക്ലാസ് ഉത്തരക്കടലാസ് മൂല്യനിർണയത്തിലുണ്ടായ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സിബിഎസ്ഇ ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത എന്നിവരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായിരുന്ന ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ പുതിയ ചെയർമാനായി നിയമിച്ചു. ഐഎഎസ് ഉദ്യോഗസ്ഥൻ വരുൺ ഭരദ്വാജ് സെക്രട്ടറിയാകും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി

പൊരുതുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. ഇന്നലെ റഷ്യ യുക്രൈനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 21 പേർ മരിച്ചു. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഗോവയ്ക്കെതിരെ കേരളത്തിന് 19 റൺസ് ജയം. ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ കണ്ണൂർ സ്വദേശി തക്സിൽ മുഹമ്മദ് ജംഷിദ് ഇടം നേടി.

0: കേരളത്തിൽ കൃഷി ചെയ്യാതെ തരിച്ചു കിടക്കുന്ന ഓരോ തുണ്ട് നെൽപ്പാടത്തിന് പിന്നിലും ഒരു കഷ്ടപ്പാടിന്റെ കഥയുണ്ട്. തന്റെ സമ്പാദ്യം നിക്ഷേപിക്കുകയും കൃഷിക്കായി കടം വാങ്ങുകയും പ്രതീക്ഷയോടെ വിളവെടുക്കുകയും പിന്നീട് അർഹമായ പ്രതിഫലത്തിനായി അനന്തമായി കാത്തിരിക്കുകയും ചെയ്ത കർഷകന്റെ കഥ. പിന്നീട് നെൽകൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്ന സ്ഥിതി. നെൽകൃഷിയോടുള്ള പ്രതിബദ്ധത കുറവല്ല, നെൽകൃഷി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിവരുന്ന സാമ്പത്തിക ബാധ്യതയാണ് പ്രധാന കാരണം. മാസങ്ങളോളം പരിശ്രമിച്ച് നെൽകൃഷി ചെയ്യുന്ന കർഷകൻ ഏജൻസികൾക്ക് നൽകിയ നെല്ലിന്റെ പണത്തിനായുള്ള കാത്തിരിപ്പിന് അറുതിയില്ല. പലരും കടത്തിൽ കുടുങ്ങി വായ്പ തിരിച്ചടയ്ക്കാനും കുടുംബ ചെലവുകൾ നടത്താനും പാടുപെടുന്നു.
1: 1985 കാലഘട്ടങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
0: മണ്ണുത്തി കാർഷിക സർവകലാശാല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ എ ലത,
1: അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയം അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് 1,00,000 ഹെക്ടർ ഏരിയയിൽ നെൽകൃഷി എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അത് 1.5 ലക്ഷം ഹെക്ടറിലേക്ക് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഭ്യന്തര ഉൽപാദനം വളരെയധികം കുറയുന്നതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. ഇപ്പൊ പ്രസന്റ് സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് നെല്ല് സംഭരണം തന്നെയാണ്. നെല്ല് സംഭരണത്തിൽ സമയത്തിന് എടുക്കുന്നില്ല, മില്ലുകാർ കൃത്യമായിട്ട് വന്ന് എടുക്കുന്നില്ല, എടുത്താൽ തന്നെ അവർ കൃത്യമായിട്ട് പൈസ കർഷകർക്ക് എടുക്കുന്നില്ല. അടുത്ത സീസണിൽ അവർക്ക് കൃഷി ഇറക്കണമെങ്കിൽ ഈ പൈസ ഉപയോഗിച്ചിട്ടാണ് കൃഷി ഇറക്കുന്നുണ്ടാവുക. അപ്പൊ ആ പൈസ ഇല്ല. അപ്പൊ അതും കർഷകരെ പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.
0: സംഭരിച്ച നെല്ലിന്റെ പണം വൈകുന്നത് കേരളത്തിലെ കർഷക സമൂഹം നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമായി പണം ലഭിക്കുക എന്നത് വരുമാനം മാത്രമല്ല, അത് കൃഷിയുടെ അടുത്ത സീസണിന് ആവശ്യമായ മൂലധനം കൂടിയാണ്.
1: 4 മാസത്തോളം വരുമാനമില്ലാതെ ജോലി ചെയ്തതിനു ശേഷമാണ് കൊയ്ത്ത് നടക്കുന്നത്.
0: നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ്,
1: കൊയ്ത്ത് നടന്നു കഴിഞ്ഞിട്ട് 2-3 മാർച്ച് 18 വരെയുള്ള പണമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനുശേഷം പണം കർഷകന് കൊടുത്തിട്ടേ ഇല്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുഖ്യമന്ത്രിയെ അടക്കം കണ്ടിരുന്നു. ഈ ആഴ്ച നടപടി ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും കർഷകനെ സംബന്ധിച്ചിടത്തോളം നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 8 ദിവസത്തിനകമെങ്കിലും പണം കിട്ടിയില്ല എങ്കിൽ അവന്റെ കാര്യങ്ങൾ മുഴുവൻ പാളം കെട്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ എല്ലാ മേഖലകളിലുള്ള കർഷകർക്കും ശരിക്കും 18 മാർച്ചിന് ശേഷം പണം ലഭിച്ചിട്ടേയില്ല.
0: നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ആർ സതീശൻ,
2: ഇവിടെ ഇതുവരെ ഏതാണ്ട് 315 കോടിയോളം രൂപ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മാത്രം കർഷകർക്ക് ലഭിക്കാനിരിക്കുകയാണ്. ഇതുവരെ PRS ലഭിച്ച കർഷകരിൽ നിന്നും കർഷകർക്ക് വെറും 17.45 കോടി രൂപ മാത്രമാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അതിനുശേഷവും 1,000 ടൺ നെല്ലിന്റെ PRS നൽകാതിരിക്കുകയാണ്. ആ PRSന്റെ കണക്കൂടെ കൂട്ടിയാൽ ഏതാണ്ട് 301 കോടി രൂപ ഇപ്പോൾ പെൻഡിംഗിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 2 സീസണായി കാനറ ബാങ്ക് SBI മുഖേനയാണ് അതിന്റെ PRS വായ്പ നൽകി വരുന്നത്. ആ വായ്പയുടെ കാലാവധി യഥാർത്ഥത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 18-ാം തീയതി അവരുടെ ധാരണ പ്രകാരമുള്ള വായ്പ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറിക്കൊണ്ട് അത് പുതുക്കി പണം അനുവദിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് ഇത് ലഭിക്കുകയുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വായ്പ എഗ്രിമെന്റ് ബാങ്കുകളുമായി പുതുക്കി കർഷകർക്ക് നൽകാനുള്ള നടപടി എടുക്കണം.
0: വർദ്ധിച്ചു വരുന്ന കൃഷി ചെലവുകൾ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്നു. വിത്തുകൾക്കും വളത്തിനും യന്ത്രങ്ങൾക്കും ഇന്ധനത്തിനും ഗതാഗത സൌകര്യങ്ങൾക്കും ചെലവ് ഗണ്യമായി വർദ്ധിച്ചു. ഉൽപാദന ചെലവ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർഷകർക്ക് അവരുടെ പണം ലഭിക്കാതെ വരുന്നത്. ഇത് നെൽകർഷകരുടെ നടുവൊടിക്കുന്നു. നെൽകർഷകൻ ലാലിച്ചൻ പള്ളിവാതുക്കൽ,
3: നെല്ലെടുക്കാൻ വന്ന കിഴിവുള്ള അതിഭയങ്കരമായ കിഴിവുള്ള ഇപ്പോൾ തന്നെ ഒരൊറ്റ ഉദാഹരണം പറയാം. ഞങ്ങൾ 365 ഏക്കറുള്ള ഒരു പാടത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. ആ പ്രസിഡന്റായി സർക്കാരിന്റെ 8 പമ്പാണ് ഒരു പമ്പ വെച്ചിട്ട് കൊണ്ടുവച്ചതെല്ലാം കേടാം. ഇപ്പൊ 8-ാമത്തെ പമ്പ് കൊണ്ട് വെച്ചിട്ട് കേടും. പിന്നെ ഒരു വളത്തിന്റെ വില കൂടി, എല്ലാം കൊണ്ടും വില കൂടി. ഒരു കിട്ടിയ നെല്ല് കയറ്റാൻ 300 രൂപ വരെ, സർക്കാരിന് കിട്ടുന്ന 12 രൂപ. എങ്ങനെ മുന്നോട്ട് പോകും? യാതൊരു കാരണവശാലും മുന്നോട്ട് പോകാത്ത അവസ്ഥ. അതുകൊണ്ട് പുതിയ തലമുറകളൊന്നും ഇവിടെ ഇറങ്ങുന്നില്ല. ഏതാണ്ട് 100,000 ശതമാനം കർഷകർ ഇപ്പോൾ തന്നെ കഴിഞ്ഞ സീസണിൽ പിന്മാറി, കൃഷി പിന്മാറി മുന്നോട്ട് പോകും തോറും കൃഷി നിന്ന് പോകുന്നതല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വിധത്തിലും കർഷകന് സാധിക്കുന്നില്ല. ഒരു വിധത്തിലും മുന്നോട്ട് പോകാനൊക്കാത്ത അവസ്ഥ. ഇപ്പം തന്നെ 1,250 രൂപയെ കിടന്ന ഫാക്ടറി പോസ്റ്റ് 2,200 രൂപയായി. എങ്ങനെ മുന്നോട്ട് പോകും? ഇതുകൊണ്ട് വലിയൊരാവസ്ഥയില്ലാതെ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ കൃഷി നിന്ന് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല.
0: തൊഴിലാളികളുടെ ക്ഷാമവും യുവതലമുറ

0: കൃഷിയോടുള്ള താൽപര്യം കുറയുന്നതുമാണ് മറ്റൊരാശങ്ക. മാതാപിതാക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കാണുന്ന യുവാക്കൾ നെൽകൃഷി ഉപജീവന മാർഗമായി ഏറ്റെടുക്കാൻ മടിക്കുന്നു. സ്ഥിരതയ്ക്കും അന്തസ്സിനും പകരം കടവും അപമാനവും പല കർഷക കുടുംബങ്ങൾക്കും നെൽകൃഷി ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളാകുന്നു. വെളിയനാട് കൃഷിഭവൻ പരിധിയിലുള്ള തായ്പറമ്പ് വടക്ക് പാടശേഖര സമിതി സെക്രട്ടറിയും നെൽ കർഷക സംരക്ഷണ സമിതി സംസ്ഥാന ട്രഷററുമായ കെ ബി മോഹനൻ,
1: കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ചെളിയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർഷകരെ ഒരിക്കലും പുതുതലമുറ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമാണ് ഈ ചെളിയിൽ ഇറങ്ങാനുള്ളത്, അല്ലെങ്കിൽ കർഷകരെ കിടക്കുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രകൃതിയെ പോലും നോക്കാതെ കർഷകർ വയലിലിറങ്ങി കൃഷി ചെയ്ത് ഇത് യഥാസമയം ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാൻ പറ്റും. കാരണം ഒരു കുട്ടിയെ എങ്ങനെ വളർത്തുന്നു അതിലും കാര്യമായ രീതിയിൽ പരിഗണിച്ചിട്ട് മാത്രമേ നെൽകൃഷി നടത്താൻ പാടുള്ളൂ. പക്ഷെ ഇത്രയും ത്യാഗം സഹിച്ച് നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ മുടക്കുന്ന കാശ് യഥാസമയം കിട്ടുന്നുമില്ല. ഈ വർഷത്തെ പുഞ്ഞവിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞങ്ങളെ പോയിട്ട് കഴിഞ്ഞതാണ്. ഇതുവരെ നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല. മുടക്കുന്ന പൈസയ്ക്ക് കൃത്യമായ ഒരു മറുപടി ഒരു പ്രതിഫലം കിട്ടാതെ തന്നെയും ഉൽപാദനം കൊടുത്തു കഴിഞ്ഞാൽ ലോണായിട്ട് പൈസ തരുന്ന ഒരു സംവിധാനം നെല്ലിനല്ലാതെ മറ്റൊന്നുമില്ല. ബാക്കി ഏതിന് വേണം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ വിപണിയിൽ നിന്ന് പൈസ ഇല്ലാതിരിക്കും. ഇത് ഇടനിലക്കാരിൽ നിന്ന് ദൂഷണം ചെയ്യുക, ഒരു വർഷത്ത് മറ്റൊരു ഉൽപ്പാദിപ്പിച്ച 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ 85 കിലോ 90 കിലോ നെല്ലിന് പൈസ ഞാൻ കിട്ടുന്നുള്ളൂ. ബാക്കി കൊടുക്കുന്ന 15 കിലോ 10 കിലോ അതിന്റെ ലേബർ ചാർജ്, കാരണം ഞങ്ങൾ തന്നെ അതിനും കൂടെ കാശ് മുടക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾ പൈസ എടുത്തുള്ളൂ.
2: പല കാരണങ്ങളാണുള്ളത്
0: ഡോക്ടർ എ ലത.
2: ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. ഒരു കാര്യവും ഒരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോ നിലവിലില്ല. കാരണം കാലം മാറി മാറി വരുന്നു, മഴ പെയ്യാത്ത സമയത്ത് മഴ പെയ്യുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ നെൽച്ചെടിയുടെ വളർച്ചയെയും അതോടൊപ്പം തന്നെ വിളവെടുപ്പിനെയും എല്ലാം അത് ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മുണ്ടകൻ സീസണിലാണ് കുറച്ച് നല്ലൊരു വിളവ് കർഷകർക്ക് ലഭ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ലഭ്യത കുറവാണ്. ആവശ്യത്തിന് തൊഴിലെ കിട്ടുന്നില്ല, സമയത്തിന് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് നെൽകൃഷിയുടെ വളർച്ചയെയും അതോടൊപ്പം തന്നെ കീടരോഗ ആക്രമണങ്ങളെയും ബാധിക്കും. ഒരു പരിധിവരെ നമുക്ക് ചെയ്യാവുന്നത് കാർഷിക യന്ത്രവൽക്കരണമാണ്. കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ കേസിൽ പറയുമ്പോൾ അതിലുള്ള ഏറ്റവും കാർഷിക മേഖലയിൽ യന്ത്രങ്ങൾ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. ആ യന്ത്രങ്ങളെ പരിരക്ഷിക്കുന്നതിനും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള ആൾക്കാരുടെ അതിന് പരിജ്ഞാനം ലഭിച്ച അപര്യാപ്തത ഇത് വളരെ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവരവിടെ അവരുടേതായ കമ്മീഷനൊക്കെ എടുത്തുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇനി നല്ല വിളവുണ്ടായാൽ പോലും അത് സംഭരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നെല്ല് സംഭരണം കഴിഞ്ഞ് അതിനുള്ള പൈസ കിട്ടുന്നതിനുമുള്ള കാലതാമസം, ഇതെല്ലാം തന്നെ കർഷകരുടെ പ്രശ്നങ്ങളാണ്.
3: നെല്ലിന്റെ പണം ലഭിക്കുന്നത് കേന്ദ്രം ആണ് പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്.
0: പി ആർ സതീശൻ,
3: രണ്ടുപേരും 23 രൂപ 67 പൈസയോളം കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്ക് നൽകുന്നത്. ഇപ്പോഴാണെങ്കിൽ 17 പൈസ ഇവിടെ നമുക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ഈ MSP എന്ന നിലയിൽ ആണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പണം നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് നൽകുന്നത് ഇൻസെന്റീവ് മാത്രമാണ്. ആ ഇൻസെന്റീവ് 9 രൂപ 56 പൈസ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ ഗവൺമെന്റ് പല ഘട്ടങ്ങളിലായി കേന്ദ്രത്തിന്റെ MSP വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവണതയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ അത് കുറച്ച് അതാണ്ട് 5 രൂപ 1 പൈസയാണ് നമുക്ക് യഥാർത്ഥത്തിൽ അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഈ നെല്ലിന്റെ വില 35 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടിയാണ്. അപ്പൊ ആ നിലയിൽ വില വർദ്ധിപ്പിച്ച് കർഷകന് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുന്നതിന് ഉതകുന്ന തരത്തിൽ റിവോൾഡിംഗ് ഫണ്ട് എന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെ ഈ പണം ലഭിക്കാൻ നേരത്ത് അതുവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് സർക്കാർ പ്രഖ്യാപിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധ്യമാണ്. അതിനുള്ള സാധ്യതയുമുണ്ട്. കാരണം നമുക്ക് നെൽവയൽ നിർത്തല സംരക്ഷണ നിയമപ്രകാരം പരിവർത്തനം പെടുത്തുന്ന വയലിന്റെ ആ വയൽപ്പെടുത്തുന്ന കിട്ടുന്ന ഫീസ്, ആ ഫീസ് കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. 2200 കോടിയോളം രൂപ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അങ്ങനെ ലഭിച്ചിരുന്നതാണ്. ആ ഫണ്ട് വകമാറ്റുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ഗവൺമെന്റ് കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കപ്പെടാതിരിക്കുന്നത്.
0: കേരളത്തിന്റെ നെൽവയലുകൾ പല തലമുറകളെ ഊട്ടുകയും സംസ്ഥാനത്തിന്റെ സ്വത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നെൽകൃഷി സംരക്ഷിക്കുന്നതിന് വാഗ്ദാനങ്ങൾ മാത്രമല്ല വേണ്ടത്, കർഷകരുടെ കുടിശ്ശികകൾ യഥാസമയം തീർക്കാനും ന്യായമായ വരുമാനം ഉറപ്പാക്കാനും ഫലപ്രദമായ സഹായ സംവിധാനങ്ങൾ ഒരുക്കാനും അധികൃതർ തയ്യാറാകേണ്ടതുണ്ട്.
4: 2025-26 വർഷത്തില് ആലപ്പുഴ ജില്ലയിലെ പഞ്ചകൃഷി നെല്ല് സംഭരണം ഏകദേശം 99% പൂർത്തിയായിട്ടുണ്ട്.
0: ആലപ്പുഴ ജില്ലാ പാഡി മാർക്കറ്റിംഗ് ഓഫീസർ അനുമോൾ പി,
4: ഈ വർഷം നമുക്ക് 44 മില്ലുകളാണ് സപ്ലൈക്ക് വേണ്ടി നെല്ല് സംഭരണം നടത്തിയത്. 3 വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് സുഖമായിട്ട് നമുക്ക് നെല്ല് സംഭരണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. നാളിതുവരെ ഒരു 25,605 കർഷകരിൽ നിന്നാണ് നമ്മൾ നെല്ല് സംഭരിച്ചിരിക്കുന്നത്. അത് ഏകദേശം 1,55,028 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചു കഴിഞ്ഞത്. അപ്പൊ എന്നാൽ ഈ നെല്ലിന്റെ വില നമ്മൾ PRS വായ്പയായിട്ടാണ് നൽകുന്നത്. ഇതുവരെ നമുക്ക് 1880

0: പേർക്ക് ഈ വായ്പ നൽകാൻ സാധിച്ചിട്ടുള്ളൂ. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ 25 മാർച്ച് 2026 വരെ വെരിഫിക്കേഷൻ പൂർത്തിയായ PRS കൾക്കാണ് SBIയിൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. അത് കാനറ ബാങ്ക് ആണെങ്കിൽ 18 മാർച്ച് 2026 വരെയുള്ള PRS കൾക്കാണ് ഈ വായ്പ അല്ലെങ്കിൽ ഫണ്ട് കൈമാറിയിരിക്കുന്നത്. ഇത് രണ്ടും ഏകദേശം 17 കോടിയാണ് ഈ രണ്ട് ബാങ്കുകൾക്കുമായിട്ട് ഫണ്ട് കൈമാറിയിരിക്കുന്നത്. അതിനുശേഷമുള്ള ബാക്കി ഫണ്ട് കൈമാറുന്നതിനായിട്ട് നമ്മൾ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അധ്യക്ഷതയിൽ കൃഷി വകുപ്പ് മന്ത്രി സഹകരണവകുപ്പ് മന്ത്രിയും കൂടി ചേർന്ന് അടിയന്തര യോഗം വിളിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും ഫണ്ട് കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ട അടിയന്തര ഇടപെടൽ നടത്താമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയും വേഗം ഫണ്ട് ലഭ്യമാകുമെന്നാണ് സപ്ലൈ വഴിയും പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഫണ്ട് കിട്ടാനുണ്ട്. അത് ആലപ്പുഴ ജില്ലയ്ക്കും പെട്ടെന്ന് കൈമാറി കിട്ടുമെന്നാണ് നമുക്ക് ഹെഡ് ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്.
1: കർഷകർ നെൽകൃഷി ഉപേക്ഷിക്കുന്നത് തുടരുകയാണ് എങ്കിൽ കേരളത്തിന് നഷ്ടമാകുന്നത് അതിന്റെ കാർഷിക സ്വാശ്രയത്വം മാത്രമല്ല വിലമതിക്കാനാവാത്ത പൈതൃകവും കൂടിയാണ്. ഉഴുതുണ്ട പാടങ്ങളെ വരണ്ടു വിണ്ടുപോകാൻ വിട്ടുകൊടുത്തുകൂടാ.

0: സമയം 6 മണി കഴിഞ്ഞ് 43:45. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ,

0: യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തുനിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തുനിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S. രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി DK ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റ് പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പിടിയിലായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 1st അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. July 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ August 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ

0: കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ എം എസ് മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയവ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സെൻസസ് 2022 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2022 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവച്ച സെൻസസാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദശവത്സര പരമ്പരയിലെ 16th സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8th സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
0: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ. ആദ്യം കെ പി കുഞ്ഞിമുസ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകളും, 7:20 ദ്വീപ് വിശേഷവും സേവന വാർത്തകളും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും, 7:45 ചെത്ലാദ്വീപ് സ്വദേശി മുഹമ്മദ് സെയ്ദ് കട്ടിപ്പുര പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്. സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ പി കുഞ്ഞിമൂസ.
3: മഹത്തായ സാമൂഹ്യ ലക്ഷ്യത്തിന്റെ പ്രകാശം ഇരുട്ടിന്റെ ദുർഗങ്ങളെ തകർക്കാൻ കരുത്തേകും. ഇണങ്ങി ജീവിക്കാൻ ഹൃദയത്തിൽ നറുമലർ കരുതി വെക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. മഹാത്മാക്കളുടെ ജീവിതങ്ങൾ വിലപ്പെട്ടതാവുന്നത് അവരുടെ ത്യാഗവും സഹനവും ലക്ഷ്യബോധവും അനുകരണീയ മാതൃകകൾ ആവുന്നതുകൊണ്ടാണ്. സൌമ്യവും മധുരവും ശുദ്ധവും ലളിതവുമായിരിക്കും ലക്ഷ്യബോധമുള്ളവന്റെ ഭാഷ. കളങ്കമേശാത്ത മനസ്സിന്റെയും കർമ്മത്തിന്റെയും ഉടമകളാണവർ. വാക്കും

0: പ്രവൃത്തിയും വിചാരവുമെല്ലാം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വ്യാഖ്യാനങ്ങൾ ആക്കിയവർ. വാക്കുകൾക്ക് ബാഹ്യലോകത്തെ കുറിക്കുക എന്ന വാച്യധർമ്മവും വികാരങ്ങളെ തട്ടിയുണർത്തുകയെന്ന പരോക്ഷ ധർമ്മവുമുണ്ടെന്ന് മനസ്സിലാക്കണം. മനുഷ്യന്റെ സർവതോന്മുഖമായ സംസ്കാരമാണ് വിദ്യാഭ്യാസത്തിന്റെ ഉദ്ദേശ്യമെന്ന് നമുക്കറിയാം. ഉത്തമ പൌരന്മാരെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കണമെങ്കിൽ ലക്ഷ്യബോധം അനിവാര്യമാണ്. പ്രായോഗികമായ ജീവിതത്തിന് മനുഷ്യനെ സന്നദ്ധമാക്കാനും ഇതാവശ്യമാണ്. വിദ്യ തന്നെയാണ് സമ്പത്ത് എന്ന് മനസ്സിലാക്കിയാൽ പണത്തിനും പ്രതാപത്തിനും പരക്കം പായുകയില്ല. അലക്ഷ്യമായ ജീവിതവും അനാവശ്യമായ ഉത്കണ്ഠയും മനുഷ്യനെ രോഗിയാക്കുന്നു. ജീവിതത്തോടുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് നീങ്ങണമെങ്കിൽ കർമ്മ നിരതനാവണം. മടിയെന്ന പിശാചിനെ അകറ്റാൻ അന്നന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പിറ്റേ ദിവസത്തേക്ക് നീട്ടാതിരിക്കുകയും വേണം. പ്രമുഖ തത്വശാസ്ത്രജ്ഞന്മാർ ഒറ്റക്കെട്ടായി പറഞ്ഞത് ഒരിക്കലും ജീവിതത്തെ ശുഷ്കവും ഹീനവുമാക്കരുതെന്നാണ്. ജീവിതം ആഹ്ലാദപ്രദമാക്കുന്നതിനും തദ്വാര സുന്ദരമാക്കുന്നതിനും ഇവരുടെ ജീവചരിത്രങ്ങൾ വളരെയധികം സഹായിക്കുന്നു. ബെർണാഡ് ഷാ പറഞ്ഞത്, ഉത്കണ്ഠയും മനക്ലേശവും എനിക്കില്ല, എനിക്കതിനൊന്നിനും സമയമില്ല എന്നാണ്. കഴിഞ്ഞതിനെപ്പറ്റി ആവലാതിപ്പെടാനും വരാനിരിക്കുന്ന കടുത്ത അനുഭവങ്ങളെപ്പറ്റി വേവലാതിപ്പെടാനും തയ്യാറെടുക്കാതെ കർത്തവ്യ നിർവഹണത്തിൽ നിന്നുള്ള സംതൃപ്തി ഓരോ വ്യക്തിയെയും ഭരിക്കണം. സ്വന്തം പ്രതിഭയെ വളർത്തിയെടുക്കുക, മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കുക, ജീവിതം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കുക, ജീവിതത്തിന്റെ പുഞ്ചിരി പൊഴിക്കുന്ന മുഖം മാറോടണക്കുക, ചിന്തിച്ചുറച്ച ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുക. സ്വപ്രയത്നം പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ കൃഷിക്കാരനിൽ ആത്മസംതൃപ്തി ഓളം വെട്ടാറില്ലേ? ഇതിന്റെ പൊരുളാണല്ലോ പൈങ്കിളികളുടെ സ്വരത്തിൽ മാറ്റൊലിക്കൊള്ളുന്നത്. ഇതൊക്കെ മനുഷ്യ മനസ്സിലെ ആശയുടെ ദീപനാളങ്ങളാണ്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് KP കുഞ്ഞിമുസ.
2: ജിൻകെ പാസ് കോയി ഗാരണ്ടി നഹി ഹൈ സർക്കാർ ഖുദ് ഉൻകി ഗാരണ്ടർ ബൻ രഹി ഹൈ.
3: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ് അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
1: ഇനി മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം.

ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകമെന്ന പരിപാടിയിലൂടെ.

പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05 മറക്കാതെ കേൾക്കുക.
0: ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
1: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
0: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
1: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
0: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
1: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു. പാട്ടോർമ്മയിലൂടെ
0: ആകാശവാണി.
2: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
3: കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്, ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626274.
0: മറ്റൊരു നമ്പർ 0489626234.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
1: മറക്കാതെ കേൾക്കുക ഫാട്ടു ഫെട്ടി.
2: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
2: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. GST നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തരമന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചുവരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
1: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവെക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് 3-ാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത RUDRAM-2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൌറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലീലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ 1 വർഷത്തേക്കായിരിക്കും ഖലീലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫാട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് സലീം മന്നായപുര.

0: ഹലോ, ആകാശവാണിയുടെ ഫാർട്ട് ഫിറ്റ് എന്ന പരിപാടിയാണ്. ഇതാരാണ്?
1: ഹാജ
0: ഹുസൈൻ. പിന്നെ എന്തൊക്കെയുണ്ട് ഹാജ ഹുസൈൻ വിശേഷങ്ങൾ?
1: സുഖം തന്നെ.
0: സുഖം തന്നെ. ചോറൊക്കെ
1: കഴിച്ചിട്ടിരിക്കുകയാണല്ലേ.
0: നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹാജ ഹുസൈൻ?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം. പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിക്ക് പോകുന്നുണ്ടല്ലേ. ഈ പ്രാവശ്യം ഹാജ ഹുസൈൻ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് പാട്ട് പെട്ടിയിലൂടെ? ആയിഷ ബീഗത്തിന്റെ ഏതെങ്കിലും ഒരു നല്ല മാപ്പിളപ്പാട്ടല്ലേ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
1: ഇത് ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും.
0: ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഹാജ ഹുസൈൻ പറഞ്ഞ പോലെ ആയിഷ ബീഗത്തിന്റെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ല. എല്ലാവർക്കും വേണ്ടി വെച്ചുതരാം. വിളിച്ചു തന്നെ വീണ്ടും വിളിക്കാം. അപ്പൊ ഓക്കെ, ശരി എന്നാ വെച്ചോട്ടെ.

0: പഠിപ്പും പൊലിമയും
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ.
0: ആകാശവാണി കവിത തീർക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവിരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവിരത്തിയുടെ

0: ഇനി കേടാത്ത കനലുകൾ എന്ന പരിപാടി കേൾക്കാം.
1: കെടാത്ത കനലുകൾ. ലക്ഷദ്വീപിലെ മുതിർന്ന പൌരന്മാർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നീ പരിപാടിയിൽ കഴിഞ്ഞ ബുധനാഴ്ച പ്രക്ഷേപണം ചെയ്ത ചെത്ലാത്ത് ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് സയ്യിദ് കട്ടിപ്പുര പങ്കെടുക്കുന്ന പരിപാടിയുടെ തുടർന്നുള്ള ഭാഗമാണ് ഇന്ന്. അദ്ദേഹം കടൽപായൽ കൃഷിയുടെ സംരംഭകനും മുതിർന്ന പൌരന്മാരടക്കം ഒരുപാട് പേരുൾപ്പെടുന്ന സഹകരണ സംഘത്തിന്റെ നേതാവ് കൂടിയാണ്. ദ്വീപിലെ മുതിർന്ന പൌരന്മാർക്ക് ഈയൊരു മേഖലയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും വരുമാന മാർഗത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
2: ഭൂരിഭാഗം വയോജനങ്ങളും ഒരു കാലം കഴിഞ്ഞാൽ വിശ്രമ ജീവിതത്തിലേക്ക് തിരിയുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പൊ ഈ വിശ്രമ ജീവിതം നയിക്കുന്ന നമ്മുടെ ദ്വീപിലെ മുതിർന്ന പൌരന്മാരോട് ഈ കെടാത്ത കനലുകളിലൂടെ താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്?
3: അവര് യഥാർത്ഥത്തിൽ അവരവരെ തിരിച്ചറിയണം. വയോജനങ്ങൾ വിശ്രമിക്കാനുള്ള ഒരു കാലഘട്ടമല്ല യഥാർത്ഥത്തിൽ പ്രായമുണ്ടാവുക എന്ന ഈ കാലഘട്ടം, മറിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരെ നേടിയെടുത്ത അനുഭവ സമ്പത്തും അറിവും വരും തലമുറക്ക് മുതൽക്കൂട്ടാവുന്ന വിധത്തിൽ കൈമാറാനുള്ള സുവർണ അവസരമാണ് ഈ വയോജന അല്ലെങ്കിൽ പ്രായമുള്ള വിശ്രമ ജീവിതം നയിക്കുന്ന ഈ കാലഘട്ടം. അപ്പോൾ മുതിർന്ന പൌരന്മാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനും അവരെ അവസരയോജിതമായി ഉപയോഗപ്പെടുത്താനും നാം ശ്രമിക്കേണ്ടതുണ്ട്. അവരോടും ചില ആളുകൾ, പ്രായമുള്ള ആളുകളെ, അവരെ കയ്യിൽ പലതും ഇഷ്ടംപോലെ മുതലുണ്ടാകും, പക്ഷെ അവർ പറഞ്ഞു കൊടുക്കാൻ വളരെ മടി കാണിക്കാറുണ്ട്. അങ്ങനെ ചില ആളുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഇതെല്ലാം മറിച്ച് നാം നിൽക്കുന്നതോടുകൂടി നമ്മുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും, മറിച്ച് അതൊരു അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ അടുത്ത തലമുറ അത് കാലാകാലവും ഒരു ജീവിത മാർഗമായി അവരെ സ്മരിച്ചുകൊണ്ട് അത് കൊണ്ടു നടക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
2: അപ്പൊ അവരുടെ സൗകര്യത്തിന് അനുസരിച്ച് സമയക്രമം അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ പറ്റുമോ?
3: അതെ, അവരുടെ അനുഭവ സമ്പത്ത് നമുക്ക് പ്രാധാന്യമുള്ളതാണെങ്കിൽ അവർ പറയുന്ന സമയത്ത് അവരുടെ നൽകുന്ന മെന്റർഷിപ്പ് നാം സ്വീകരിക്കാൻ തയ്യാറാണ്. ആരും പതിറ്റാണ്ടുകളുടെ തൊഴിൽ പരിചയവും ജീവിതാനുഭവമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാകുമ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങുന്ന ആൾക്ക്, അതുപോലെ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ, പുതിയതായിട്ട് ഒരു ജോലിയിലേക്ക് കയറുന്ന ആളാണ്, അതേസമയത്ത് റിട്ടയേർഡ് ഉദ്യോഗസ്ഥനോട് അയാളുടെ ടൈമും അയാളുടെ സമയം അനുസരിച്ച് അയാളുടെ ഉപദേശം നിർദ്ദേശം കേൾക്കാൻ അവൻ അതിന് കാത്തു നിൽക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് സംരംഭങ്ങളും. ഉദ്യോഗമില്ല എങ്കിൽ തന്നെയും അവരുടെ ഇത്രയും വർഷത്തെ പരിചയമുള്ള ആ സമ്പത്തിന് വേണ്ടി, ആ ഇൽമിന് വിവരം ശേഖരിക്കാൻ വേണ്ടി നാം എന്നും കാത്തു നിൽക്കാൻ ഇത്രയും ആൾക്കാർ റെഡിയാണ്, അവരെക്കുറിച്ച് അറിയുന്നവർക്ക്.
2: ചെത്തലാത്ത് ദ്വീപിൽ ഈ കടൽപ്പായൽ കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായി?
3: അവിടെ ഏകദേശം ഒരു 6-7 വർഷം, 6 വർഷം എങ്ങനെയാലും കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി.
2: ചെത്തലാത്ത് ദ്വീപിലെ ലഗൂണിലാണ് ഈ ഒരു പരീക്ഷണം നടത്തുന്നത് അല്ലേ? ഈ ഒരു പരീക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കൃഷി കൊണ്ട്, കടൽപ്പായൽ കൃഷി കൊണ്ട് ദ്വീപിന്റെ

0: കൊണ്ട് നമുക്ക് മറ്റ് സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഡ്രൈ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും വളരെ വേഗം വളർച്ച ഉണ്ടാകും. പ്രതികൂലമല്ല, പക്ഷെ നമ്മുടെ ആങ്കറുകളൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പൈപ്പുകളാണെങ്കിൽ പൊട്ടിപ്പോകും. എച്ച് ഡി പി പൈപ്പിൽ നല്ല സിസ്റ്റത്തിലാണെങ്കിൽ അത് നല്ല രീതിയിൽ ഫാമിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ ഹാർവെസ്റ്റിംഗ് നമുക്ക് ഉണക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഹാർവെസ്റ്റിംഗ് ലേശം പ്രയാസം ഉണ്ടാവും.
1: അതുപോലെ തന്നെ നമ്മൾ ഈ കടൽപ്പായലുകൾ ഉണക്കി വിൽക്കുന്നതിന് പുറമെ അതിൽ നിന്ന് അഗാർ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ അത് നിർമ്മിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് എന്ത് പറയുന്നു?
0: അങ്ങനെ അഗാർ, അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കള്, അതുപോലെ ഫുഡിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരുപാട് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് മാത്രമേ ആ വിഷയത്തിലേക്ക് നമുക്ക് ഗവൺമെന്റ് നൽകുന്ന ഡയറക്ഷനും പ്രകാരമേ അത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. അതിന് വേണ്ട ടെക്നോളജി അറിഞ്ഞവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: ഈ ഒരു ടെക്നോളജി, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ കടൽപ്പായലിന്റെ എന്ത് സാധ്യതകളുണ്ട്, അതിന്റെ ബൈ പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്, ഒരുപാട് ടെക്നോളജി. സാർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സെമിനാറുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അവിടുന്ന് ഒരുപാട് സാങ്കേതിക വിദ്യകളെ കുറിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ ഒരു സംരംഭം നമ്മുടെ ദ്വീപുകളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, അതിനുള്ള അങ്ങനെ സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇപ്പൊ ലക്ഷദ്വീപിൽ തന്നെ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു ഹാച്ചറിയാണ്, സീവിഡ് ഹാച്ചറിയാണ് ചത്തലത്തിൽ വരുന്നത്. ഈ ചത്തലത്തിൽ സ്ഥാപിക്കുന്ന ഈ ഹാച്ചറി ഈ വർഷം അവസാനത്തോടുകൂടി ആഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ പ്രഥമ പണികൾ 100% പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. അതോടുകൂടി തന്നെ ലക്ഷദ്വീപിന്റെ മുഖച്ഛായ മാറുകയും മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഈ പായൽ അന്വേഷിക്കുന്ന ആളുകൾ ലക്ഷദ്വീപിലേക്ക്, പ്രത്യേകിച്ച് ചത്തലത്തിലേക്ക് എത്തുമെന്നത് തികച്ചും ഉറപ്പാണ്. ഇപ്പൊ തന്നെ പല ആളുകളും നമ്മളുമായി ബന്ധപ്പെടുക, അമേരിക്കയിൽ നിന്ന് വരേക്കും, അതുപോലെ തായ്ലൻഡിൽ നിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ വരികയും അതിനെക്കുറിച്ച് കാണുകയും മനസ്സിലാക്കുകയും. അപ്പൊ അവർക്ക് കാത്തു നിൽക്കുന്നത് ഈ ഇതിന്റെ ഈ ഹാച്ചറിയുടെ ഓപ്പണിംഗ്, അതായത് മീൻസ് ഇൻ ഫ്യൂച്ചറിൽ ക്ഷേത്രത്തൊരു സയൻസ് സിസ്റ്റി വില്ലേജായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് അവിടുത്തെ ജനങ്ങൾക്ക് സാമ്പത്തികമായും അതുപോലെ മറ്റുള്ള നിരക്കുള്ള വളർച്ചയ്ക്കുള്ള ഒരു കാരണമായി തീരുമെന്നതിൽ.
1: അപ്പൊ ഏതായാലും ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ തുറന്നിടുന്ന ഒരു മേഖലയാണ് ഈ കടൽപ്പായൽ കൃഷി. ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും, സ്ത്രീകളായാലും വയോജനങ്ങളായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കായാലും ഒരു ജോലി സാധ്യത തുറന്നിടുന്ന ഒരു മേഖലയായി കടൽപ്പായൽ കൃഷി കാണാം. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു?
0: അതായത് നമുക്കിപ്പോൾ നമുക്കറിയാം, നമ്മുടെ മേഖലകളിൽ, നമ്മുടെ ദ്വീപുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന 3000 ആളുകൾക്ക് ജോലി രഹിതമായിട്ടുണ്ട്. 5000 നികത്തപ്പെടേണ്ട അനിവാര്യമായ പോസ്റ്റുകൾ നമുക്ക് നികത്തപ്പെടാതെ കിടക്കുമ്പോഴും, അതുപോലെ അക്വാകൾച്ചർ പോലെയുള്ള മേഖലകളിൽ കടലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സാധ്യതയുള്ളൊരു മേഖലയാണ് സീവിഡ് ഫാമിംഗ്. സീവിഡ് ഫാമിംഗ് എന്ന് നേർക്കുനേരം നമ്മൾ പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ മറ്റ് മസിൽസ് കൃഷികൾ, അതായത് കല്ലുമ്മക്കായ കൃഷി, അതുപോലെ പേൾ കൃഷി, മുത്ത കൃഷി വരെയേക്കും ചെയ്യാൻ കഴിയുന്ന അനന്ത സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ ലഗൂണും ഈ സീവിഡ് ഫാമിംഗും അതുമായി ബന്ധപ്പെട്ട മേഖലകളും. അപ്പൊ അതിലേക്ക് നമ്മുടെ യുവാക്കളും യുവതലമുറയും ശ്രദ്ധിക്കുന്നതോടുകൂടി എല്ലാ നിലക്കുള്ള പുരോഗതിയും നമുക്ക് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ്.
1: അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിലെ തന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ കടൽപ്പായൽ, അതുപോലെ നമ്മുടെ തേങ്ങ്, അതിൽ നിന്ന് കിട്ടുന്ന അനുബന്ധ വസ്തുക്കളൊക്കെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ദ്വീപിന്റെ വികസന പ്രവർത്തനങ്ങളിലും, അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിലവസരങ്ങളൊക്കെ മെച്ചപ്പെട്ടു പോകുന്നു, അങ്ങനത്തെ ഒരു തോന്നലുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ സാംസ്കാരികമായും പാരമ്പര്യവുമായ അറിവുകൾ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ പ്രായമുള്ള തലമുറകളിൽ നിന്ന് മനസ്സിലാക്കി നാം കൈമാറി വന്ന പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലായി ഏറ്റവും കൂടുതൽ വിദേശ നാണയം നമുക്ക് സമ്പത്ത് നേടിത്തന്ന ഒരു വസ്തുവാണ് ശകിരി, തെങ്ങുൽപ്പന്നങ്ങളിൽ നിന്നുള്ള ശകിരി. ശകിരിയിലൂടെയാണ് ഏറ്റവും കൂടുതൽ, അതും ചൈനയിലേക്ക് കയറ്റി, ഏറ്റവും കൂടുതൽ വരുമാനം ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയത്. അതേസമയത്ത് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ തെങ്ങും തെങ്ങിനാൽ ബന്ധപ്പെട്ട നാടാണ്. പക്ഷെ നമ്മുടെ തെങ്ങിനോ നമ്മുടെ ചകിരിക്കോ നമ്മുടെ ഓലക്കോ നമ്മുടെ മാച്ചിലിന് പോലും ഒരു വിദേശ വിപണി ഇതുവരെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് വേസ്റ്റ് മാനേജിംഗിലൂടെ നമ്മുടെ യുവതലമുറ ആ രംഗത്തേക്കുള്ള നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന സഹായങ്ങൾ സംരംഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ആ രംഗത്തേക്ക് കടന്നു വരണമെന്ന് കൂടി ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: തുടക്കത്തിൽ ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു, ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ ഒരു സീവീഡ് ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു കടൽപ്പായൽ കൃഷിയിലേക്ക് ഉസ്താദിന് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനമായ ഒരു

0: സ്പാർക്കിംഗ് എന്താണ്?
1: അതായത് നമ്മളെ ഞാനിപ്പോ പറഞ്ഞല്ലോ, നമ്മുടെ മുഹമ്മദ് ഖാസ് സാർ, അയാൾ നമ്മളെ വരുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അതിനുള്ള മോട്ടിവേഷനിലൂടെ ചെയ്തപ്പോഴും, പിന്നെ ഇതിൽ ഈ രംഗത്ത് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും ഇതിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മുഖ്യമായ മെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണം എന്ന ഒരു ആശയം എത്തിയത്.
0: അതുപോലെ തന്നെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് 5 വർഷം കടക്കുകയാണ്. ഈ ഒരു 5 വർഷത്തിൽ സാറിന്റെ ഒരു സംഘമുണ്ട്. സംഘം എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ തന്നെ ചേത്തലാത്തിലെ തന്നെ സാധാരണക്കാരായ ആൾക്കാരാണ്. ആ ടീമിൽ വന്ന വികാസത്തെ എങ്ങനെ നോക്കിക്കാണും?
1: ഒരുപാട് വികാസങ്ങൾ ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗൗരവത്തിൽ തന്നെ ആദ്യമായി സീവിഡിന്റെ ഒരു ബൈ പ്രൊഡക്ട് നടത്തിക്കൊണ്ടുള്ള ഒരു പരിശീലന പരിപാടി നടത്തി, നിഫാക്ട് ചേർന്നുകൊണ്ടുള്ള ഒരു പരിശീലനമാണ്. അതിനുശേഷം ആ പരിപാടിയിലൂടെ ഞാൻ നിഫാക്ടുമായി ബന്ധപ്പെട്ട് നിഫാക്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതായത് ചിത്രത്തിൽ ലക്ഷദ്വീപിലെ തന്നെ ഒരു സീവിഡ് ഫാർമർ എന്ന നിലക്ക് അവരെന്നെ അറിയപ്പെടുകയും എന്നെ പ്രത്യേകമായി ക്ഷണിക്കുകയും അവരുടെ സ്ഥാപനത്തിൽ പോയി അതിന്റെ പരിശീലനങ്ങളും ഞാനും എന്റെ ടീമും പോയി പരിശീലനങ്ങൾ നേടുകയും ചെയ്യുകയും അവരും ഞാനും ട്രേപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഏഴോളം പ്രൊഡക്ടുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു വികാസം വന്നു. പിന്നെ അടുത്ത സെമിനാറുകളിലേക്ക് എത്തുമ്പോൾ അവിടെയും അനുഫാക്ടറിന്റെ ഡയറക്ടർ ഷെയ്ൻ സാറിനെ പോലെയുള്ളവർ, ലക്ഷദ്വീപിലെ ഒരു പായൽ ചെയ്യുന്ന ആളാണ് സയ്യിദാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന നിലക്ക് നമ്മളെ പ്രത്യേകം പറയുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ആവേശം വരുന്നുണ്ട്. വലിയ വലിയ സെമിനാറുകൾ ഞാൻ പങ്കെടുത്തതിൽ തന്നെ നമ്മളെ പേരെടുത്ത് പറയുകയും ചിത്രത്തിനെ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായി നമ്മുടെ നാടുകളിൽ ഈ സീവിഡ് രംഗത്ത് വേൾഡിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ടവരാണ് നമ്മുടെ സ്റ്റീഫൻ സാർ, ഡോക്ടർ സ്റ്റീഫൻ സാർ. അപ്പൊ അദ്ദേഹവും നമ്മളെ വളരെ നല്ല പ്രോത്സാഹനം നൽകുന്ന ആളാണ്.
0: ഈ ഒരു സംരംഭത്തിന് ഈ ഡി പി ആർ, അതായത് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള സഹായങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നത്?
1: ഡി പി ആർ നമ്മൾ ഇപ്പോൾ കൊടുക്കാറില്ല. അതിന് കാരണം ഞാൻ ആദ്യ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം നമ്മളെ ലക്ഷദ്വീപ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഡി പി ആർ സമർപ്പിച്ചു. അപ്പം അതിൽ ഞാൻ 20 പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു ഡി പി ആർ വെച്ചു. 20 ലക്ഷത്തിന്റെ ഒരു പ്രൊജക്ടാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞു, അതിനെക്കുറിച്ചൊരു അന്വേഷണവുമില്ല. കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കത്ത് വന്നു ഉസ്താദിന്റെ ഡി പി ആറിൽ പറഞ്ഞതിൽ അത് തെറ്റുകളുള്ളതുകൊണ്ട് ഇത് റിജക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ് തന്നു. അപ്പം എനിക്ക് മാനസികമായി എന്നെ മനസ്സ് പറഞ്ഞു, കാരണം ഒരു ഡി പി ആർ നമ്മൾ വളരെ പാടുപെട്ട് അതിനു വേണ്ട ആൾക്കാരെ പിടിച്ച് ഒരു ഡി പി ആർ ഉണ്ടാക്കണമെങ്കിൽ, പ്രധാനമന്ത്രി സ്കീമിൽ ഒരു ഡി പി ആർ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഗൈഡൻസ് അറിയുന്ന, അതിന്റെ ഗൈഡ് ലൈൻ അറിയുന്ന ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവരെ കുറിച്ച് നമ്മൾ ചെയ്യിച്ചാൽ ചെറിയൊരു തെറ്റുകൾ വന്നാലേ തിരുത്തി തരാതെ സ്ഥിതിക്ക് ഇനിയൊരു ഡി പി ആറുമായിട്ട് പോകൂല എന്ന അവസ്ഥയിൽ ഞാൻ നിന്നു. പിന്നെ ഡി പി ആർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ നിഫാക്ട് തന്നെ ഇപ്പം നേരിട്ട് എനിക്ക് സംരംഭങ്ങളും വലിയ അവരുടെ പ്രൊജക്ടുകൾ തന്നിട്ടുണ്ട്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം സാഹചര്യങ്ങൾ ഫിഷറി ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ഡി പി ആർ പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, സാധാരണക്കാരായ സംരംഭകർ കൊണ്ടുവരുന്ന ഡി പി ആറിൽ തെറ്റുപിടിക്കുന്നതിന് പകരം അത് തിരുത്തി അവർക്ക് അർഹമായ പ്രാധാന്യവും അവർക്ക് അവസരവും കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കേണ്ടതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
0: കെട്ടാത്ത കണ്ണലുകൾ എന്ന പരിപാടിയിലൂടെ ഈ കടൽപായൽ കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ സാറിന്റെ സംഘങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവസാനമായി ഈ ഒരു കടൽപായൽ കൃഷിയെക്കുറിച്ച് വയോജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാറ്?
1: വയോജനങ്ങളോട് പറയാനുള്ളത്, നമ്മളെ റിട്ടയർമെന്റ് ജീവിതം അവർ ഒരുപാട് കസേരകളും കടലാസുകളും കണ്ടാളുകളാണ്. അതിലൂടെ അവർ എങ്ങനെ മനസ്സ് വെച്ചൊരു നല്ല ഡി പി ആർ ഉണ്ടാക്കി ഒരു സംരംഭകനെ ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അത് എല്ലാ കാലത്തും അവരെയും നമ്മുടെ തലമുറയും രക്ഷപ്പെടുത്തുന്ന ഒരിതായിരിക്കും. അതുകൊണ്ട് അത്തരം ഡി പി ആർ ഉണ്ടാക്കുന്നതിലും അതുപോലെ അവർക്ക് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നതിലും നല്ല റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ, നല്ല കഴിവുള്ളവരുണ്ട്. അവർ വിചാരിച്ചാൽ അത് കഴിയും. അപ്പൊ അവരത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത്തരം പൂർണ്ണമായ പ്രോത്സാഹനം അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ട ഗൈഡൻസുകൾ കൊടുത്ത് നമ്മുടെ യുവാക്കളെ, പ്രത്യേകിച്ച് ഫിഷറീസ് സെക്ടറിൽ, നമ്മുടെ ക്ഷേത്രം കിട്ടിയിട്ടുള്ളത് സീവിഡ് സെക്ടറാണ്, അപ്പോൾ ആ മേഖലയിലും നല്ല വളർത്തിക്കൊണ്ടുവരാനുള്ള പൂർണ്ണമായ സഹകരണം വയോജനങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, അവരോട് ആവശ്യപ്പെടുകയാണ്. മുതിർന്ന പൌരന്മാരെ നോക്കിക്കാണേണ്ടവർ എന്നതിലുപരി ഉപയോഗപ്പെടുത്തേണ്ടവർ എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അവരെ എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയും, ആ നിലക്ക് സമൂഹം അവരെ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാം വലൈക്കും.
0: കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ കേട്ടത് ചെത്ലാത്ത് ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് സയ്യിദ് കട്ടിപ്പുര പങ്കുവച്ച വിവരങ്ങളാണ്. അദ്ദേഹം കടൽപ്പായൽ കൃഷിയുടെ സംരംഭകനും മുതിർന്ന പൌരന്മാരടക്കം ഒരുപാട് പേരുൾപ്പെടുന്ന സഹകരണ സംഘത്തിന്റെ നേതാവുമാണ്. ദ്വീപിലെ മുതിർന്ന പൌരന്മാർക്ക് ഈ മേഖലയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും വരുമാന മാർഗത്തെക്കുറിച്ചുമാണ് ഇന്ന് ചർച്ച ചെയ്തത്. മറ്റൊരു മുതിർന്ന പൌരനുമായി അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപ്പള്ളി. നന്ദി, നമസ്കാരം.

0: കടലക്കൊത്ത വായുള്ള കിനാവും കണ്ടോണ്ടിലാകണ്ട ദ്വീപിള എഴുത്തുകാരുടെ മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
1: ദ്വീപിള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇഴുത്തായി പുറത്തക്ക് വന്നതാണ്ടും.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ലയ?
1: ദ്വീപിള ഇഴുത്തുകാരുടെ കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാമുണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടി കണ്ടും.
2: പവിഴമണിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
3: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ വാർത്തകൾക്ക് ശേഷം കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
1: കഴിഞ്ഞ ആറു വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ ആറു വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കുമാറിന്റെ വരികൾക്ക് മീറ്റ് ബ്രോ സഞ്ജാൻ സംഗീതം നൽകി. മീറ്റ് ബ്രോ സഞ്ജാൻ, യാസർ ദേശായി, ഖുഷ്ബു എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഷിംല മിർച്ചി.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ഭീഷ്മർ എന്ന ചിത്രത്തിനുവേണ്ടി ഒ എം കരുവാരക്കുണ്ട് വരികളെഴുതി കെ എ ലത്തീഫ് സംഗീതം നൽകി ധന റാസിക് ആലപിച്ച ഗാനം കേൾക്കാം.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി റിപ്പൻ സ്വാമി എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത് രമേശ് വരികളെഴുതി സാമുവൽ അബി സംഗീതം നൽകി ഭരത് സജ്ജികുമാർ ആലപിച്ച ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരതളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറു കളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം വരാം. ആ സമയം

0: ഇടത്തുനിന്ന് വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 7, 8, 9, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്ന് വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് ആദ്യത്തേത്. ഇടത്തുനിന്നും വലത്തോട്ട് 7, 8, 9, 10 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. വഴിയുടെ അല്ലെങ്കിൽ പാതയുടെ മുക്ക്, മൂല, അറ്റം എന്നൊക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവെ 2 വഴികൾ കൂടിച്ചേരുന്ന തെരുവുകളെ അല്ലെങ്കിൽ വഴിയോരത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: അക്ഷരച്ചപ്പ് പൂരിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു വഴിയാകുമോ? അങ്ങനെ ഒരു വഴിയാകാതെ നമ്മൾ ഇരുവഴികൾ ഒരുമിച്ച് ചേരുന്ന ഒരു പാതയിലേക്ക് ഇറങ്ങുകയാണ്. വഴിയുടെ അല്ലെങ്കിൽ പാതയുടെ മുക്ക്, മൂല, അറ്റം എന്നൊക്കെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവെ 2 വഴികൾ കൂടിച്ചേരുന്ന തെരുവുകളെ അല്ലെങ്കിൽ വഴിയോരത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശ്രോതാക്കൾക്ക് വഴി മനസ്സിലായി കാണും അല്ലേ?
0: അടുത്തത് പാട്ടാണെന്ന്.
1: അതെ, ഏത് വഴിയെ പോയാൽ

0: വീട്ടിലെ അടുത്ത വാക്ക് പറഞ്ഞാലോ? ഇടത്തു നിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 16, 17, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: വഴി കണ്ടുപിടിക്കാൻ പ്രധാനമായി എന്ത് വേണം? വെളിച്ചം വേണം അല്ലേ? ഇരുട്ടത്താണെങ്കിൽ പ്രത്യേകിച്ചും. അങ്ങനെയുള്ളൊരു വാക്കാണ് കേട്ടോ അടുത്തത്. ഈ വാക്കിന് പ്രധാനമായും ദീപസ്തംഭം അല്ലെങ്കിൽ വിളക്ക്, ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ഗോപുരം എന്നൊക്കെയാണ് അർത്ഥം. ഇതൊരു അറബി വാക്കിൽ നിന്നും രൂപം കൊണ്ടതാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിനെ പ്രധാനമായും ദീപസ്തംഭം അല്ലെങ്കിൽ വിളക്ക്, ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ഗോപുരം എന്നൊക്കെയാണ് അർത്ഥം. ഇത് ഒരു അറബി വാക്കിൽ നിന്നും രൂപം കൊണ്ടതാണ്.
0: പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായും ആ വെളിച്ചത്തിലൂടെ ശ്രോതാക്കൾക്ക് ആ വാക്കിലേക്ക് പോകാൻ സാധിക്കും അല്ലേ?
1: അതെ.
0: വഴി കണ്ടുപിടിച്ചുകൊള്ളൂ. വെളിച്ചം ഇതാ തയ്യാർ.

0: ഭാഗങ്ങൾ നിലത്ത് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം എന്നാണ്. ഇതിനെ കാൽപെരുമാറ്റം എന്നും പറയാറുണ്ട്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം നടക്കുമ്പോൾ പാദങ്ങൾ നിലത്ത് പതിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം എന്നാണ്. ഇതിനെ കാൽപെരുമാറ്റം എന്നും പറയാറുണ്ട്.

0: ബ്ലോക്കാണ്. വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3, 2 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3, 2 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. തീവ്രമായ ഗന്ധം, രൂക്ഷ ഗന്ധം, മനം മയക്കുന്ന ഗന്ധം,

0: വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. സുഗന്ധദ്രവ്യത്തിന്റെ രൂക്ഷമായ ഗന്ധത്തെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് തീവ്രമായ ഗന്ധം, രൂക്ഷഗന്ധം, മനം മയക്കുന്ന ഗന്ധം, ലഹരി ഉളവാക്കുന്ന ഗന്ധം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട്. ഏലം പാല പോലെ രാത്രിയിൽ പൂക്കുന്ന ചിലതരം പൂക്കൾക്ക് വളരെ തീവ്രമായ ഗന്ധമുണ്ട്. അതിനെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. സുഗന്ധദ്രവ്യങ്ങളുടെ രൂക്ഷമായ ഗന്ധത്തെയും ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു.
0: സാധാരണ ഏലം പാല പൂക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിശ്വാസമുണ്ട്.

0: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ് അടുത്ത വാക്ക്. വലത്തു നിന്നും ഇടത്തോട്ട് 15, 14, 13, 12 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള 4 അക്ഷരമുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 15, 14, 13, 12 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും കൊഴിയുക, ഒഴിയുക, ചിതറുക, ചൊരിയുക എന്നൊക്കെയാണ് അർത്ഥം. ഇലകൾ, പൂക്കൾ, ധാന്യങ്ങൾ എന്നിവ അടർന്നു വീഴുന്നതിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം.

0: മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് പറയാം.
1: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് 3 അക്ഷരങ്ങളുണ്ട്.
0: മുകളിൽ നിന്നും താഴോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് 1, 6, 11 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഭൂമി, മേത എന്നൊക്കെയാണ്. ലോകം, ഭൂലോകം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വാക്കാണ്.
0: സൂചനകൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ഭൂമി, മേത എന്നാണ്. ലോകം, ഭൂലോകം എന്നൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് സംസ്കൃതത്തിൽ നിന്നും ഉടലെടുത്ത ഒരു വാക്കാണ്.

0: പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അല്പം ലഹരി പിടിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ ഇത്. നേരത്തെ നമ്മൾ പാലപ്പൂവിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, അതുപോലുള്ള ഒരു വാക്ക്. ഈ വാക്കിന് സന്ദർഭമനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതായത് മാനസിക നില തെറ്റുകയോ സുബോധം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിയായ സന്തോഷം, ആവേശം, ലഹരി പിടിച്ച് മതിമറക്കുന്ന അവസ്ഥ ഇതിനെയൊക്കെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. അതായത് മാനസിക നില തെറ്റുകയോ സുബോധം നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിയായ സന്തോഷം, ആവേശം, ലഹരി പിടിച്ച് മതിമറക്കുന്ന അവസ്ഥ ഇതിനെയൊക്കെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കുന്നു.
0: അതിയായ സന്തോഷം നൽകുന്ന വാക്ക് കണ്ടുപിടിച്ച് എഴുതുകയല്ലേ.

0: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള രണ്ട് വാക്കുകൾ കഴിഞ്ഞു.
1: അടുത്തത് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്.
0: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. കളങ്ങൾ 21, 16, 11.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. പ്രണയിനി അല്ലെങ്കിൽ കാമുകി, കാമിക്കുന്നവൾ എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം

0: പത്തൊൻപത് പതിനാല് കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്ന് മുകളിലേക്ക് ഇരുപത്തിനാല് പത്തൊൻപത് പതിനാല് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് മൂന്നക്ഷരങ്ങളുണ്ട്.
0: ഏറെ കുറുമ്പ് പിടിച്ചൊരു വാക്കാണ് കേട്ടോ ഇത്.
1: ആണോ?
0: അതെ, ഈ വാക്കിന് പ്രധാനമായും കുസൃതി, കുറുമ്പ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. പ്രധാനമായും കുട്ടികളുടെ നിഷ്കളങ്കമായ കുസൃതികളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
1: വാക്കവർക്ക് കിട്ടിയിട്ടുണ്ട്
0: തീർച്ചയായും.
1: എങ്കിലും ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും കുസൃതി, കുറുമ്പ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. കുട്ടികളുടെ നിഷ്കളങ്കമായ കുസൃതികളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്?
1: പാട്ട് കേൾക്കണം.
0: അതെ, പാട്ട് കേട്ടിട്ട് വാക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം?
1: നമ്മൾ പറഞ്ഞ കളങ്ങളിൽ അവർ പൂരിപ്പിക്കണം.
0: അതെ, എഴുതിക്കൊള്ളു.

0: ഒൻപത്, താഴെ നിന്ന് മുകളിലേക്ക് 15, 10, 5 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 15, 10, 5. പൂരിപ്പിക്കേണ്ട

0: സ്നേഹം, ദൃഢവിശ്വാസം തുടങ്ങിയവയൊക്കെയാണ്. കൂടാതെ സംസ്കൃതത്തിൽ ഈ വാക്കിന് തെളിച്ചം അല്ലെങ്കിൽ തേജസ് എന്നിവയെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: അപ്പോൾ അക്ഷരക്കളങ്ങളെല്ലാം പൂരിപ്പിച്ച് നല്ല തെളിച്ചത്തോടെ ശ്രോതാക്കൾ ഇരിക്കുകയാവും അല്ലേ?
0: അതെ.
1: അപ്പോൾ വിജയത്തിന്റെ തെളിച്ചം ഈ വാക്കിലുണ്ട്. ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടുകൊള്ളൂ. പാട്ടിൽ ആ വാക്കുണ്ട്.

0: itu.
1: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
2: അക്ഷരച്ചപ്പ്, കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
2: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചപ്പ്.

0: ആദ്യകാല കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് മഞ്ചേരി.
1: ഇടത്തുനിന്നും വലത്തോട്ട് 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സ്പർശം.
0: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് മായാജാലം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 5, 4, 3 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കഞ്ചുകം.
0: വലത്തുനിന്നും ഇടത്തോട്ട് എഴുതേണ്ടിയിരുന്ന അവസാനത്തെ വാക്ക് 10, 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അസുലഭം.
1: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിൽ നിന്നും താഴേക്ക് 10, 15, 20, 25 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അനുഭൂതി.
0: അവസാനത്തെ വാക്ക് താഴെ നിന്നും മുകളിലേക്കായിരുന്നു പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 21, 16, 11, 6 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മാസ്മരം. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജായിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി അശ്വതി SS ആലപ്പുഴ കരീരക്കുളങ്ങരയുള്ള അശ്വതിയാണ് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: അശ്വതി, വിശേഷങ്ങൾ പറയുന്നത് കേൾക്കാം.
2: എന്റെ പേര് അശ്വതി, ഞാൻ ആലപ്പുഴ ജില്ലയിലെ കരീരക്കുളങ്ങരയിൽ താമസിക്കുന്നു. എന്റെ വീട്ടില് ഹസ്ബൻഡ്, പിന്നെ 2 മക്കളാണുള്ളത്. ഹസ്ബൻഡിന്റെ പേര് മനോജ് കുമാർ, മക്കൾ നിവേദിതയും നവനീതി. രണ്ടുപേരും വിദ്യാർത്ഥികളാണ്. ഞാൻ തായ്വാൻ ടൗൺ ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപികയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ആളാണ് ഞാൻ. അന്ന് എന്റെ വീട്ടില് ഒരു ചെറിയ റേഡിയോ ആണ് ഉണ്ടായിരുന്നത്. തുടർ നാടകങ്ങള്, പ്രത്യേകിച്ചും TP രാധ

ദിവസം മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട്. സ്കൂളുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി വരെയുള്ള പ്രോഗ്രാമാണ് കേൾക്കുക. റേഡിയോയിലെ എല്ലാ പ്രോഗ്രാംസും ഇഷ്ടമാണ്. പ്രഭാത ഫീലും വാർത്തകള് പുലർവട്ടം പ്രോഗ്രാം, അതുപോലെ സമകാലിക സംഭവങ്ങൾ സമഗ്രമായി അവലോകനം ചെയ്യുന്ന പ്രഭാത ഫീലിയും വാർത്താതരങ്ങളിലും സ്ഥിരമായി കേൾക്കുന്ന പ്രോഗ്രാംസാണ്. പുലർവട്ടം പരിപാടിയില് ഒരു അധ്യാപിക എന്ന നിലയിൽ ആ പരിപാടി എനിക്ക് ഏറെ പ്രയോജനപ്രദമായിട്ട് തോന്നാറുണ്ട്. കാരണം ഓരോ ദിവസത്തെയും പ്രാധാന്യം പറയുന്നത് അന്നു തന്നെ അത് ക്ലാസ്സിലെ കുട്ടികളിൽ എത്തിക്കാനായിട്ട് കഴിയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അക്ഷരത്തിപ്പ് പരിപാടി കുറെ നാളായിട്ട് ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കുകയാണ്. പങ്കെടുക്കാനല്ല, അതിന് 25 കളങ്ങളും പൂർത്തിയാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ മാത്രമാണ് എനിക്കത് പൂർത്തിയാക്കാൻ സാധിച്ചത്. പലപ്പോഴും നമ്മുടെ ജോലിയുടെ ഇടയ്ക്ക് നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ കോൺസെൻട്രേഷൻ പല കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് പലപ്പോഴും വാക്കുകൾ കിട്ടാറില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് 25 കളവും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചത്. ആ ഒരു സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ആലിര മനസ്സിലിൽ നീയാടുമ്പോൾ എന്ന യേശുദാസ് സാറിന്റെ ഗാനം കേൾക്കുവാൻ

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ്
0: എം ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഹരിലക്ഷ്മി.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവിനോട് ജാഗ്രത പുലർത്തൂ.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 3 1 9 4 9 6 5 5 6 3 2 1 9 4 5 5 6 3 2 1. ഓർക്കുക, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ദഹനപ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ബി വി ബിനിയ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമം തെറ്റിയ മഴയും കഠിനമായ ചൂടുമൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, പ്രത്യേകിച്ച് കുട്ടികളിൽ, വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മൺസൂൺ മാസം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. കുട്ടികളിലെ പകർച്ചവ്യാധികളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
2: റേഡിയോ ഹെൽത്തിലെ ശ്രോതാക്കൾക്ക് എന്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, മഴ വന്നും പോയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. നമ്മുടെ കുട്ടികൾക്ക് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സന്ദർഭങ്ങളിൽ എല്ലാ വർഷവും പോലെ ഇക്കൊല്ലവും കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, പ്രധാനമായിട്ട് രണ്ട് അവയവ ഭാഗങ്ങളിലാണ് അസുഖം കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉള്ള അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും. പറഞ്ഞു വരുന്നത്, സാധാരണ വരുന്ന ജലദോഷപ്പനി തുടങ്ങി ന്യൂമോണിയയിൽ അവസാനിക്കുന്ന കണ്ടീഷനാണ്. നാം എപ്പോഴും ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം വന്നാൽ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ഇത് പലപ്പോഴും നിസ്സാരമായിട്ട് തന്നെ മാറാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് സീരിയസ് രോഗമായ എച്ച് ഇൻഫ്ലുവൻസ ആയിരിക്കാം, അല്ലെങ്കിൽ പന്നിപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ന്യൂമോണിയയിലോട്ടും കൊണ്ടുവിടാം. നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുഞ്ഞിന്റെ ക്ഷീണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. പനി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം അല്ല, പക്ഷേ പനിയെയാണ് പലരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഒരു കുഞ്ഞിന് പനി വരുന്നു, മൂക്കൊലിപ്പ് വരുന്നു, ചെറിയ ചുമ വരുന്നു, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെന്ററിലോ നമുക്ക് സൗകര്യപ്രദമായ ഏതൊരു ആശുപത്രിയിലോ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രത്യേക ചികിത്സകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് സജ്ജമാണ്. ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ വളരെ സീരിയസ് ആയ രോഗമായ ന്യൂമോണിയ വരാതെ നമുക്ക് നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഒരവയവമാണ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത്. അതായത് അന്നനാളവും ആമാശയവും വാ ഉൾപ്പെടെ അടങ്ങിയ അവയവ ഭാഗങ്ങളെയാണ് നമ്മൾ ഗട്ട് എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വയറിളക്ക രോഗമാണ്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ, നമ്മൾ തന്നെയാണ് അതിന്റെ കാരണം. നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും കിടന്ന് ഈച്ച വരികയും എലി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത്തരം ഈച്ചകൾ നമ്മുടെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വ്യാപൃതമാകുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാത്രത്തിന്റെ ഭാഗങ്ങളിൽ ഈച്ച വന്നിരിക്കുകയോ ചെയ്താൽ ഇത്തരം മലമൂത്ര വിസർജന സ്ഥലത്തുള്ള അണുക്കൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന അവസ്ഥയിലോട്ട് പോകാം. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ലൂസ് മോഷൻ, അതായത് വയറിളക്കം. വയറിളക്കത്തിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അതായത് ഒരു 7 ദിവസം നിലനിൽക്കുന്ന വയറിളക്കം. സാധാരണഗതിയിൽ അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. എന്താണെന്നല്ലേ പ്രതിവിധി? നമ്മൾ വലിയ ചികിത്സകൾ ഒന്നുമേ ഇതിനാവശ്യമില്ല. ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുക, കരിക്കുവെള്ളം കൊടുക്കുക, മറ്റ് ഭക്ഷണങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുക, കൂടാതെ ഹൈജീൻ നിലനിർത്തുക, അതായത് എല്ലാ ദിവസവും കുളിക്കുക. ചികിത്സയായിട്ട് പറഞ്ഞാൽ രണ്ട് പ്രധാന മരുന്നുകളാണ് നാം ഉപയോഗിക്കേണ്ടത്. ഒന്ന് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീ ആണ്, നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. രണ്ടാമത്തെ മരുന്ന് എന്ന് പറയുന്നത് സിങ്ക് എന്നുള്ള മരുന്നാണ്. ഒരു കുഞ്ഞിന് വയറിളക്കം വന്നാൽ, പ്രത്യേകിച്ചും ആദ്യത്തെ 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നത്, 14 ദിവസം മുടങ്ങാതെ തന്നെ സിങ്കിന്റെ ടാബ്ലറ്റും ORS ആവശ്യത്തിനനുസരിച്ചും ഉപയോഗിക്കേണ്ടതാണ്. ഇനി 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 10 mg ടാബ്ലറ്റ് ആണ് തരുന്നത്. അതിനെ അത് അവൈലബിൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തുള്ളിമരുന്നും മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. 6 മാസത്തിന് ശേഷം 20 mg ആണ് ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാത്തിനും ഉപരി വരാതിരിക്കാനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാന ഹാൻഡ് ഹൈജീൻ ആണ്. അതായത് കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൈ തൊടാവൂ. നമ്മൾ പുറത്തുനിന്ന് വീട്ടിലോട്ട് അകത്ത് വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ കൈയും മുഖവും വായും കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വയറിളക്കമുണ്ട്, കോളറയാണ്. കോളറ ഒരു പ്രത്യേക ഏരിയയിൽ ഒന്നിച്ചായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒന്നിച്ച് ഒരു ഗ്രൂപ്പില് എവിടെയെങ്കിലും വയറിളക്കത്തിന്റെ രോഗം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറുമായിട്ട്, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രതിവിധിയും കണ്ടെത്തേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മരുന്നുകളും ഉപയോഗിക്കേണ്ടതാണ്. കുട്ടികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ചുമ, ജലദോഷം, കൂടെ ന്യൂമോണിയ. രണ്ട്, വയറിളക്ക രോഗം. ഇനി വയറിളക്ക രോഗം 6 അല്ലെങ്കിൽ 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാമെങ്കിലും അതിന് മുകളിലോട്ട് പോകുമ്പോൾ ക്രോണിക് ഡയറിയൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തന്നെ ആയിക്കോട്ടെ, ഈ വയറിളക്കത്തോടൊപ്പം മലത്തിൽ രക്തവും കാണുകയാണെങ്കിൽ അതിന്റെ പേരാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അവിടെ മാത്രമേ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ ഉള്ള വയറിളക്കത്തിന് നിർജ്ജലീകരണം തടയാനായിട്ട് ORSഉം നമ്മുടെ അന്നനാളത്തിലെയും ആമാശയത്തിലെയും എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സിങ്കിന്റെ മെഡിസിനും മാത്രം മതിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വളരെയധികം അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറൽ പനി എന്നുള്ളത്. സാധാരണഗതിയിൽ വൈറൽ പനി ചികിത്സിച്ചാലും ഇല്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് മാറും. പക്ഷേ എല്ലാ പനിയും വൈറൽ പനിയാണോ? ഒരിക്കലുമല്ല. ചില പനിയെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡെങ്കിപ്പനി പോലുള്ള അവസ്ഥകൾ, അത് വൈറൽ പനിയാണ്. ഡെങ്കിയിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. പല രീതിയിൽ തന്നെ ഡെങ്കി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഡെങ്കി ഫീവർ സാധാരണ വൈറൽ പനിയെ പോലെ തന്നെ മാറാറുമുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നുമാണ് പറയുന്നത്. മരണാവസ്ഥയിൽ വരെ എത്താം. ഒരു പനി വന്നാൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ സാധാരണ എല്ലാ ഡോക്ടേഴ്സും തരുന്നത് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് മാത്രമാണ്, കാരണം അതാണ് പനിക്കുള്ള മരുന്ന്. പക്ഷേ അവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷീണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം, പനിക്ക് ഓവർ പ്രാധാന്യത്തിന്റെ ആവശ്യമില്ല. എന്നാൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ ഡയറക്ടറുടെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധനയും മൂത്രപരിശോധനയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാധാരണ വൈറൽ പനിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഡോക്ടറിന് സംശയമുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയുടെയോ എലിപ്പനിയുടെയോ ഒക്കെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്.

0: ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും പനിയല്ലേ ഉള്ളൂ, പാരസെറ്റമോൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കാമെന്ന് നമ്മുടെ ഒരു പ്രവണത ഒരു കാരണവശാലും നല്ലതല്ല. കാരണം വേറെ പല പരിശോധനകളും ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഉദാഹരണം, ചിലപ്പോഴേ സെപ്റ്റിസീമിയ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് രക്തത്തിൽ കൂടെ തന്നെ അണുക്കൾ കലരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രക്തം കൾച്ചർ ചെയ്യേണ്ടി വരും, ചില സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള വിദഗ്ധ പരിശോധനകൾക്കും ചിലപ്പോൾ നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ കഴിയുന്നതും നല്ലതല്ല. എപ്പോഴായാലും പനിക്ക് പാരസെറ്റമോൾ ആണെങ്കിലും പനിയുടെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്ങനെ കണ്ടെത്താമെന്നല്ലേ, തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാല് ഡോക്ടേഴ്സ് ഇതിന്റെ വിദഗ്ധ പരിശോധന നടത്തുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തന്നെ നമ്മൾ ഇത്തരം സെന്റേഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു പ്രശ്നം ഞങ്ങൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലരെങ്കിലും ഒരു പ്രാവശ്യം പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഡോക്ടറുടെ കുറിപ്പടി നമ്മുടെ കയ്യിലുണ്ട്, ഇതേ മരുന്നാണ് ഇതേ കണ്ടീഷനിൽ മുമ്പ് തന്നത്, അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും അതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നത് വഴി വളരെ സീരിയസ് രോഗമായ ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലോട്ട് കുഞ്ഞെത്താറുണ്ട്. ഒരിക്കലും അത്തരം പ്രവണതകൾ നല്ലതല്ല. സാധാരണഗതിയിലെ ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 3-4 ദിവസം മുതൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും, അതാണ് വൈറൽ പനി. അതുപോലെ തന്നെ വേറെ ഏത് രോഗമായാലും പനി കൂടപ്പുറപ്പാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് മാറി ഒരു 48 മുതൽ 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു വീണ്ടും ഒരു പനി വരികയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് മുമ്പ് ഉണ്ടായ അസുഖവുമായിട്ട് ഈ പനിക്ക് ബന്ധം ഇല്ല എന്നാണ്. അതായത് രണ്ട് അസുഖമാണ്, ഒരേ അസുഖമല്ല. രണ്ട് അസുഖമാകുമ്പോൾ ഒരേ മരുന്ന് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഉണ്ടാകുന്ന രോഗം ആയാലും വീണ്ടും ഉണ്ടാകുന്ന പനിയായാലും ഡോക്ടർ കാണുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് മരുന്ന് കഴിക്കുകയുമാണ് ഉചിതമെന്ന് പറയുന്നത്. നമ്മുടെ പരിസരം ശുചിയാക്കുന്നതിൽ നമുക്ക് വളരെയധികം റോളുണ്ട്. എന്താണെന്നല്ലേ പറയേണ്ടത്, നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ചെറിയ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഏകദേശം 2 മില്ലി ലിറ്റർ വെള്ളമുണ്ടായിരുന്നാൽ പോലും അതിൽ കൊതുകുകൾ തന്നെ വളരും. അപ്പോൾ കൊതുകിന്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഇത്തരം വെള്ളക്കെട്ടുകൾ വളരെയധികം ഉപകരിക്കുന്നതാണ്. കൊതുക് പരത്തുന്ന രോഗം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതല്ലേ എന്നൊരു തോന്നൽ വരാം. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലെ മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ഉണ്ട്, മറ്റു സംസ്ഥാനത്തിൽ നിന്ന് വന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിന് പുറമേ മലേറിയ വളരെ കോമൺ ആണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ വഴിയും നമുക്ക് ഇത് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, കൊതുകിന്റെ ഉൽപ്പാദനം സംഭവിക്കുന്ന സ്ഥലങ്ങളെ വൃത്തിയായിട്ട് വെള്ളക്കെട്ടില്ലാതെയാക്കി മാറ്റുക. മഴക്കാലമായതുകൊണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയ ഒരു രോഗത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, എലിപ്പനി. വളരെ അധികം മരണകാരണമാകുന്ന ഒരു കണ്ടീഷനാണ് എലിപ്പനി. ആദ്യകാലങ്ങളിൽ നമ്മൾ അറിയാതെ പോകും, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മഞ്ഞപ്പിത്ത രൂപേണ ഈ അസുഖം കഠിനമാകുന്നത്. ഫലത്തിൽ നമ്മുടെ കരളിന്റെ ശക്തിയും അല്ലെങ്കിൽ കരളിന്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും നഷ്ടപ്പെടുകയും ആള് മരണത്തിലെത്തുകയും ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എലിപ്പനി. സുഹൃത്തുക്കളെ, മഴക്കാലമാണ്, നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിക്കേണ്ട സമയമാണ്, അതിനോടൊപ്പം പഠിത്തവും അത്യാവശ്യമാണ്. എന്നാൽ ഒരു കുഞ്ഞിന്റെ ഒരു രോഗം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധ അവർക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ അസുഖം പലപ്പോഴും മനസ്സിലാക്കാതെ കളിസ്ഥലങ്ങളിൽ വീണ്ടും വ്യാപൃതരാകുന്നതാണ് നാം കണ്ടുവരുന്നത്. അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുകയും അവരുടെ അറിവില്ലായ്മയെ നമ്മൾ മനസ്സിലാക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കുഞ്ഞ് അസുഖം ഇല്ലായെങ്കിൽ നല്ല രീതിയിൽ കളിക്കും, അസുഖം ഉണ്ടെങ്കിൽ കുഞ്ഞ് കിടക്കും. അത് മനസ്സിലാക്കി ക്ഷീണം കാണിക്കുന്ന ഓരോ കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ സമീപിച്ച് വിദഗ്ധ ചികിത്സ നേടേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ പകർച്ചവ്യാധിയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ബെൻ സേലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തും. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
0: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക. റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടിയാണ് കേട്ടത്. ആകാശവാണി

ഇന്നത്തെ രാഗാമൃതത്തിൽ ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ, ഖടം ആലങ്ങുടി രാമചന്ദ്രൻ. ആദ്യമായി ത്യാഗരാജസ്വാമികൾ രചിച്ച ലളിതേ എന്ന കൃതി കേൾക്കാം. രാഗം ഭൈരവി, ആദ്യതാളം.

ഇതുവരെ കേട്ടത് ലാൽഗുഡി ജി ജയരാമനും ലാൽഗുഡി ശ്രീമതി ബ്രഹ്മാനന്ദവും ചേർന്ന് അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം ഉമയാൾപുരം കെ ശിവരാമൻ, ഖടം ആലങ്ങുടി രാമചന്ദ്രൻ.

0: ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണിവരെ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495 96 41 9 4 9 6 5 5 6 3 2 1 9 9 6 5 9 6 3 2 1. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. സ്വാഗതം സാർ.
2: അപ്പൊ
1: കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടുണ്ട്, ഇപ്പൊ കാലവർഷം എത്തി. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പൊതുവായ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: ശരിക്കും 2 മാസത്തെ ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം കുട്ടികള് മഴക്കാലം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ, തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ സ്കൂളിലോട്ട് എത്തിയിരിക്കുകയാണ്.

0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ അവരുടെ ഒരു ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഈ തുടക്കമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ രണ്ട് മാസം ഏറ്റവും നല്ലൊരു എൻവയോൺമെന്റിലാണ്, അതായത് നല്ലൊരു അന്തരീക്ഷ സാഹചര്യത്തിലാണ് കുട്ടികൾ ഇരുന്നത്. അതായത് സ്വന്തം വീട്, സ്വന്തം പാരന്റ്സ്, സ്വന്തമായിട്ടുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലെ ആവശ്യത്തിന് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, എപ്പോഴാണോ അവർക്ക് കളിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റ്, ശരിക്കും ഒരു വളരെ സുരക്ഷിതമായ എൻവയോൺമെന്റിൽ നിന്നിട്ട് പെട്ടെന്നാണ് കുട്ടികൾ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സാധാരണ കാണും. ഇപ്പം പല ചില സ്കൂളുകളിലൊക്കെ കുറവായിരിക്കും, ചില സ്കൂളുകളിൽ ചിലപ്പം കൂടുതലായിരിക്കും. ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ഇടയ്ക്കായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് 30-40 അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിലെത്തുന്നത്. അപ്പൊ സാഹചര്യം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പല രീതിയിൽ വ്യത്യസ്തമാണ്, അവർ ശ്വസിച്ചിരുന്ന ശ്വാസം, ഐ മീൻസ് വായു വ്യത്യസ്തമാണ്, വെള്ളം വ്യത്യസ്തമാണ്, അന്തരീക്ഷം പൊതുവെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുമ്പോഴേ കുറച്ചൊരു അസന്തുലിതാവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനവും. കടുത്ത ചൂടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് മഴ വരുന്നു. ഈ മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഉള്ള സമയത്ത് അന്തരീക്ഷത്തിൽ ഒരു വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേ ഈ അസന്തുലിതാവസ്ഥ സമയത്ത് അണുക്കളുടെ വ്യാപനത്തിന്റെ ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റ് കുട്ടികൾക്കും വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലായിരിക്കും. കാരണം അവർ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. പുതിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ആദ്യത്തെ 1-2 അവർ പരസ്പരം മിണ്ടാതെ ഇരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തും. ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന അസുഖം മറ്റൊരു കുഞ്ഞിന് കിട്ടാനുള്ള സാഹചര്യവും വളരെ കൂടുതലായിരിക്കും. അപ്പം വളരെ എക്സ്ട്രാ ഒരു കെയർ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ എടുക്കേണ്ട സമയത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു 1-2 റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്തിട്ട് മാത്രമേ സ്കൂളിലോട്ട് വീണ്ടും അയക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് അസുഖം പെട്ടെന്ന് വ്യാപിക്കുന്നതിനെ ചെറുക്കാൻ സാധിക്കും.
1: അപ്പോൾ ശ്രോതാക്കളെ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനാണ് ഡോക്ടർ ബെന്നറ്റ് സൈലം ഇപ്പോൾ നമ്മോടുകൂടെ ഉള്ളത്. 12 ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9-9-5-9-6-4-3-2-1 മറ്റൊരു നമ്പർ 9-4-9-6-5-5-6-3-2-1 ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9-4-9-6-5-9-6-3-2-1 സാർ, ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പകർച്ചവ്യാധികൾ എന്തെല്ലാമാണ്, അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നൊന്ന് പറയാമോ?
0: നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് തന്നെയാണ് ഇപ്പോഴും. അതായത് ശ്വാസകോശത്തിൽ ശ്വാസനാളം വഴിയുള്ള കാര്യങ്ങൾ, അതായത് പരസ്പരം ഇടപഴകുമ്പോൾ, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ആള് ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന വായു മറ്റൊരു കുഞ്ഞ് ശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം സംഭവിക്കുന്നത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ ഏത് അണുക്കളാണോ നമ്മളെ വ്യാപിച്ചിരിക്കുന്നത്, അത് മറ്റു കുട്ടികളിൽ, അസുഖമില്ലാത്ത കുട്ടിയിൽ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു പാൻഡമിക് ആയിട്ട് തന്നെ ഉണ്ടായതാണ് കോവിഡ് എന്നുള്ള രോഗം. അപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടം താമസിക്കുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ആദ്യം നമ്മൾ കാണണം. അതിന് ഏറ്റവും പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കൽ തന്നെയാണ്. പക്ഷേ ഒരു സ്കൂൾ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. അപ്പൊ ഏറ്റവും ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോൺ ഡിസീസസ് ആണ്, വെള്ളത്തിൽ കൂടെ പകരുന്നത്. വെള്ളത്തിൽ കൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡയറിയൽ ഡിസീസ്, വയറിളക്കം സംബന്ധിച്ച രോഗങ്ങൾ ഇപ്പം കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈച്ചയുടെ വ്യാപനവും കൂടുതലാണ്, ഫ്രൂട്ട്സിന്റെ ഈ അതിന്റെ ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആണ്, അത് അഴുകിക്കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന ഈച്ചകളുടെ വ്യാപനം. ഇപ്പൊ ഇതൊക്കെ കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അണുക്കൾ വ്യാപിക്കാനുള്ള എളുപ്പ ചാൻസ് ഉണ്ട്. ഇതുപോലെ സംഭവിക്കുന്നതാണ് വാട്ടർ ബോൺ ഡിസീസിൽ, അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിളക്കം പോലുള്ള രോഗം. കോളറ വരെ നമ്മൾ ചിന്തിക്കണം, പക്ഷെ ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് അതും വൈറസ് ഡിസീസ് ആയിട്ടാണ്.
1: അപ്പോ ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ സാറേ, എന്റെ മോടെ കാര്യം ചോദിക്കാനും വേണ്ടിയായിരുന്നു.
1: ചോദിക്കാം, പേര് സ്ഥലം ഒന്ന് പറയാമോ?
2: ദിവ്യ മുതുകുളം. മോടെ പേര്, കുഞ്ഞിന്റെ പേര് അവന്തിക.
1: ചോദിച്ചോളൂ, ചോദിച്ചോളൂ, സ്വാഗതം.
2: നാലാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കുഞ്ഞിച്ചിരി ശരീരം നല്ല വെയിറ്റ്, നല്ല വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്.
0: എത്ര വയസ്സായി?
2: അന്നേരം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9 വയസ്സ്.
0: ഓക്കെ, പറഞ്ഞോളൂ.
2: അന്നേരം ഇച്ചിരി വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്. അതിന്റെ വണ്ണം കുറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്കൊരു അവക്ക് ചേരുന്ന ഉടുപ്പുകളോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അവക്ക് എപ്പോഴും മിനിയും പാൻറ്റോ ഇടുന്ന, അതിന് ഭയങ്കര കരച്ചിലും പറമ്പെറുക്കോ. എല്ലാരും നല്ല ഉടുപ്പിടുന്നു. എനിക്ക് വണ്ണം കൊണ്ടല്ലയോ, എനിക്ക് വണ്ണമുള്ള കൊണ്ടോ എനിക്ക് പുതിയതൊന്നും ചേരാത്തേന്നും പറഞ്ഞ്. അങ്ങനെ മറ്റുള്ള കുഴപ്പങ്ങൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നമില്ല.
0: എന്തായാലും ഒരു ഒരു ഒരു പാരന്റ്സിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ വളരെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി ഇത്രയും ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അറിയട്ടെ, കുഞ്ഞിന്റെ വെയിറ്റ് എത്രയാണ്? അതെ, 40 കിലോ വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വെയിറ്റ് 29 ആണ് വേണ്ടത്. 8 25 കിലോ, 9 29 കിലോ, 10 32 കിലോ. അപ്പം ശരിക്കും ഒരു 40 കിലോ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു 11 കൂടുതലാണ് എത്തേണ്ട വെയിറ്റിനെ കാട്ടും. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 ഭാരം കുഞ്ഞ് എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കാണുന്നതിന്റെ വൃത്തിയുടെ ഒരു സൈഡ് ഇരിക്കട്ടെ, അതിനെക്കാട്ടിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബീസിറ്റി എന്നാണ്. അപ്പൊ ഈ ഒബീസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനോടൊപ്പം അടുത്ത് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള 3 ഒന്ന് ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിന്റെ അസുഖം വരാം. 2 കൊളസ്ട്രോളിന്റെ അളവ് കൂടാം. 3 പഞ്ചസാരയുടെ അസുഖം വരാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1 ഭക്ഷണത്തില് കൺട്രോൾ വരുത്തുക. 2 എക്സസൈസ് ചെയ്യുക. 3 കുഞ്ഞിന് റെസ്റ്റ് അത്യാവശ്യമുള്ള സമയത്തെല്ലാം റെസ്റ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തുടങ്ങാം നമുക്ക് ഭക്ഷണത്തില്. ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യം ഉള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുഞ്ഞിന് എപ്പം ഭക്ഷണം മതിയെന്ന് തോന്നുന്നു ആ സമയം നമ്മൾ നിർത്തുക. അപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കുഞ്ഞെപ്പോഴും കൂടുതൽ കൂടുതൽ കഴിക്കുന്നുണ്ട്. നാച്ചുറലി വെയിറ്റ് കൂടുന്നു എങ്കിൽ അത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കൂടാറുള്ളൂ. പക്ഷേ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത് പക്ഷെ എന്നാലും വെയിറ്റ് കൂടുന്നു. കഴിക്കുന്നത് അപ്പൊ ഇത് ഈ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ചെയ്യേണ്ട മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. 1 ഇപ്പം ഉപയോഗിക്കുന്ന ഫുഡ് പ്ലേറ്റ്, അതായത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പാത്രത്തിന്റെ സൈസ് കുറയ്ക്കുക. അല്ല, അതെ, സൈസ് കുറയ്ക്കുക. 1. 2, കഴിക്കുമ്പോൾ ആദ്യം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരിയാണ്. അപ്പൊ ചോറ് കൊടുക്കുകയാണെങ്കിലോ പുട്ട് കൊടുക്കുകയാണെങ്കിലോ ഇഡലി കൊടുക്കുകയാണെങ്കിലോ ദോശ കൊടുക്കുകയാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി ആദ്യം പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അരി അല്ലെങ്കിൽ ചോറ് വയ്ക്കാവൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അളവ് കുറച്ച് കൊടുത്താൽ മതിയാകും. ഇനി അപ്പൊ നമുക്ക് ആദ്യം തോന്നും കുഞ്ഞിന് വിശപ്പ് മാറൂല എന്നൊരു തോന്നൽ വരും. അത് തോന്നൽ മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞിനൊരു വിശപ്പ് വരുന്ന കാര്യം മാറും, അത് മതിയാകും. ഇതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. വിശപ്പ് വരാതിരിക്കാനായിട്ട് മുട്ട, ഇറച്ചി, മീന് ഇതും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ഒരു ആഹാരം എന്ന് പറയുന്നത് അരിയാഹാരം തന്നെയാണ്. അതിന്റെ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാത്തവർക്ക്, ഉദാഹരണം ഒരു ഒരു

0: കർഷകൻ, അതായത് നമ്മുടെ പാടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കപ്പ കഴിച്ചാലോ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചാലോ നല്ലതാണ്. കാരണം ആ അത്രയും അവര് ഉപയോഗിക്കപ്പെടും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമ്മളായാലും വലിയവരായാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തൊടിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഫുഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. രണ്ട്, ഒരു ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഫിസിക്കലി കളിച്ചിരിക്കണം. ഈ കളിക്കുന്ന കാര്യം പറയുമ്പോൾ പല പാരന്റ്സ് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിൽ നിന്ന് കളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ അത് പോരാ. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് പോരാ. അവര് നമ്മുടെ പുറം സ്ഥലത്ത് തന്നെ ഒരു കൂട്ടമായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വേർത്ത് കളിക്കുന്ന രീതിയിലോട്ട് മാറണം. ഏറ്റവും നല്ലത് കൂട്ടരോടൊത്തിച്ച് കളിക്കുന്നതാണ്. ആ ഒരു സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് പല കോച്ചിങ് ക്യാമ്പുകളും ഉണ്ട്, പല രീതിയിലും ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന സ്ഥലത്തായാലും കൊണ്ടുവിട്ട് കളിപ്പിച്ചിരിക്കണം. പക്ഷെ 1 മുതൽ 2 മണിക്കൂർ കളിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ തന്നെ കുഞ്ഞിന്റെ ബുദ്ധിയും ശക്തിയും വളരെയധികം വർദ്ധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ, ഫുഡിന്റെ കാര്യം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. മൂന്നാമതൊരു കാര്യമുള്ളത് റെസ്റ്റ് ആണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും 9 വയസ്സ് അഡോളസന്റിന്റെ കൗമാരപ്രായത്തിന്റെ ഏജിന്റെ തുടക്കം വരെയാണ്. ശരിക്കും കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷേ ഈ 9 വയസ്സ് മുതലേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കണക്കാക്കാം, അതായത് ഏകദേശം 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഒരു കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല പാരന്റ്സും സ്കൂളിൽ വിടുന്നതിന്റെ കൂടെ തന്നെ ട്യൂഷനിലോട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ വെയിറ്റ് കുറയും, ആരോഗ്യവും കൂടും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒബീസിറ്റി, അതായത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ഒരു ഡോക്ടർ കാണിച്ച് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞിന് ഒരു അസുഖം കൂടെ ഉണ്ടോ, കാരണം ചിലപ്പോഴും വിശപ്പ് കൂടുന്നത് കുഞ്ഞിന്റെ പ്രശ്നമായിരിക്കത്തില്ല, കുഞ്ഞിന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല, കുഞ്ഞിന് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം കൊണ്ട് കുഞ്ഞിന് വിശപ്പ് കൂടുകയും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആകാം. അതുകൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
1: കൂടി പോകുമ്പോ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോയി നടന്നാ പോന്നത്, ബാഗ് ഊരി ചെറിയ പൂന് പോലെ തോന്നി. ഇന്നലെ അതിന് സാറ് അതിന് അവളെ വഴക്ക് പറയും, ഇങ്ങനെ പൂന് നടക്കുന്നത്. ഇന്നലെ ഇങ്ങനെ വൈകിട്ട് വന്ന് ഭയങ്കര കറക്കില്ലായിരുന്നു.
0: ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ശിശുരോഗ വിദഗ്ധരുടെ ശാസ്ത്രീയമായ സംഘടനയാണ് IAP എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബാഗിന്റെ സൈസ് കുറയ്ക്കണം. ഇതൊരു പ്രശ്നം തന്നെയാണ്, ശരിക്കും അത് ശാസ്ത്രീയമായിട്ട് വിദഗ്ധര് മനസ്സിലാക്കി അതിനൊരു പരിഹാര മാർഗം നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. അത് നിങ്ങളുടെ PTA മീറ്റിംഗിലും നിങ്ങളിത് പറയണം. അങ്ങനെ നമുക്കൊരു സംഘടിതമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതും അത്യാവശ്യമാണ്.
2: സാർ, നമ്മളിപ്പോ പകർച്ചവ്യാധികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പൊ വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത്
0: വളരെ കൂടുതലായിരിക്കും. ഒരു, അതായത് വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വയറിളക്കത്തിനെ ചിന്തിക്കണം, വളരെ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം. ഇത് കൂടാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. അതായത് എലിയുടെ മലമൂത്ര വിസർജനം വഴി നമ്മുടെ കാലുവെല്ലാം തൊടുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ NRG വർക്കേഴ്സ് എന്ന് പറയും, മറ്റേ ഈ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആർക്കായാലും, കുട്ടികൾക്കായാലും പറ്റും. ഇപ്പൊ പാടങ്ങൾ വഴി സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ എലിയുടെ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് കവേർഡ് അല്ലാത്ത കാലാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ബേസിക്കലി ചെരുപ്പില്ലാത്ത കാല് ഉപയോഗിക്കുകയാണ്, കാല് വഴി നടന്നു പോവുകയാണെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം തന്നെ 2 എണ്ണം ഉണ്ട്, 1 ഹെപ്പറ്റൈറ്റിസ് B, 2 ഹെപ്പറ്റൈറ്റിസ് A. ഹെപ്പറ്റൈറ്റിസ്

0: ഈ എന്ന് പറയുന്നത് രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. അത് നമ്മുടെ ഗവൺമെന്റ് തന്നെ, അതായത് നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ജനിച്ച അന്ന് മുതൽ വാക്സിനേഷൻ തുടങ്ങുകയാണ്. സീരിയസ് ആണത്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഒറ്റമൂലി കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അത് വാട്ടർ ബോൺ ഡിസീസ് ആണ്. അത് ശരിക്കും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയാണ് കാണുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നമുള്ളത് കരളിന് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ആവശ്യം വന്നാൽ അതും സീരിയസ് ആകും. അപ്പൊ അത് ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് കാണും. കാരണം ഫുഡ് വഴിയും വെള്ളം വഴിയൊക്കെയാണ് പകരുന്നത്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനൊക്കെ ഇപ്പം വാക്സിനേഷൻ ഉണ്ട്, പക്ഷെ ഗവൺമെന്റ് തലത്തിൽ ഒട്ടും എത്തിയിട്ടില്ല. ടൈഫോയിഡ് ഇതുപോലെ കണ്ടാമിനേഷൻ, ജലമലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ ടൈഫോയിഡും പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ ആയി. പിന്നെ കോളറ നേരത്തെ പറഞ്ഞു, ഡയറിയൽ ഡിസീസസിനെ പോലുള്ള വരുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്.
1: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് അരുണ, ചെറിയങ്കീഴിൽ.
1: സംസാരിച്ചോളൂ.
2: എന്റെ മകന്റെ കുട്ടിയാണ്, 6 വയസ്സായ കുട്ടിയാണ്.
0: 6 വയസ്സായ
2: അപ്പൊ അതിന് രാത്രി ഉറക്കം ഒട്ടും ശരിയല്ല, അഡിനോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
0: അഡിനോയിഡ്.
2: അപ്പൊ രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്. അത് എണീറ്റ് ഉറക്കത്തിലൊക്കെ എണീറ്റ് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തുറക്കുന്നത്, എണീറ്റ് കാര്യം ഇരിക്കുമ്പോഴേക്ക് വരെ തുറങ്ങും. അപ്പൊ ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ജലദോഷം, ഭയങ്കര അലർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ എന്ത് കണ്ടാലും ഒരു അലർജി ഒക്കെയാണ്. മരം അപ്പൊ രാത്രി ആണെങ്കിൽ ഇങ്ങനെ ഉറക്കാം. അപ്പൊ ഞങ്ങളൊക്കെ സർജറി ചെയ്യാന്നും പറഞ്ഞൊക്കെ ഇരുന്നതാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയാൻ നോക്കട്ടെ ഒരു സ്പ്രേ അടിച്ചു നോക്ക്, പൊക്കി തലയാണ വെച്ച് കിടത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അതിന് രാത്രി ഉറക്കം അസ്വസ്ഥത, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. എന്ന് പറഞ്ഞാൽ കയ്യിൽ കിടന്നാൽ കുറച്ച് കുഴപ്പമില്ല, കൈ വെച്ചു കൊടുത്ത് കയ്യിൽ തല വെച്ച് കിടക്കുമ്പോ വലിയ കുഴപ്പമില്ല. തലയാണ് വെച്ചാൽ അത് ഭയങ്കര ഇതാണ്, ഭയങ്കര വീസിങ് വരും, ഭയങ്കര
0: അസ്വസ്ഥതയാണ്.
2: അപ്പൊ ഇനി ഇങ്ങനെ അടിമായിട്ട് ഓപ്പറേഷൻ ചെയ്താൽ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നതാണ്.
0: നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം നമുക്ക് കൈവിരലുകൾ ആവശ്യമാണ്, നമുക്ക് കൈ ആവശ്യമാണ്. പക്ഷെ ഈ ഒരു കൈവിരലോ കൈയോ നമുക്ക് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലും ശക്തിയില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു ഉപദ്രവകരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുറിച്ചു മാറ്റും. ഇതുപോലെ ഒരു സംഭവം, യഥാർത്ഥത്തിൽ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് വളരെ കറക്റ്റാണ്, പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിന്റെ വളർച്ചയും കൂടെ പറഞ്ഞു തരാം. ഏകദേശം 4 വയസ്സോടെയാണ് ഇതിന്റെ വളർച്ച തുടങ്ങുന്നത്. നേരത്തെ കാണും അതിന്റെ വളർച്ച. ഏറ്റവും അധിക വളർച്ചയിലെത്തുന്ന പ്രായം എന്ന് പറയുന്നത് 8 മുതൽ 12 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് റിഗ്രസി എന്ന് പറഞ്ഞാൽ ചെറുതാ അതിന്റെ സൈസിന്റെ വളർച്ച എന്തായാലും നില തീരുന്ന ഒരു സ്റ്റേജാണ് 8 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ, പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്കൊരു പ്രശ്നമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗൻ, ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ അത് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, ഗുണത്തെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാറ്റേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി പറഞ്ഞ കുട്ടി, അതായത് 6 വയസ്സുള്ള കുഞ്ഞാണ്, എത്ര വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്? ആ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത്
2: പറഞ്ഞുതരാം.
0: അപ്പൊ ഓവർ വെയിറ്റ് അല്ല കുഞ്ഞിനെ, മതി ഇത്ര അറിഞ്ഞാ മതി. അതായത് 6 വയസ്സിന്റെ ഒരു കുഞ്ഞിനെ വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അതായത് ജനന വെയിറ്റ് 2.5-3.5 ഇടയിലാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായാലും നമ്മള് 6 വയസ്സെത്തുമ്പോൾ വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അപ്പൊ 20 കിലോ വരെ ആണ് നോർമൽ വെയിറ്റ് എന്ന്. 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. ഇനി നിങ്ങൾ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നതിന്റെ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് OSA എന്ന് പറയും. അതായത് അത് നിങ്ങൾക്ക് ആ വാക്ക് മിക്കവാറും ഡോക്ടേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയില് രാത്രിയാകുമ്പോൾ കുഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മിഡ് നൈറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് കുഞ്ഞ് എണീറ്റിരിക്കുകയും ശ്വാസം കിട്ടാനായിട്ട് വളരെ നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണം എന്ന് പറയുന്നത്.

0: ഒരു സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ നിങ്ങൾക്ക് കിട്ടി, അതായത് സ്പ്രേ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. എന്ത് സ്പ്രേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കണ്ട സ്ഥിതിക്ക് ശരിയായ ചികിത്സ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ എപ്പോഴും പറയുന്നു ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ENT ഡോക്ടറെ കാണിക്കുകയും ഒരു ഒപ്പീനിയൻ എടുക്കുകയും സർജറി വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
1: ശ്രോതാവിന്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായി നൽകിയിരിക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുത്തിവയ്പ്പുകളുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ?
0: അതായത് ഇതിൽ ഒരു ഒന്നും കമ്പൽസറി അല്ല ഒരു കാര്യങ്ങളും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പൽസറി എന്ന് പറയുന്ന വാക്ക് അത് ശരിയല്ല. ഒന്ന് നാഷണൽ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 12 വാക്സിനേഷൻ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇതുവരെ ഉണ്ടായിരുന്നത്, പുതുതായിട്ട് HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനും കൂടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നാഷണൽ പ്രോഗ്രാം. ഇത് എന്തുകൊണ്ട് പറയുന്നു പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് മറ്റു വാക്സിനേഷനെ പറ്റിയാണ്. പലരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഓപ്ഷണൽ വാക്സിൻ, ആ വാക്ക് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉള്ളത്. ഒന്ന് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, രണ്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ വാക്സിനേഷൻ പ്രോഗ്രാം. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിനാൻസ് ആണ്, പൈസയാണ് അതിന്റെ പ്രശ്നം. അതായത് നാഷണൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ തരുന്നുണ്ട്. ഗവൺമെന്റ് എന്തുകൊണ്ട് തരുന്നു? അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇതിന് കൂടാതെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അത് ഗവൺമെന്റ് പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വാക്സിൻ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഫ്ലൂ വാക്സിൻ. ഫ്ലൂ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 6 ആദ്യത്തെ ഡോസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 1 കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് കൊടുക്കും. കാരണം ഈ അണുക്കളുടെ സ്ട്രെയിൻ എന്ന് പറയും, അണുക്കളുടെ രീതി അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും അത് പുതുക്കണം. നമ്മൾ ലൈസൻസ് പുതുക്കും പോലെ തന്നെ വാക്സിനേഷൻ പുതുക്കേണ്ടി. അപ്പോൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം. റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നതിനെയാണ് നല്ലത്, അഡൾട്ട്സിന് നല്ലതാണ്. പ്രത്യേകിച്ചും 50 കഴിഞ്ഞവർക്ക് എടുക്കുന്നത് തന്നെയാണ് ഫ്ലൂ വാക്സിൻ നല്ലത്. കാരണം ആ രീതിയിൽ വൈറൽ വൈറസ് കൊണ്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസകോശത്തിന്റെ ശ്വാസനാളത്തിന്റെയൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അത് ന്യൂമോണിയയിലോട്ട് കൊണ്ടെത്തിക്കാനും, വൈറൽ ന്യൂമോണിയ വരാതിരിക്കാനും നല്ലത് ഫ്ലൂ വാക്സിൻ എടുക്കുന്നതാണ്. രണ്ട്, ചിക്കൻ പോക്സിന്റെ വാക്സിനേഷൻ. ഇതിനെ നമ്മൾ കാണേണ്ടത് ഇപ്പൊ വാരിസെല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയും, ഇത് ശരിക്കും എടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് എഗെയിൻ നമ്മൾ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് സീരിയസ് ആണോ? അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 1 കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ചില രാജ്യങ്ങൾ ഇത് വാക്സിനേഷൻ കൊടുക്കുന്നില്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ നമ്മൾ വറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്താണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കുള്ള ഇതിന്റെയൊക്കെ എണ്ണം കൂടുതലാണ്. ചിക്കൻ പോക്സ് വരാറുണ്ട്, നമുക്ക് ഒരു സീസണലായിട്ട് വരാറുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന എക്സാമിനേഷൻ ടൈം ആണിത് വരികയാണെങ്കിൽ അപ്പോഴെന്ത് പറ്റാം? ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കിടപ്പിലാകും, അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ, ഞാൻ എന്റെ അഭിപ്രായത്തിൽ, നമ്മളൊരു കുട്ടികൾക്ക് ആ ഒരു പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
1: അതേത് സമയത്ത് വേണമെങ്കിലും
0: എടുക്കാം. നമ്മൾ 1 കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഏത് വയസ്സിലും എടുക്കാം. സിംഗിൾ ഡോസ് അല്ലാതെ മുമ്പ് സിംഗിൾ, ശരിക്കും ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കാം, പക്ഷെ എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 അപ്പാർട്ട് ഒന്നെടുത്തിട്ട് അടുത്ത ഡോസ് നമ്മൾ 1 കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ 1 ശേഷം എടുത്തിട്ട് പിന്നെ ഒരു 5 ആകുമ്പോൾ വീണ്ടും എടുക്കും. പക്ഷെ 1 കഴിഞ്ഞ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അഡൾട്ട്സിന് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെടുത്ത് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 1 കഴിഞ്ഞിട്ടാണ്. 1 കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണം എടുക്കാം. മനസ്സിലാക്കേണ്ടത് ഒരു ഡോസിൽ പോലും ചിലപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം, പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഡോസ് കൂടെ കൊടുക്കുന്നത്. ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻസ് എന്ന് പറയും അതിന്. ഇതിനൊക്കെ ഈ വാക്സിനേഷനൊക്കെ ജീവനുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ 1 തന്നെ എഫക്റ്റീവ് ആകാം. MMR വാക്സിനേഷനും അതുപോലെ തന്നെയാണ്. 3 ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെയും നമുക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ടൈഫോയിഡ്

0: വാക്സിൻ ഉണ്ട്. പക്ഷെ ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം ഒരു വാക്സിനേഷനെങ്കിലും വെളിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എടുക്കേണ്ട വാക്സിൻ MMR ആണ്. കാരണം നമ്മളിപ്പോൾ കൊടുക്കുന്നത്, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്, MR വാക്സിനേഷൻ ആണ്. MR വാക്സിനേഷനിൽ വരുന്നത് മീസിൽസ് അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന രോഗം, അഞ്ചാം പനി, അതിന് കൊടുക്കുന്നുണ്ട്. റുബല്ല എന്നുള്ള അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നുള്ള രോഗത്തിനുമാണ് കവർ കിട്ടുന്നത്. പക്ഷെ ഏതിന് കിട്ടുന്നില്ല? മംസിന്, മുണ്ടിനീരിന് കിട്ടുന്നില്ല. മുണ്ടിനീര് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. മുണ്ടിനീര് എന്തായാലും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ മുണ്ടിനീര് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏറ്റവും വറി ചെയ്യുന്നത് ഇതിന്റെ കോംപ്ലിക്കേഷൻ ആണ്. എന്താണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെസ്റ്റിസിനെ ബാധിക്കാം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒവേറിയെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഊഫോറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും പിന്നെ ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കും ഇത് ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊരു കാരണമായിട്ട് ഇത് മാറാറുണ്ട്. മാത്രമല്ല മറ്റ് ഏത് ശരീരത്തിലെ അവയവങ്ങളെ ഇത് ബാധിക്കാം, പാൻക്രിയാസിനെ ബാധിക്കാം. ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് ഏറ്റവും എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാവരും MMR വാക്സിനേഷൻ എങ്കിലും എടുത്തിരിക്കണം.
1: പക്ഷേ ഈ മംസ് ഓൾറെഡി വന്നിട്ടുള്ള കുട്ടികൾക്ക് എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്?
0: ഇല്ല, മംസ് എന്ന് നമുക്ക് ഉറപ്പായാൽ, പക്ഷെ ഉറപ്പ് വേണം. കാരണം വേറൊരു കാര്യമുണ്ട്, പാരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും അത് മംസ് അല്ല. അതായത് ആ സ്ഥലത്തെ മുഴ എന്ന് പറയുന്നത് മംസ് മാത്രമല്ല. കാരണം ഇതൊരു ഈ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഒരു ട്യൂബ് പോയിട്ടാണ് നമ്മുടെ വായുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നത്. അതായത് തുപ്പൽ ഗ്രന്ഥിയാണ് ഈ പാരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഡക്ട് വഴി വായുടെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ, അതൊരു ഇൻഫെക്ഷൻ കൂടെ വന്നാൽ അത് പാരോട്ടൈറ്റിസ് ആയിട്ട് മാറും. അത് എപ്പോഴും അത് മംസാകണമെന്നില്ല. അതുകൊണ്ട് പക്ഷെ അത് അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ആ ഭാഗത്ത് നീര് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് മംസല്ല, പാരോട്ടൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് മംസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് മായ, സ്ഥലം കിളിമാനൂർ.
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, നമസ്കാരം മായ, പറഞ്ഞോളൂ.
2: ഡോക്ടർ, മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ്.
0: പറഞ്ഞോളൂ.
2: കുട്ടിക്കിപ്പോ 3 വയസ്സായിട്ടുണ്ട്.
0: 3 വയസ്സായല്ലേ?
2: 3 വയസ്സ്. അപ്പൊ കുട്ടിക്കിപ്പോ 10 കിലോ വെയിറ്റ് കുട്ടിക്കുള്ളൂ. അപ്പൊ തീരെ കുറവല്ലേ ഡോക്ടർ അത്?
0: 10 കിലോ വെയിറ്റ് എന്ന് പറയുമ്പോഴേ കുറവ് തന്നെയാണ്. 3 വയസ്സിന് വേണ്ട വെയിറ്റ് 14 കിലോയാണ്. അതായത് നമുക്ക് 1 വയസ്സ്, അതായത് നമ്മൾ സാധാരണ കണക്കാക്കുന്നത് സാധാരണഗതിയിലെ 1 വയസ്സാകുമ്പോൾ 9-ഉം 10-ഉം ഇടയ്ക്കായിരിക്കും വെയിറ്റ്. ഇനി 1 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും കഴിയുന്തോറും 2 കിലോ വെച്ചാണ് കൂടുന്നത്. അതായത് 2 വയസ്സിന് 12 കിലോ, 3 വയസ്സാകുമ്പോൾ 14 കിലോ, 4 വയസ്സ് 16, 5 18, 6 20, ഈ രീതിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴേ നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 3 വയസ്സായ കുട്ടിക്ക് 14 കിലോ വേണം. അതാണ് കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അതെ.
2: അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടർ വെയിറ്റ് കൂടാൻ വേണ്ടി നമ്മൾ ആഹാരമാണ് കൊടുക്കേണ്ടത്?
0: കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്ന ആഹാരം രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഉദാഹരണം, ഇപ്പൊ മെരശല്യം ഉണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഭക്ഷണം കഴിക്കുന്നത് കുറവ് വരാം. 2, വിളർച്ച രോഗമുണ്ടെങ്കിൽ കുഞ്ഞ് കഴിക്കുന്നത് ഭക്ഷണത്തിൽ കുറവ് വരാം. ആക്ടിവിറ്റി കുറവാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്, കുഞ്ഞിന് ഈ 3 വയസ്സായ ഒരു കുട്ടിക്ക് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുഞ്ഞൊന്ന് ബേളം കാണിക്കുന്നു, കുഞ്ഞ് ഓടിച്ചാടി നടക്കുന്നു, ആ സമയത്ത് കുഞ്ഞിനെ നമ്മൾ വിലക്കുന്നു, നമ്മൾ ഒരിക്കലും കളിക്കാൻ വിടുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞിന് വിശപ്പ് കുറയും. വിശക്കാതെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും വിശപ്പ് കുറയും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്,
2: ഓക്കെ,
0: ആ നല്ലതാണ്. അപ്പൊ നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത് വിരശല്യമുണ്ടോ അല്ലെങ്കിൽ വിളർച്ചയുടെ രോഗമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. മാത്രമല്ല, ഒരു പ്രധാന കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ മൊബൈൽ ഉപയോഗം, TV ഉപയോഗം, കമ്പ്യൂട്ടർ ഉപയോഗം, ഇതിൽ ഏറ്റവും പ്രധാനം മൊബൈലാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞു ഇച്ചിരി എങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മൊബൈൽ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്നത് ഒരു രീതിയിലും നല്ലതല്ല. മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്,

0: ഇൻ ബിറ്റ്വീൻ ഫുഡ് എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ ഫുഡ് എന്ന് പറയുന്നത് നോർമൽ വീട്ടിലെ ഫുഡ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, എത്ര വിശപ്പുണ്ടോ ആ സമയത്തൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ ഈ സ്നാക്കിംഗ് എന്ന് പറയും, അതായത് ബേക്കറി ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിശപ്പ് കുറയും. അപ്പൊ നോർമൽ ഫുഡ് കുഞ്ഞ് കഴിക്കാതെയാകും. ഇടയ്ക്കുള്ള സമയങ്ങൾക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നുമ്പോൾ വെജിറ്റബിൾസ് കൊടുക്കാം, ഫ്രൂട്ട്സ് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ വെയിറ്റ് കുറയുന്ന കുട്ടികൾക്ക് ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഉദ്ദേശിക്കുന്നത് വെള്ളരിക്ക പോലുള്ള സാധനങ്ങൾ കൊടുക്കാം, ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ കൊടുക്കാം. അത് അല്ലാതെ കുഞ്ഞിടയ്ക്ക് വിശക്കും എന്ന് പറഞ്ഞിട്ട് ബേക്കറി സാധനം വാങ്ങി വച്ച് കൊടുത്താൽ, ഉദാഹരണം ഒരു ചിപ്സ് കഴിച്ചാൽ ഒരു ലഞ്ചേ അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ബേക്കറി ഫുഡ്, ഇപ്പൊ കൊതി വരുമ്പോൾ, അതായത് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്നു ഒരു പ്രാവശ്യം വാങ്ങി കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നേരെ മറിച്ച് ബേക്കറിയിലെ ഫുഡ് വീട്ടിൽ വാങ്ങി റെഗുലർ ആയിട്ട് വയ്ക്കുകയും അങ്ങനെ കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ചെറിയ വിശപ്പ് വരുമ്പോഴേ കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ചിപ്സ് എടുത്ത് കഴിക്കും, കഴിക്കുമ്പോഴും ഓട്ടോമാറ്റിക് എന്നിട്ട് വെള്ളവും കുടിക്കും, അത് കഴിഞ്ഞിട്ട് വിശപ്പ് അങ്ങ് പോകും. ഇതൊരു പ്രത്യേക പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്, അതൊന്നും അവോയ്ഡ് ചെയ്യുക. ബേക്കറി ഫുഡിൽ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും. ആ പൊണ്ണത്തടിയിലോട്ട് പോകുന്നവരുടെ സ്വഭാവം കൂടെ പറയാം ഇവിടെ തന്നെ. കാരണം അവർ നോർമൽ ഫുഡ് എല്ലാം കഴിക്കും, എന്നിട്ട് ഇത് എക്സ്ട്രാ ഫുഡാക്കി മാറ്റും. ഇനി അണ്ടർ വെയിറ്റ്, ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ, അതെന്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും നോർമൽ ഫുഡ് കഴിക്കേണ്ട സമയത്തായിരിക്കും ഈ ബേക്കറി ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ രണ്ട് സാഹചര്യങ്ങളിലും ദോഷം വരാറുണ്ട്. ചോദിച്ചോളൂ. എത്ര മുട്ട വേണോ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം, എത്ര ഫാറ്റ് വേണോ കൊടുക്കാം. കാരണം കൊളസ്ട്രോൾ ഒക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, ശരീരത്തില് തലച്ചോറിന്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു രീതിയിലും റെസ്ട്രിക്ഷന്റെ ആവശ്യമില്ല. കുഞ്ഞ് എത്ര മുട്ട കഴിക്കുന്നോ കൊടുക്കുക, എത്ര ഇറച്ചി കഴിക്കുന്നോ കൊടുക്കുക, എത്ര മീൻ കഴിക്കുന്നോ കൊടുക്കുക, ഒരു മടിയും വിചാരിക്കേണ്ട.
1: സാർ, ഇപ്പൊ നമ്മൾ സ്നാക്കിങ്ങിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്ക് ടൈം ഉണ്ട്, രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ആരോഗ്യകരമായ സ്നാക്സുകൾ എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കാമോ?
0: ഏറ്റവും നല്ല നല്ല സ്നാക്സ് സ്നാക്സ് എന്നുള്ള ആ പോയിന്റിലാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഉദാഹരണം വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം, നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനോടൊപ്പമുള്ള പേരെല്ലാം എനിക്ക് ഓർമ്മ വരുന്നില്ല എങ്കിലും ഇപ്പം ചില സാധനം ഉണ്ടല്ലോ, പർക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞിന് ഇഷ്ടമുള്ളത് കൂടെ ആയിരിക്കണം. ഇനി സീസണിലും കൂടെ നമ്മൾ ചിന്തിക്കണം. ഉദാഹരണം മാങ്ങാക്കാലം വരുമ്പോഴത്തേനും മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും. കുറച്ച് മാങ്ങ, കുറച്ച് നാരങ്ങ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താണോ സീസണലായിട്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിൽ കിട്ടുന്നത്, വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പഴങ്ങൾ കൊടുക്കാം, നമ്മുടെ കർഷകർക്കും ഒരു പരിധിവരെ അതൊക്കെ ഗുണം ചെയ്യും. പിന്നെ പഴവർഗ്ഗങ്ങൾ, ഇപ്പം അത് ഒരു പഴവും പ്രത്യേകിച്ച് നോക്കണ്ട, ഏറ്റവും നല്ല പഴം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരുന്നതാണ്, അതായത് മാങ്ങ, ചക്ക, പേര, മുന്തിരിപ്പഴം, ഈ ശീതൽ പഴം എന്ന് പറയുന്ന ഒരു സാധനം. പിന്നെ ഫാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട്, ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ റംബുട്ടാൻ വരുന്നുണ്ട്, മാംഗോസ്റ്റീൻ വരുന്നുണ്ട്. ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ തന്നെ ഉള്ളത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇതിലെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ നമ്മൾ ശരിക്കൊരു പ്രോപ്പർ മീൽ എന്ന് പറയുന്നത് മൂന്ന് നേരമാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഈ മൂന്ന് നേരത്തെ ഭക്ഷണത്തിന്റെ കഴിക്കുന്നതിന്റെ അളവ് ഒട്ടും കുറയില്ല ഈ സ്നാക്കിംഗ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. പക്ഷേ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി ഫുഡ് തന്നെയാണ്. കാരണം രണ്ട് രീതിയിൽ ദോഷം ചെയ്യുന്നുണ്ട്. ഓർക്ക് ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും, ചിലർക്ക് അണ്ടർ വെയിറ്റിലോട്ട് പോകും. ഇപ്പം പറഞ്ഞ സിറ്റുവേഷൻ അണ്ടർ വെയിറ്റിലോട്ട് പോയി, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുകയും ഇനി വേറൊരു എളുപ്പമാർഗം ചെയ്യാം. പല പേരൻസിനും ഇപ്പം പല സമയപരിമിതികളൊക്കെ ഉണ്ട്, മുട്ട കൊടുക്കാം. മുട്ട തന്നെ നമുക്കിപ്പം ഒരു എല്ലാ ദിവസവും ബോയിൽഡായിട്ട് കൊടുക്കണമെന്നില്ല, ചില ദിവസം പൊരിച്ചു കൊടുക്കാം, കറിവെച്ചു കൊടുക്കാം, പല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതായത് കുഞ്ഞിനും പാരന്റ്സിനും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫുഡാണ് സ്നാക്കിങ്ങിന് കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത്.
1: ഈ മുട്ട സാർ നേരത്തെ പറഞ്ഞ പോലെ എത്ര വേണോ കൊടുക്കുന്നതിൽ പ്രശ്നമില്ല, വളരുന്ന കുട്ടികൾക്ക് പ്രശ്നമില്ല,
0: ഒരു കുഴപ്പമില്ല. മുട്ട വളരെ വളരെ ഒരു ഒരു നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് ഇപ്പൊ കാണുന്നത്. കാരണം എല്ലാം ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ളതാണ്. പണ്ട് ഇടയ്ക്ക് വളരെ പണ്ടൊക്കെ പാലിനെ അതുപോലെ പറഞ്ഞിരുന്നു, പക്ഷെ പിന്നെ അത് മനസ്സിലായി പാല് പശുവിനുള്ളതാണ്. പക്ഷെ മുട്ട ഒരു സമീകൃത ആഹാരം പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം നമുക്ക് അതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മുട്ട ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് കാണണ്ട. പിന്നെ കഴിക്കുന്നതിന് പരിധിയുണ്ട്. ഇപ്പൊ നമുക്കൊരു നമുക്കെന്നെ അറിയാം, മസ്കുലർ ആയിട്ടുള്ള ജിംനേഷ്യത്തിലൊക്കെ ബോഡി ബിൽഡേഴ്സ് ഒക്കെ 40 മുട്ട 50 മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. കാരണം അതിന് അവിടെയും മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ ഇഷ്ടം പോലെ ഉള്ള റിച്ച് പ്രോട്ടീൻ റിച്ചാണ് മുട്ട. അതായത് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ്

0: ആയിട്ട് വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും എത്രയോ ഉപരിയായിട്ട് അതുവഴി പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വളരെ ഒരു മുട്ട നല്ലതാണ്, അതുപോലെ ചിക്കൻ നല്ലതാണ്. ചിക്കനെയൊന്നും അങ്ങനെ മോശമായിട്ട് കാണേണ്ട കാര്യമില്ല.
1: പക്ഷെ അതെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ.
0: അതെ, നമ്മൾ അനാവശ്യമായിട്ട് ക്വാളിറ്റി ഇല്ലാത്ത ഓയിലിൽ കുക്ക് ചെയ്തതേ ഉള്ളൂ. അതായത് വീട്ടിൽ ചെയ്യണം. നമ്മളിപ്പം വെളിയിൽ ഇപ്പം ഫാസ്റ്റ് ഫുഡിലൊക്കെ പോകുമ്പോഴേ ഉള്ള പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടല്ലേ അവർ ചെയ്യുന്നത്. മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് ഗുണമുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. വൈറ്റമിൻസ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും, കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഓയിൽ തന്നെ റിപ്പീറ്റഡ് യൂസ് വരെയാണെങ്കിലും എന്താണോ ഗുണം അതിനേക്കാളും ദോഷത്തിലോട്ട് പോകും. അതുകൊണ്ട് കുക്കിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആ പേര് പറഞ്ഞോളൂ. ഓക്കെ, സംസാരിച്ചോളൂ.
0: ഡോക്ടർ, എന്റെ കുഞ്ഞിന് 2 വയസ്സുണ്ട്. പറഞ്ഞല്ലേ, മീനിന് 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. പറഞ്ഞോളൂ. ഇനി
2: കുഞ്ഞിന് ഓട്സ് കൊടുക്കാമോ? കുറുക്കി
0: തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ, ഒരു കുഴപ്പമല്ലോ. കൊടുക്കാം.
2: രണ്ടുനേരം കൊടുക്കുന്നു, രാവിലെ വൈകിട്ടും. കുഴപ്പമില്ല, വെയിറ്റ് കുറയത്തൊന്നും ഇല്ലല്ലോ.
0: കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഓട്സ് കൊടുക്കാനായിട്ടുള്ള തീരുമാനം എങ്ങനെ എടുത്തു?
2: അത് മറ്റ് കുറുക്ക് മധുരം അധികം ഇഷ്ടമല്ല, അങ്ങനെ പാലൊഴിച്ച് ഇത് കുറുക്കിയിട്ട് അങ്ങനെ കുടിക്കരുത്. കൊടുത്തോളൂ.
0: ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് കൊടുക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓട്സ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓട്സ് എന്ന് പറയുമ്പോൾ കാണേണ്ടത് നമ്മൾ മറ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റിനെ പോലെയൊക്കെ ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ ചോറ് കൊടുക്കുന്ന പോലെയോ കപ്പ കൊടുക്കുന്ന പോലെയോ ഗോതമ്പിൽ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്ന പോലെയോ ഒരു ഭക്ഷണമായിട്ട് ചിന്തിച്ചാൽ മതി. അത് ഒരു രീതിയിലും ദോഷമുള്ളതൊന്നുമല്ല. പ്രത്യേകിച്ച് ഓവറായിട്ടുള്ള ഗുണവും അതിന് നമുക്ക് കാണാൻ പറ്റുകയില്ല. മറ്റേതൊരു ഫുഡിനെ പോലെ കണ്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അത് അളവനുസരിച്ചിരിക്കും. നമ്മൾ ഏത് ഫുഡും കുറച്ചളവാണ് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയും, സാധാരണ കഴിക്കേണ്ട രീതിയിൽ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടും. പക്ഷേ ഈ ഓട്സിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഒരു അഡൾട്ട്സിന് വണ്ണം കൂടിയ ആൾക്കാരും വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിക്കുന്നതാണ് ഓട്സ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്സ് ആകുമ്പോൾ നമ്മൾ കുറച്ചേ കഴിക്കൂ, അളവ് വളരെ കുറച്ചേ കഴിക്കൂ, അത് മതി, അതിൽ നമ്മൾ തൃപ്തരാകും. പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇപ്പം വളരേണ്ട പ്രായമാണ്. അതിനനുസരിച്ച് ഓട്സ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു നെഗറ്റീവ് പോയിന്റ് ഇതാണ്, കുഞ്ഞ് എത്രത്തോളം ക്വാണ്ടിറ്റി, ഇപ്പൊ നമ്മളൊരു ചോറ് കഴിക്കും പോലെയോ അല്ലെങ്കിൽ കപ്പയും ചോറും കൂടെ കഴിക്കും പോലെയോ ഇഡ്ഡലി ദോശ കഴിക്കും പോലെയോ ഉള്ള ക്വാണ്ടിറ്റി കുഞ്ഞ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. പക്ഷേ ദോശയും ഇഡ്ഡലി കഴിക്കും പോലെയോ അല്ലെങ്കിൽ ചോറ് കഴിക്കും പോലെയോ ഓട്സ് കഴിച്ചാൽ വെയിറ്റ് കുറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞത്? അളവാണ് പ്രധാനം, അളവാണ് ഇതിൽ പ്രധാനം, അല്ലാതെ ഐറ്റം ഏത് എന്നുള്ളതല്ല
2: പ്രധാനം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഒരു സംശയമുള്ളത്, ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചോറെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് മിക്സിയിൽ അരച്ചു കൊടുക്കും, അത് എത്രത്തോളം, അത് അതിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എല്ലാം എന്റെ മുമ്പ് കൺസൾട്ടേഷന് വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മള് അപ് ടു 6 മന്ത്സ് 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ, വെള്ളം പോലും പാടില്ല. 6 മാസം കഴിഞ്ഞാൽ ഇതങ്ങ് മാറ്റുകയാണ്. ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു സപ്പോർട്ടീവ് ആവുന്നുള്ളൂ. മുലപ്പാല് ഫുഡല്ല, ഫുഡായിട്ട് അതിനെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് പറയുകയല്ല, നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ 1 വയസ്സ് വരെ ബ്രസ്റ്റ് മിൽക്കിന്റെ ഒരു സപ്പോർട്ട് വേണം മിനിമം. പക്ഷേ പ്രധാന ഫുഡായിട്ട് മാറുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. ഇനി ഈ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഫുഡിനെ കാണണം, ഫുഡിനെ കാണണം, അത് തൊട്ട് ഫീല് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫുഡ് എടുത്തിട്ട് വായിലോട്ട് പോകുമ്പോൾ ഉള്ള മൂവ്മെന്റ്, അതായത് ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ, ഹാൻഡ് ഐ കോർഡിനേഷൻ, ഇതെല്ലാം പ്രധാനമാണ്. അപ്പം ഇതെല്ലാം സംഭവിച്ചിട്ടാണ് ഒരു ഫുഡ് വായിലോട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തരികൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കുഞ്ഞു ആരായാലും നമ്മളായാലും ചവയ്ക്കും, കാരണം വീണ്ടും അതിനെ സ്മാഷിംഗ് ആണ്, അത് വീണ്ടും അതിന്റെ തരി സൈസ് ചെറുതാക്കലാണ്. ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അപ്പൊ എന്ത് പറ്റുന്നു? നമ്മുടെ വായ്ക്ക് ഉള്ള മസിൽസിനെല്ലാം നമ്മൾ എക്സസൈസ് കൊടുക്കുകയാണ്, അവിടെ ആക്ടിവിറ്റി കൊടുക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് സോളോ ചെയ്യുന്നു. ഇത് മിക്സിയിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ് എല്ലാം തീരുകയാണ്. മിക്സിയിൽ അടിച്ച് ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പാരന്റ് ചെയ്യുന്ന എന്താണ്? വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞു ഒഴുങ്ങുന്നു. മിക്കവാറും ഈ ഇത്തരം ക്യാരക്ടേഴ്സ് ഉള്ള പാരന്റ്സ് ചെയ്യുന്ന ഒരു മൊബൈലിൽ കൂടെ മുമ്പ് വെച്ചു കൊടുക്കും.

0: അതായത് കുഞ്ഞ് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അമ്മ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞ് വിഴുങ്ങുന്നു. വേറെ പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ല. കുഞ്ഞിന്റെ ബുദ്ധി വികാസത്തെയാണ് അമ്മ അതോടെ ചെറുക്കുന്നത്. ഒരു കാരണവശാലും മിക്സി പ്രിപ്പയർഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനുമേ നമ്മൾ പലതും മിക്സി ഉപയോഗിക്കാറുണ്ട്, അരകല്ലെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിക്കുന്നതിനെ പോലെ ദോഷം വേറെ ഒന്നുമില്ല. ചെയ്യാം, കൈകൊണ്ട് സ്മാഷ് ചെയ്യാം. എല്ലാ അമ്മമാരും പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ്, കൈകൊണ്ട് സ്മാഷ് ചെയ്ത് ഓരോ ഫുഡ് നമുക്ക് കൊടുക്കാം. ഇപ്പൊ ചോറായാലും നമ്മളെ ഒരു അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം ചോറായിട്ട് കഴിച്ചിട്ട് നമ്മുടെ വായിലിട്ട് ചവച്ചരച്ച് വിഴുങ്ങും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തരി നിലനിൽക്കുകയും കുഞ്ഞിന്റെ ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ, ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ പ്ലസ് ഗ്രൈൻഡിങ് അറ്റ് മൗത്ത്, വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്ന പ്രോസസ്സ്, എന്നിട്ട് വിഴുങ്ങുന്ന പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും ഒന്നിച്ച് കുഞ്ഞിന് മനസ്സിലാക്കാനും അത് പ്രായോഗികത്തിലെത്തിക്കാനും ഗുണം ചെയ്യും. അതുകൊണ്ട് മിക്സി ബാൻ ചെയ്യുന്നതാണ് നല്ലത്.
1: അപ്പോ കുട്ടികൾ കളിസ്ഥലങ്ങളിൽ വെച്ച് അവർക്കുണ്ടാകുന്ന ചെറിയ പരിക്കുകൾ, ചതവുകൾ, ഇപ്പൊ സ്കൂളിൽ ഓടിച്ചാടിയൊക്കെ കളിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വീണിട്ട് ചതവും മുറിവും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ലാത്ത അത്തരം മുറിവുകളെ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പ്രാഥമിക ശുശ്രൂഷകൾ എന്താണ് ചെയ്യേണ്ടത്?
0: തീർച്ചയായിട്ടും ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സംവിധാനം കൂടെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാവരും ട്രെയിൻഡാണ് പല കാര്യങ്ങളിലും, അതുകൊണ്ട് അതൊരു ഡിസ്കഷനിൽ വലിയൊരു ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മളൊരു കുഞ്ഞ് ഒന്ന് വീണു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ, ഇഞ്ചുറി എത്രത്തോളം വലിപ്പമുണ്ട്. ഇപ്പോൾ വലിയ ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ തന്നെയാണ് നല്ലത്, പക്ഷെ അനക്കാതെ. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അണ്ടർലൈൻ ഫ്രാക്ചർ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്കൂൾ നേഴ്സോ ഉണ്ടെങ്കിൽ അവരെ കാണിക്കുകയും ഉടനെ അതിനെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇനി മൈനർ ചെറിയ അബ്രേഷൻസ് എന്ന് പറയും, ഇപ്പൊ തൊലി മാത്രം മുറിഞ്ഞു പോയി, ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഒന്ന് ക്ലീൻ ചെയ്യുക, ക്ലീൻ ചെയ്തതിനു ശേഷം ആന്റിബയോട്ടിക് ഓയിൽമെന്റ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് ഒരു ഓയിൽമെന്റ് ഒക്കെ പുരട്ടി കുഞ്ഞിനെ വെറുതെ ഇടാം, വീണ്ടും സ്കൂളിൽ ഇരുത്തുക. ഉടനെ തന്നെ ഒരു ചെറിയ മുറിവ് വന്ന ഉടനെ പാരന്റ്സിനെ വിളിച്ചിട്ട് വെറുതെ പാരന്റ്സിനെയും ശല്യം ചെയ്ത് നാട്ടുകാരെ എല്ലാം ശല്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സിമ്പിൾ കാര്യമായിട്ട് കാണുക, പഴയ കാലങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇനി ഫ്രാക്ചർ പോലുള്ള സിറ്റുവേഷൻസ് വന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നിരുന്നാലും ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാം, ഇമ്മൊബിലൈസേഷൻ വളരെ പ്രധാനമാണ്. ഏത് പൊസിഷനിലാണോ കുഞ്ഞ് കിടക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞിന്റെ ആരോഗ്യം നമുക്ക് നിലനിർത്താനായിട്ട്.
1: അപ്പോ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ട്രിവാൻഡ്രം പോർട്ടം കൂടെ സ്ഥലം.
1: സംസാരിച്ചു.
2: നമസ്കാരം.
0: നമസ്കാരം നമസ്കാരം, പറഞ്ഞോളൂ.
2: സാർ, ഞാൻ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുവായിരുന്നു സാർ. അപ്പൊ ഈ മൊണ്ടിനീരിന്റെ പ്രതിരോധ കുത്തിവെപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്റെ മോന് ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 14 വയസ്സ്, ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല. അത് മാൻഡേറ്ററി ആണോ സാർ?
0: അതാണല്ലോ നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും MMR വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി എടുക്കുക. നമുക്ക് ട്രിവാൻഡ്രം കാരനായതുകൊണ്ട് സ്ഥലവും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗവൺമെന്റ് SIT ഹോസ്പിറ്റലില് വാക്സിനേഷൻ സെന്റർ ഉണ്ട്, അവിടെ ഈ വാക്സിനേഷൻ തരും. പക്ഷെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും, കാരണം ഇത് ഗവൺമെന്റ് നാഷണൽ പ്രോഗ്രാമിന്റെ പോളിസിയിൽ വരുന്നതല്ല. അതുകൊണ്ട് അത് നിങ്ങൾ എടുക്കുക, കുഞ്ഞുങ്ങൾക്ക് എടുക്കുക മാത്രമല്ല എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. നല്ല ഒരു വാക്സിനേഷൻ ആണ്. ഫാമിലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. എടുക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ആവശ്യമില്ല. ഓൾറെഡി അസുഖം വന്നവർക്ക്, ഉദാഹരണം എനിക്കും വന്നിട്ടുണ്ട്, ഈ വന്നവർക്ക് ഇത് ആവശ്യമില്ല.
2: ആവശ്യമില്ല,
0: കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞു. മാത്രമല്ല നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് രണ്ട് കുഞ്ഞുങ്ങളുള്ളത്.
1: അപ്പോ സാർ, നമുക്ക് സ്കൂളിൽ വെച്ച് ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന ബുള്ളിയിങ് ഇപ്പോൾ പഠനപരമായിട്ടോ ഇപ്പോൾ പിയർ ഗ്രൂപ്പിന്റെ അടുത്ത് നിന്ന് ഫ്രണ്ട്സ് ആണെങ്കിലോ എന്തെങ്കിലും ഇപ്പോൾ സാറുമാരാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുട്ടികൾ അത് വളരെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്. മാനസികമായിട്ടൊരു വളരെ വിഷമമൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്

0: ഫിസിക്കൽ കളി പി ടി പീരീഡ് എന്ന് പറയുന്ന സാധനം എനിക്ക് അബോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഇപ്പൊ കൂടിയൊന്നും അറിഞ്ഞുകൂടാ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളാവുമ്പോൾ പരസ്പരം ബുള്ളി ചെയ്യും, അത് നോർമൽ തിങ് ആണ്. പക്ഷെ അത് മാറും, അവർ തമ്മിൽ വീണ്ടും ഇടപഴകി അവർ കളിച്ച് പരസ്പരം തമാശ പറഞ്ഞ് അങ്ങ് പോകും. അതിനൊരു പാരന്റ്സ് അവർ ഒരു അവരുടേതായ രീതിയിൽ അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുകയും പാരന്റ്സ് പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് മിക്കവാറും ഈ പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കൗമാര പ്രായക്കാർക്കാണ്, മറ്റ് അതിനു മുമ്പേ ഒന്നും വലിയൊരു പ്രശ്നമില്ലാതെ ഈ കാര്യങ്ങളിൽ പോകുന്നത്. എന്നാലും ഇനി നമ്മൾ മാഡം ചോദിച്ച അതേ ആ ഒരു പ്രശ്നത്തിലോട്ട് വരാം. എങ്ങനെ പാരന്റ്സിന് മനസ്സിലാക്കാം എന്നുള്ള ഒന്ന് രണ്ട് ക്ലൂസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കുഞ്ഞ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠിത്തത്തിൽ വ്യത്യാസം വരുന്നു, നന്നായിട്ട് നോർമലി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് അതിൽ വ്യത്യാസം വരുന്നു, പിന്നെ ആക്റ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് അതിൽ വ്യതിയാനം വരുന്നു, ഇടപഴകുന്ന കാര്യങ്ങളിൽ, ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങളിൽ, സ്കൂളിൽ പോകുന്നതിന്റെ താല്പര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചേഞ്ചസ് വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ടത് പാരന്റ്സ് തന്നെയാണ്. അതിനോടൊപ്പം ടീച്ചേഴ്സ് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലൊരു ഡിസ്കഷൻ വേണം. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ തോന്നിയിട്ടുള്ള കാര്യമാണ് പി ടി എ മീറ്റിംഗ് വളരെ കുറവാണ്. പി ടി എ മീറ്റിംഗ് അത്യാവശ്യമാണ്. പി ടി എ മീറ്റിംഗിൽ പലപ്പോഴും കണ്ടുവരുന്നത്, ഇപ്പം ഞാൻ മുമ്പ് എൻ്റെ പിള്ളേരുടെ ഒക്കെ സ്കൂളിൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയും, നമുക്കൊരു തിരിച്ച് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ പറയാനുള്ള എല്ലാവർക്കും അവസരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷെ അത് വേണം. പി ടി എ മീറ്റിംഗ് വഴി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു കാര്യം, ഇപ്പം ഇതിനോടൊപ്പം ഇപ്പൊ ചോദിച്ച കാര്യം അല്ലെങ്കിൽ പോലും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, നമ്മളൊരു കുട്ടികൾക്ക് കൊടുക്കുന്ന ബിറ്റ്വീൻ ക്ലാസിന്റെ ഇന്റർവെൽ ടൈം എന്ന് പറയുന്നത് എനിക്കൊന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും കിട്ടത്തില്ല, എത്ര ടോയ്ലറ്റ്സ് കാണും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ ടോയ്ലറ്റ് സംവിധാനം വളരെയധികം കൂട്ടേണ്ടതും അത്യാവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് കാലങ്ങളെ പോലെ ഇപ്പം ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ടോയ്ലറ്റ് ഇല്ലായിരുന്നു, പക്ഷെ നമ്മൾ പുറത്തു പോയിട്ട് മൂത്രം ഒഴിക്കുമായിരുന്നു, നമുക്കതൊരു ഇൻഹിബിഷനോ ഒരു ആ ഒരു സൊസൈറ്റി അല്ലായിരുന്നു അന്ന്. ഇന്നങ്ങനെയല്ല, കുട്ടികൾ ടോയ്ലറ്റിലാണ് പോകുന്നത്, വീട്ടിൽ അവർ അങ്ങനെ ട്രെയിൻഡ് ആണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ കൂട്ടേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇത് വളരെ പ്രധാനമാണ്. ബുള്ളിങ്ങിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം, പാരന്റ്സും മനസ്സിലാക്കണം, ടീച്ചേഴ്സും മനസ്സിലാക്കണം. ഒരു പ്രധാനമായിട്ടുള്ള ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ്. അതായത് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും പാരന്റ്സും കുട്ടികളും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് ടിവിയുടെ മുമ്പേയിരുന്ന് ആകരുത്. കാരണം ഒരു ടിവിയുടെ മുമ്പേയിരുന്ന് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ അതിലോട്ട് പോകും, കഴിക്കുന്നത് വീണ്ടും മെക്കാനിക്കലാകും. നേരെ മറിച്ച് ഇവരല്ലാതെ പാരന്റ്സും കുട്ടികളും മാത്രമായിരിക്കണം, ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സംസാരം ഉണ്ടാകും. സംസാരിച്ചു ഉറച്ച് സംസാരിക്കാനല്ലല്ലോ, വീട്ടിലെ സംസാരമാണ്. അവിടെ പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടിയെ കുറ്റം പറയാനായിട്ട് ഒരു കുറ്റവും ആ സമയത്ത് പറയാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത സമയം ഉപയോഗിക്കണം. ഡൈനിങ് ടേബിളിന് മുമ്പ് ഇരുന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കിപ്പോൾ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിക്കാം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊരു അവർക്കൊരു എൻജോയ്മെന്റ് ലെവലിലോട്ട് വരുന്ന ഒരു സാഹചര്യം പാരന്റ്സ് തന്നെ ഉണ്ടാക്കി ആ സമയം എപ്പോഴും ഒരു കുഞ്ഞ് പറയുന്നതിന് ഒരു എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പാരന്റ്സിന് നല്ലത്. ഇനി പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരെന്ന് മാത്രം പറയുന്നത് ശരിയല്ല. ഏത് കുട്ടികളായാലും ചിലപ്പോൾ അവർക്ക് അവരുടെ സ്കൂളിനെ പറ്റിയുള്ള കംപ്ലൈന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പിയേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈന്റ് ആയിരിക്കാം, ചിലപ്പോൾ മൊളസ്റ്റേഷൻസ് ആയിരിക്കാം. എന്ത് കാര്യങ്ങളാണോ കംപ്ലൈന്റ് പറയുമ്പോൾ നേരെ നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും, നീ അത് ശ്രദ്ധിച്ചാൽ മതി. നേരെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ ഈ നമ്മുടെ അടുത്ത് നാം വിശ്വസിച്ച്, അതായത് ഒരു പാരന്റിനടുത്ത് എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്റെ എല്ലാം വന്ന് വിചാരിച്ച് വന്ന് പറയുമ്പം നേരെ ബ്ലെയിം ആ കുട്ടിയിലോട്ട് നമ്മൾ വിടുകയാണ്. അത് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഉണ്ടായോ, അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ബുള്ളിങ് തന്നെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
1: അതുപോലെ തന്നെ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
2: ഹലോ
1: ഹലോ, ഡോക്ടർ ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. അവസാനത്തെ കോളാണ്, പെട്ടെന്ന് ചോദിക്കണേ, പേര്
2: പറയണേ. കൃഷ്ണകുമാരിയാണ്. 4 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്, 4 വയസ്സ് 3 മാസം. അപ്പൊ ഈ മുണ്ടിനീറ്റിന്റെ ഇഞ്ചക്ഷനെ കുറിച്ച് എനിക്കിതുവരെ കറണ്ട് ഇല്ലായിരുന്നു, കേൾക്കാൻ പറ്റിയില്ല.

0: മൊണ്ടുതീരിനെ പറ്റിയുള്ള ഇഞ്ചക്ഷന് നമുക്ക് ശരിക്കും കൊടുക്കുന്നത് ആദ്യത്തെ ഡോസ് 9 മാസവും പിന്നെ 1.5 വയസ്സ്, അതിനുശേഷം പിന്നെ നമ്മൾ 5 വയസ്സിലും കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴ് ഗവൺമെന്റ് തലത്തിൽ മൊണ്ടുതീരിന് വാക്സിനേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോയി വാക്സിനേഷൻ എടുക്കണം. മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് അടുത്ത കാലത്ത് മൊണ്ടുതീരിന്റെ അസുഖം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപിക്കുകയുണ്ടായി, അതിന്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മൊണ്ടുതീരിന്റെ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് അഥവാ നമ്മൾ ഗവൺമെന്റിൽ MR വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, MMR വാക്സിനേഷൻ വീണ്ടും പോയി എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും.
1: 9 മാസം 1.5 വയസ്സ്
0: അതെ,
2: ണെങ്കിൽ
0: ധൈര്യമായിട്ട് പോയി എടുക്കാം, തീർച്ചയായിട്ടും എടുക്കണം, എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
1: 9 മാസം 1.5 വയസ്സ് 5 വയസ്സിലാണ്
0: അതെ, അകമെന്നല്ല, അതിനുശേഷവും എടുക്കാം, അഡൾട്ട് ആയാലും എടുക്കാം, എപ്പോഴാണോ വാക്സിനേഷൻ എടുക്കാം. ഇപ്പൊ മൊണ്ടുതീരുണ്ടെങ്കിൽ അത് മൊണ്ടുതീരാണെന്ന് കൺഫേം ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല, അല്ല വേറെ നാട്ടിലുണ്ടല്ലോ, അപ്പൊ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക.
1: നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിൽ നമുക്ക് വിഷമമല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
2: സർ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പൊ കുട്ടികൾ സ്കൂളിലും അംഗനവാടികളിലൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം പേൻ ശല്യം ചൊറി തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയുള്ള
0: ഒരു സംശയം.
2: അപ്പൊ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ഇല്ലാതിരുന്നാലും അവിടെ പോയിട്ട് അത് കിട്ടിയിട്ട് വരുന്നത്, അപ്പൊ ഈ പേൻ ശല്യം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ്
0: ചെയ്യാനായിട്ട്? ട്രീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പേനുമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കല്ല പേന്, വീട്ടിലുള്ളവർക്ക് പേനുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കുട്ടികളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. കുട്ടികളിൽ നിന്ന് പല പേരൻസിന്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ചെയ്യുന്നു, അവള് കൊണ്ടുവരുന്നതാണ്, അവള് കൊണ്ടുവരുന്നതല്ല ഇവര് കൊടുത്തയക്കുന്നതെന്നേ ഞാൻ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടികളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അഡൾട്ട്സിനെയാണ്, ഇൻക്ലൂഡിംഗ് വിരശല്യം ഞാൻ പറയുന്നതാണ്. കാരണം കുട്ടികളെക്കാട്ടിലും വിരശല്യം ഉണ്ടാക്കുന്ന അഡൾട്ട്സ് ആണ്, കാരണം വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ആരാണ്, അഡൾട്ട്സ് ആണ്. അപ്പൊ നമ്മള് ഈ ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്, ഇത് ഇത്തരം ട്രീറ്റ്മെന്റ് പേൻ ശല്യം വിരശല്യം ഇത്തരം ട്രീറ്റ്മെന്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡൽസിനും കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഷാമ്പു ഒക്കെ ഉണ്ട്, അത് കൊച്ചിന്റെ കണ്ടീഷനും കൂടെ നോക്കിയിട്ടും പ്രായം നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. മാത്രമല്ല കോമ്പിങ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ചീകുന്നത് വഴി തന്നെ പേൻ ഒരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ കോമ്പിങ് കൊണ്ട് മാത്രം വരവില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒരു പെയിന് പോലും തലയിൽ കാണരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. ഒരു തലയിലായാൽ ഒരു പെയിനെങ്കിലും കാണും, അത് കുഴപ്പമില്ല. രണ്ട്, കുട്ടികളുടെ വയറിൽ വിര കാണും, അതും കുഴപ്പമില്ല. ഈ രണ്ടും തെറ്റായ ധാരണയാണ്. നമ്മുടെ വയറിൻ്റെ അകത്ത് വിര വരേണ്ട കാര്യമല്ല, അല്ല ഇഷ്ടം പോലെ നല്ല അണുക്കൾ നമുക്കുണ്ട്. അതുപോലെ തലയിൽ ഒരിക്കലും പേനിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ അത്യാവശ്യമാണ്.
2: ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു സോമശേഖർ, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം ശോഭ ബിറ്റി.
4: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തിക്കാട് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496565631, 9496593321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം.

പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും, അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഒരു മണിക്ക് ആകാശവാണി. അരുൺ ശിവറാം പാടിയ ലളിതഗാനങ്ങൾ, സംഗീതം റാണ. ചക്രവാളമേ ചാരു ചക്രവാളമേ, ഗാനരചന ഷൈൻ കുമാർ.

0: അരുൺ ശിവറാം പാടി ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന ഷൈൻകുമാർ, സജി ഞവരയ്ക്കൽ, സംഗീതം പ്രാണ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം.

0: ലോകത്തെ വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റം സംബന്ധിച്ചുള്ള വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് നടത്തിയ സ്വാഭാവിക നടപടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ അറിയിച്ചു. ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൌകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം, അതായത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും.
0: അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ്. ജൂലൈ 1-ന് ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും സ്വീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന 17-ാമത് ബാച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 32 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരീമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബിന്റെ ഉദ്ഘാടനം ശ്രീമതി ദ്രൌപദി മുർമു വെർച്വലായി നിർവഹിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ

0: ഉൾപ്പെടെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. 40,000 വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം ലഭ്യമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിലെത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും മഴക്കെടുതികളും കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുകയും 100 വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: തുടർച്ചയായ മഴയെ തുടർന്ന് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിലും കൈവഴികളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ 100 വീടുകൾ വെള്ളത്തിലായി. പുഞ്ചകൃഷിക്കും മഴ വില്ലനായി മാറി. ഇന്ന് രാവിലെ ജില്ലയിൽ പലയിടങ്ങളിലും മഴ പെയ്തു. എന്നാൽ ഉച്ചയോടെ മഴ മാറി. മോശമായ കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയില്ല. റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി. നിർമ്മാണം പുരോഗമിക്കുന്ന തുറവൂർ അരൂർ ഉയരപ്പാതയിൽ വെള്ളം ഒഴുക്കി വിടുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി തർക്കമുണ്ടായിട്ടുണ്ട്. മഴക്കാലമായതോടെ കായലോര ടൂറിസം മേഖലയിലും തിരക്കൊഴിഞ്ഞു തുടങ്ങി.
0: തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളും ദീർഘകാല മാസ്റ്റർ പ്ലാനും നടപ്പിലാക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പഴവങ്ങാടി തോടിന്റെ വീതി കുറയുന്നതും ആമേഴഞ്ചൻ തോടിലും പാർവതിപുത്തനാറിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നഗരത്തിൽ വെള്ളം പൊങ്ങുന്നതിന് കാരണമായതായി യോഗം വിലയിരുത്തി. തലസ്ഥാനത്തിന്റെ ശുദ്ധീകരണ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു ായി ദീർഘ ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനിച്ചു. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ താമസിക്കുന്നവരെ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിന് നടപടികളും ഭരണകൂടം സ്വീകരിക്കും.
0: താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമാണ് കർശന നിയന്ത്രണം. ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. ലളിതവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമായാണ് ദിനാഘോഷം. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 37 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രസാർ ഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിൽ ആണ് വേവ്സ് സംവിധാനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വിലവർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം.

0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുന്നു.
3: ആമാശയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹന അസ്വസ്ഥതകൾ എന്നും അറിയപ്പെടുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. വയറ്റിൽ ഭയങ്കര ഗ്യാസ് ആണെന്ന് തോന്നുന്നു. ആകെ വീർത്തതുപോലെ ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറയാത്തവർ ഉണ്ടാകില്ല. ഗ്യാസ്ട്രബിൾ എന്നാൽ പലതരം അസ്വാസ്ഥ്യങ്ങളാണ്. ഇതൊരു രോഗമല്ല, പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന്, ഏമ്പക്കമായി മുകളിലൂടെയും രണ്ട്, അഥവാ വായുവായി താഴേക്കും. വൻകുടലിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് പോകാതെ കെട്ടിനിൽക്കുമ്പോഴാണ് വയർ വീർത്ത് നിൽക്കുന്നത്. സാധാരണ ആമാശയ രോഗാവസ്ഥകളുടെ കാരണം, ലക്ഷണം, ചികിത്സ എന്നിവ എന്താണെന്ന് നോക്കാം. അമിതമായ അഥവാ വായു, ഏമ്പക്കം, പുളിച്ചു തികട്ടൽ, വയറ് വീർത്തിരിക്കുക, നെഞ്ചരിച്ചിൽ, ചിലരിൽ നെഞ്ചുവേദന, പുറം വേദന, വയറിന്റെ പല ഭാഗത്തായുള്ള വേദന മുതലായവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങുന്ന വായു, ദഹന പ്രക്രിയ ശരിയായി നടക്കാതെ വരിക, മദ്യപാനം, പുകവലി, ചില മരുന്നുകളുടെ ഉപയോഗം, അമിതമായ മാനസിക സമ്മർദ്ദം, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, അമ്ലരസം കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അന്നജം കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഗ്യാസ്ട്രിക് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ആസ്പിരിൻ, സ്റ്റിറോയിഡുകൾ, എരിത്രോമൈസിൻ മുതലായ മരുന്നുകൾ ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ചൂടും എരിവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ മദ്യപാനം, പുകവലി, രാത്രി വൈകിയുള്ള ഭക്ഷണം, വയറു നിറച്ചുള്ള ഭക്ഷണം, പാൽ, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത ഗ്യാസ്ട്രബിൾ, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അമിത ക്ഷീണം, ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. അതായത് മിതവും ക്രമവുമായ ഭക്ഷണരീതി സ്വീകരിക്കുക, കോള പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, തണുത്തതും പഴകിയതുമായ ഭക്ഷണം ഒഴിവാക്കുക, ശരീരം അധികം അനങ്ങാതെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക, ഇടയ്ക്കിടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ചെറു വ്യായാമങ്ങളോ ചെയ്യുക, ആഹാര സാധനങ്ങൾ വേണ്ടത്ര വേവിച്ചു കഴിക്കണം. ശരിയായി വേവാത്ത ഭക്ഷണം ഗ്യാസിന് കാരണമാകും. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതുപോലെ തോന്നുക, ഏമ്പക്കം, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഹൃദയാഘാതം മൂലവും ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്യാസ്ട്രബിൾ ആണെന്ന് കരുതി ലഘുവായി എടുക്കാതെ വൈദ്യസഹായം തേടുക. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പല രീതിയിൽ ഉണ്ടാകാം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ പോലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണ്ടത്ര കഴിക്കാത്തത് ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഇടയാക്കും. കൂടുതൽ എരിവുള്ളതോ കൊഴുപ്പുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആമാശയത്തിനുള്ളിലെ മ്യൂക്കസ് പാളിയെ സാവധാനം നശിപ്പിക്കും. അതുപോലെ മാനസിക സമ്മർദ്ദം ദഹനത്തെ ബാധിക്കും. ഇത് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളായ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് രോഗം, പെപ്റ്റിക് അൾസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് രോഗം അല്ലെങ്കിൽ സിലിയാക് രോഗം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ആസ്പിരിൻ ഉൾപ്പെടെയുള്ള ചില മരുന്നുകൾ, ഗർഭനിരോധന ഗുളികകൾ മുതലായവ ആമാശയ പാളിയെ സാവധാനത്തിൽ നശിപ്പിക്കുന്നു. അത് മുഖേന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദഹന പ്രക്രിയയിലെ മാറ്റങ്ങളും ആരോഗ്യപരമായ അവസ്ഥകളുടെ ഉയർന്ന വ്യാപനവും കാരണം പ്രായമായവർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാസ്ട്രോ ഇന്റസ്റ്റിനൽ ഡിസോർഡേഴ്സ്, GERD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുടെ കുടുംബചരിത്രം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ, ശരിയായ വൈദ്യചികിത്സ എന്നിവയിലൂടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഫലപ്രദമായി തടയാനോ നിയന്ത്രിക്കാനോ സാധിക്കും. ദഹനനാളത്തിൽ നിന്ന് അധിക വായു പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ മാർഗമാണ് ബെൽച്ചിംഗ്, സാധാരണയായി ബർപ്പിംഗ് എന്നറിയപ്പെടുന്നു. എന്നിരുന്നാലും ഇത് വേദന ഉണ്ടാക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായ ഗ്യാസ്ട്രിക് പ്രശ്നം മൂലം ആയിരിക്കാം. ബെൽച്ചിംഗ്, ഗ്യാസ്, വയറിളക്കം എന്നിവ ഒഴിവാക്കുവാൻ ഭക്ഷണം പതുക്കെ ചവയ്ക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക, ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക, കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, പുകവലി ഒഴിവാക്കുക,

0: ബുദ്ധിമുട്ടുകൾ മാറാതെ തുടരുകയാണെങ്കിൽ ശരിയായ ചികിത്സ ലഭ്യമാക്കുക. ഹോമിയോപ്പതി ചികിത്സ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് അത്യുത്തമമാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ മുഖേന സാധാരണ ആദ്യമുണ്ടാകുന്ന ലക്ഷണം വയറുവേദനയാണ്. ഇത് വ്യത്യസ്ത തീവ്രതയിൽ ഉണ്ടാകാം. നെഞ്ചിനും പെൽവിസിനും ഇടയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. കാരണങ്ങളെ ആശ്രയിച്ച് ഇത് ചെറിയ വേദനയായോ മങ്ങിയ ഇടവിട്ടുള്ള വേദനയായോ അല്ലെങ്കിൽ കടുത്ത വയറുവേദനയായോ അനുഭവപ്പെടാം. വയറുവേദന തോളിലേക്കും പുറത്തേക്കും വ്യാപിക്കുന്ന രീതിയിലും ഉണ്ടാകാം. ദഹന സംബന്ധമായതുപോലെ മറ്റു പല കാരണങ്ങളാലും വയറുവേദന ഉണ്ടാകാം. അതായത് ആസിഡ് റിഫ്ലക്സ് നെഞ്ചരിച്ചിലും വയറുവേദനയും ഉണ്ടാക്കുന്നു. ആമാശയത്തിലെ ആസിഡ് അല്ലെങ്കിൽ ബൈൽ അന്നനാളത്തിലേക്ക് പിന്നിലേക്ക് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഗ്യാസ്ട്രോ ഇസോഫേജൽ റിഫ്ലക്സ് GERD എന്നാൽ അടിവയറ്റിൽ വിട്ടുമാറാത്ത വേദന ഉണ്ടാകും. ഇത് ചിലപ്പോൾ ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് പോലുള്ള മറ്റ് സങ്കീർണതകൾക്കും കാരണമാകും. അപ്പെൻഡിസൈറ്റിസ് വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. അപ്പെൻഡിക്സ് വീക്കം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. അടിവയറ്റിലെ വലതുവശത്തുള്ള വൻ കുടലിലാണ് അപ്പെൻഡിക്സ് കാണപ്പെടുന്നത്. കോളിസിസ്റ്റൈറ്റിസ് കാരണം വയറുവേദന ഉണ്ടാകാം. ഈ അവസ്ഥയിൽ പിത്താശയത്തിന് വീക്കം സംഭവിക്കുകയും വലതുവശത്ത് കഠിനമായ വയറുവേദന ഉണ്ടാകുകയും ചെയ്യുന്നു. വയറുവേദനയ്ക്കും അസ്വസ്ഥതയ്ക്കുമുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളൊന്നാണ് മലബന്ധം. ക്രോൺസ് രോഗം വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ രോഗത്തിൽ വൻകുടലും ചെറുകുടലും ആണ് സാധാരണയായി ബാധിക്കപ്പെടുന്നത്. ഇത് സാധാരണയായി മലബന്ധം അല്ലെങ്കിൽ മലബന്ധം പോലുള്ള മലവിസർജന ശീലങ്ങളിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയറിളക്കം അടിവയറ്റിലെ വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് അണുബാധ, മരുന്നിനോടുള്ള പ്രതികരണം അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ എന്നിവ മൂലം ഉണ്ടാകാം. പിത്താശയക്കല്ലുകൾ വയറുവേദനയ്ക്ക് കാരണമാകും. ഈ അവസ്ഥയിൽ പിത്തരസത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നതുമൂലം പിത്താശയത്തിൽ കല്ലുകൾ രൂപം കൊള്ളുന്നു. വയറുവേദനയുടെ ഒരു കാരണം ഗ്യാസ്ട്രൈറ്റിസ് ആണ്. ആമാശയം വീർക്കുകയും പലപ്പോഴും ഓക്കാനമുണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. മദ്യം, പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ, എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാകും. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് കുടലിനും ആമാശയത്തിനും വീക്കമുണ്ടാക്കുന്നു. ഇത് വയറുവേദനയ്ക്കും കാരണമാണ്. അതുപോലെ അമിത അസിഡിറ്റി വയറുവേദനയ്ക്ക് കാരണമാകും. അത് നിങ്ങളുടെ ദഹനനാളത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. മരുന്നുകൾ, സമ്മർദ്ദം, പുകവലി, ജങ്ക് ഫുഡ് കഴിക്കൽ എന്നിവയാൽ ഇത് സംഭവിക്കാം. വൃക്കയിലെ കല്ലുകൾ അടിവയറിൽ വേദനയ്ക്ക് കാരണമാകും. ഇത് അതികഠിനമായിരിക്കും. ഇത്തരം കല്ലുകൾ നിങ്ങളുടെ വൃക്കകളിലോ മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ ഉണ്ടായേക്കാം. ലാക്ടോസ് അസഹിഷ്ണുത വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിന് ലാക്ടോസ് ശരിയായി ദഹിപ്പിക്കാൻ കഴിയില്ല. പെറിട്ടണൈറ്റിസ് മൂലമാണ് വയറു മുഴുവനും വ്യാപിക്കുന്ന വേദന ഉണ്ടാകുന്നത്. ഇത് വയറിന്റെ ഭിത്തിയിലും വയറിലെ അവയവങ്ങളെ ചുറ്റിയുള്ള പാളിയിലും ഉണ്ടാകുന്ന വീക്കം കാരണമാണ്. ചെറുകുടലിലും വയറിലും ഉണ്ടാകുന്ന പെപ്റ്റിക് അൾസർ വേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഇത് സാധാരണയായി H. പൈലോറി എന്ന ബാക്ടീരിയൽ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ എന്നിവയാൽ അവസ്ഥ വഷളാകുന്നു. വയറിലെ ക്യാൻസർ പൊക്കിളിന് മുകളിലുള്ള വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് മലബന്ധം, വയറുവീർക്കൽ, എരിച്ചിൽ, ആവർത്തിച്ചുള്ള ഛർദി, പിശപ്പ് കുറയൽ, ഛർദിയിൽ രക്തം അല്ലെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയൽ എന്നിവയ്ക്ക് കാരണമാകും. പാൻക്രിയാറ്റിസ് ദഹന സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകും. ഇത് നിരന്തരമായ ഛർദിയോടുകൂടെ കഠിനമായ വയറുവേദനയിലേക്ക് നയിച്ചേക്കാം. ദഹന എൻസൈമുകളും ഇൻസുലിനും ഉൽപ്പാദിക്കപ്പെടുന്ന പാൻക്രിയാസിന്റെ വീക്കമാണ് ഇതിന് കാരണം. പാൻക്രിയാറ്റൈറ്റിസ് ജീവന് ഭീഷണിയാണ്. അതിനാൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. കുടൽ തടസ്സം മൂലം കുടൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത് കഠിനമായ വയറുവേദന ഉണ്ടാക്കാം. ഇത് ഛർദി, വയറുവേദന, ഗ്യാസ് കടന്നുപോകാൻ കഴിയാതെ വരിക എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങൾ കൂടാതെ പേശികൾ വലിഞ്ഞുമുറുകൽ, ഭക്ഷണ അസഹിഷ്ണുത, വിരശല്യം, സീലിയാക് രോഗം, ഹെപ്പറ്റൈറ്റിസ്, സിസ്റ്റുകൾ, ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ മൂലവും വയറുവേദന ഉണ്ടാകാം. ഓരോ രോഗാവസ്ഥകളിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഹോമിയോപ്പതിയിലൂടെ ഇത്തരത്തിലുണ്ടാകുന്ന ഏതുതരം ലക്ഷണങ്ങൾക്കും മരുന്ന് ലഭ്യമാണ്. ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തിൽ രോഗിയുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ പരിഗണിച്ചാണ് മരുന്ന് നിർണയിക്കുന്നത്. ഇവിടെ രോഗത്തെക്കാളും രോഗലക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം. നെക്സ്ഫോമിക, ലൈക്കോപോഡിയം, കാർബോവെച്ച്, സിങ്കോണ, പൾസാരില്ല മുതലായ ധാരാളം മരുന്നുകൾ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾക്ക് ഫലപ്രദമാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുക.
1: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ BV ബിനയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:00 വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം, വാർത്തകൾ.

0: പ്രധാനപ്പെട്ട അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000 വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12 ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. ജൂൺ 6 വരെ പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തുനിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ യുഎസ് നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും യുഎസ് ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5 കപ്പൽപ്പട

0: ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
1: साइक्लिंग को अपने जीवन का हिस्सा बनाएं. साइक्लिंग केवल एक व्यायाम या एक दिन की हॉबी नहीं बल्कि स्वस्थ और सशक्त जीवन शैली की पहचान है. ये हमारे स्वास्थ्य के साथ साथ पर्यावरण को सुरक्षित रखने का सबसे सस्ता सुंदर और टिकाऊ माध्यम है. जितना अधिक हम साइकिल का उपयोग करेंगे उतना ही प्रदूषण कम होगा.
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വിലനിർണ്ണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭാ പൊതുസഭയുടെ 81ാമത് സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യയോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധസാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അനുഭൂതി എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന MD രാജേന്ദ്രൻ, ശ്യാമിന്റെ സംഗീതം.

0: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് കുറത്തികാട് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495654321, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.
1: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു.
0: കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിതാര ഈണമകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം മഴവില്ല്.

തമ്പുരാൻ കുന്ന് എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം തേജ് മാർവിൻ.

ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. എം ജി ശിവകുമാറും ശുഭയും പാടിയത്. ഗാനരചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി 6 തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ.

ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com.

കിലുവിൽ പമ്പരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്. മണിച്ചിലങ്ക എന്ന ചിത്രത്തിലെ എം ജി ശിവകുമാറും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഗിരീഷ് പത്തഞ്ചേരി, ഇനം പകർന്നത് വിൽസൺ.

സൂപ്പർമാൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. യേശുദാസ് പാടിയ ഗാനം എഴുതിയത് എസ് രമേശ് നായർ, എസ് പി വെങ്കടേഷിന്റെ ഗാനം.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനമാണെടുത്തത്. പി ജയചന്ദ്രനും ഗായത്രിയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് നിക്കോവിന്റെ കുടുംബം. പക്ഷെ പണ്ട് ഡോണിയയെ സ്വന്തമാക്കാൻ ശ്രമിച്ച സ്വിഡ്രികൈലോഗ് അവളെ തേടി നഗരത്തിൽ എത്തിയതിന്റെ പരിഭ്രാന്തി ഇപ്പോഴും അവരിലുണ്ട്. കഥാനായകനായ റസ്കോൾനിക്കോവ് നഗരത്തിൽ പഠിക്കാൻ വന്നതായിരുന്നു. സമൂഹത്തിൽ പാവപ്പെട്ടവർ നേരിടുന്ന ദുരിതങ്ങളിൽ മനമെടുത്ത് അലിയോവന എന്നൊരു പണക്കാരിയെ അയാൾ കൊന്നു, ആരും അറിയാതെ. ആദ്യം മനോവിഭ്രാന്തിയാണ് അയാളെ കീഴടക്കിയതെങ്കിൽ ക്രമേണ രഹസ്യ പോലീസ് കൊലപാതകിയെ തേടിയെത്തുകയാണ്. ഇതൊന്നും അറിയാത്ത അമ്മയും പെങ്ങളും കൂട്ടുകാരനും ഒരുക്കുന്ന തണ്ണീർ പന്തലുകൾ ഉപേക്ഷിച്ച് നിക്കോവ് അകലുകയാണോ? വിവാഹം തുടങ്ങിയ ഡോണിയയുടെ സമീപം റസുമിഹിനാണിപ്പോൾ ആശ്വാസമായുള്ളത്. മരിച്ച മർമലഡോവിന്റെ മകൾ ശരീരമിറ്റ് ജീവിക്കുന്ന സോണിയ ഒറ്റയ്ക്കാണ് താമസം. നാടകം തുടർന്ന് കേൾക്കുക.
1: ഇനിയും പല പ്രാവശ്യം എനിക്ക് അയാളെ കാണേണ്ടി വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
2: ഞാൻ അയാളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കും. അയാൾ അറിയാതെ അയാളെ നിരീക്ഷിക്കും.
1: നിനക്കെന്ത് കാര്യം?
2: എടാ, നിങ്ങളെല്ലാം എന്റെ ബന്ധുക്കളല്ലേ. അതെ, അമ്മയും മകളും ഇനി തിരിച്ചു പോകുന്നുണ്ടോ?
3: പിന്നെ പോകണ്ടേ?
2: നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്? നിങ്ങളുടെ ആ കൊച്ചു പട്ടണത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ചു താമസിച്ചുകൂടെ?
3: ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ?
2: നമുക്കൊരു ബിസിനസിനെ പറ്റി ആലോചിച്ചാലോ?
3: ബിസിനസ്സോ? അതിന് മൂലധനം?
2: എന്റെ അമ്മാവന്റെ കയ്യിൽ 1000 രൂപ സമ്പാദ്യമുണ്ട്. അദ്ദേഹം സ്വന്തം പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഈ പണത്തിന്റെ ആവശ്യമില്ല. എനിക്ക് കടം തരാമെന്ന് 2 കൊല്ലമായി പറയുന്നു. 6% പലിശ കൊടുത്താൽ മതി. 3000 രൂപയിൽ നിന്ന് 1000 നിങ്ങളും മുടക്കുക.
1: എന്താണ് നിന്റെ പദ്ധതി? കേൾക്കട്ടെ.
2: പ്രസാധനം. നല്ല പ്രസാധകർക്ക് നല്ല ലാഭമുണ്ടാക്കാം. നമ്മുടെ സ്വന്തം പണം മുടക്കി ഒരു പ്രസാധനശാല.
1: അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. വിജയത്തിലെത്തണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം.
2: എടാ, ഞാൻ 2 വർഷമായി ഒരു പ്രസാധനശാലയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ് ലാഭം കൊയ്യേണ്ടതെന്ന് എനിക്കറിയാം.
3: നിങ്ങൾ പറയുന്നതിനെ പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. കൈ പൊള്ളുന്ന ഏർപ്പാടാണെന്ന് മാത്രം അറിയാം. അതെ, പരീക്ഷിച്ചു നോക്കിയിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചേട്ടന്റെ അഭിപ്രായം എന്താ?
1: വളരെ നല്ല ആശയം. തീർച്ചയായും പ്രസിദ്ധീകരണ സ്ഥാപനമെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വപ്നമായി തോന്നും. എന്നാൽ 5-6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പുവരുത്താം.
2: ഗംഭീരം, ഈ കെട്ടിടത്തിൽ തന്നെ വിട്ടു നിൽക്കുന്ന ചില മുറികളുണ്ട്. അത് ഒഴിഞ്ഞുകിടക്കുകയാണ്. നമുക്ക് ഇവിടെ തന്നെ ആരംഭിക്കാം. നിക്കോവും നിങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് താമസിക്കും.
3: അല്ല, എന്റെ ചേട്ടൻ എണീക്കുന്നത്, പോവാണോ?
1: അല്ല, നിങ്ങളുടെ ഭാവം കണ്ടാൽ എന്റെ ശവസംസ്കാരം നടത്തുകയാണെന്നോ എന്നോട് എന്നേക്കുമായി വിട പറയുകയാണെന്നു തോന്നുമല്ലോ.
3: എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്?
1: എനിക്കറിയാം, ഇതൊരു പക്ഷേ നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കാം.
3: നിനക്കെന്താ പറ്റിയത്?
1: എനിക്ക് പോകാതെ പറ്റില്ല.
3: നീ എവിടെ പോകുന്നു? തിരിച്ചു വരാതെ നീ എവിടെ പോകുന്നു?
1: എനിക്ക് സുഖം തോന്നുന്നില്ല. യാതൊരു മനസ്സമാധാനവുമില്ല. ഞാൻ പിന്നീട് വരാം. ഞാൻ സ്വയം വരും. എന്നും ഞാൻ നിങ്ങളെ ഓർക്കും, നിങ്ങളെ സ്നേഹിക്കും. ഇപ്പോഴെന്നെ വിട്, എന്നെ തനിച്ചു വിട്. ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്. എന്റെ ദൃഢനിശ്ചയമാണത്. എനിക്കെന്ത് സംഭവിച്ചാലും നശിച്ചാലും എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. എന്നെ പൂർണ്ണമായും മറന്നുകളയുക.
3: കരുണാമയനായ ദൈവമേ, മോനെ ഞങ്ങളോട് പിണങ്ങരുത്. നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകാം.
4: ചേട്ടാ, അമ്മയോട് ഇന്നലെ എങ്ങനെയൊക്കെ പെരുമാറുന്നത്? ചേട്ടൻ എങ്ങോട്ട് പോകുന്നു?

0: കേട്ടിട്ടോ?
1: സാരമില്ല മോളെ, നീ ഒന്നൊന്നും ഭയപ്പെടണ്ട, ഞാൻ വരും, തീർച്ചയായും വരും.
0: ദുഷ്ടൻ, അവന് ഹൃദയമില്ലേ?
2: അവൻ സമനില നഷ്ടപ്പെട്ടവനാണ്, ഹൃദയശൂന്യനല്ല, അവന് ഭ്രാന്താണ്. ഞാനിപ്പോ വരാം, ഞാൻ അവനെ നോക്കിയിട്ടിപ്പോ വരാം.

0: നീ പിന്നാലെ ഓടിവരുമെന്ന് എനിക്കറിയാം.
1: നിക്കോവ്, നീ എന്തിനാടാ അവരെ വിഷമിപ്പിക്കുന്നത്?
0: റസ്മുഹീം, നീ അവരുടെ അടുത്തേക്ക് ചെല്ല്, അവരോടൊപ്പം നിൽക്ക്. നാളെയും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകണം. ഒരു പക്ഷെ ഞാൻ വരും, പറ്റുമെങ്കിൽ ഞാൻ മടങ്ങി വരും.
1: എന്നാൽ എങ്ങോട്ടാണ് നീ പോകുന്നത്? എടാ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്കെന്ത് പറ്റി? നിനക്കെങ്ങനെ ഇതുപോലെ തുടരാനാവുന്നു?
0: അവസാനമായി പറയുന്നു, എന്നോടൊന്നിനും കുറിച്ചും ചോദിക്കരുത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എന്നെ കാണാൻ വരരുത്. തിരിച്ചുപോ, അവരുടെ അടുത്തേക്ക് പോടാ. സോണിയ എന്നെ പോലെ ഒറ്റ

0: ആരാണത്?
1: ഇത് ഞാനാണ്, റസ്കോൾനിക്കോവ്.
0: എന്തിനു വന്നു?
1: നിന്നെ കാണാൻ. നിന്നെ കാണാൻ സോണിയ.
0: നിങ്ങളായിരുന്നു കരുണാമയനായ കർത്താവേ.
1: ഇതാണ് നിന്റെ മുറി?
0: അതെ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
1: അയ്യോ, ഞാൻ വൈകിപ്പോയി.
0: ഇത്ര വൈകി വന്നത് എന്താണ് പറയാനുള്ളത്?
1: പറയാം. എന്റെ അവസാനത്തെ സന്ദർശനമാണിത്.
0: നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ?
1: എനിക്കറിയില്ല. എല്ലാം നാളെ. നാളെ ഞാൻ കണ്ടുപിടിക്കും.
0: അപ്പോൾ നിങ്ങൾ എന്തോ തീരുമാനിച്ച മട്ടാണല്ലോ.
1: അതെ, എനിക്ക് ഭാരമൊന്നിറക്കി വെക്കണം. ഞാൻ ശരിയായിട്ടും ഉറങ്ങിട്ടും ദിവസങ്ങളായി. നീ എന്താണ് നിൽക്കുന്നത്? ഇരിക്കൂ.
0: നിങ്ങളാകെ പരവശനായിരിക്കുന്നു. എന്ത് പറ്റി? നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്.
1: നീ എത്ര മെലിഞ്ഞിട്ടാണ്! വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
0: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
1: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
0: അതെ.
1: കേപ്പർനോമുവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
0: അതെ.
1: നീ മാത്രം?
0: ഞാൻ മാത്രം.

0: പേടിയാകുന്നു.
1: എനിക്ക് പേടിയില്ലല്ലോ.
0: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ് മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിത സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 2:00 12 മണി വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496553621, 9496593621. ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോൺ പരിപാടി നാളെ രാവിലെ 11:00 to 2:00.
3: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ഹലോ, സ്റ്റുഡിയോ മൈക്ക് ടെസ്റ്റ് ചെയ്യൂ. ഹലോ, സ്റ്റുഡിയോ മൈക്ക് ടെസ്റ്റ് ചെയ്യൂ. ഹലോ, സ്റ്റുഡിയോ മൈക്ക് ടെസ്റ്റ് ചെയ്യൂ.

ഹലോ, സ്റ്റുഡിയോ മൈക്ക് ടെസ്റ്റ് ചെയ്യൂ. ഹലോ, സ്റ്റുഡിയോ മൈക്ക് ടെസ്റ്റ് ചെയ്യൂ. ഹലോ, സ്റ്റുഡിയോ മൈക്ക് ടെസ്റ്റ് ചെയ്യൂ.

ആകാശവാണി കവർത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം നസീബുദ്ദീൻ ബണ്ടമ്പള്ളി.

കവർത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം മൊയ്ലാഞ്ചി മഞ്ജുള്ള ഇണങ്ങൾ എന്ന പരിപാടിയും ദ്വീപ് വിശേഷവും സേവന വാർത്തകളും. 5:30 മുഹമ്മദ് സെയ്ദ് കട്ടിപ്പ് ചെതിലാത്ത് പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്നീ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
1: കഴിഞ്ഞ ആറ് വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
1: കഴിഞ്ഞ ആറ് വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ് അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.

കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാടർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകമെന്ന പരിപാടിയിലൂടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മണി വല്യ ലോകത്തിലേക്ക്.

0: ലക്ഷദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
1: കാലാവസ്ഥാ മുന്നറിയിപ്പ്. ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്, ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തിയൊരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626224.
0: മറ്റൊരു നമ്പർ 0489626234.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
2: ഇനി കെടാത്ത കനലുകൾ എന്ന പരിപാടി കേൾക്കാം.
1: കെടാത്ത കനലുകൾ. ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നീ പരിപാടിയിൽ കഴിഞ്ഞ ബുധനാഴ്ച പ്രക്ഷേപണം ചെയ്ത ചെത്ലാത്ത് ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് സയ്യിദ് കട്ടിപ്പുര പങ്കെടുക്കുന്ന പരിപാടിയുടെ തുടർന്നുള്ള ഭാഗമാണ് ഇന്ന്. അദ്ദേഹം കടൽപായൽ കൃഷിയുടെ സംരംഭകനും മുതിർന്ന പൌരന്മാരടക്കം ഒരുപാട് പേരുൾപ്പെടുന്ന സഹകരണ സംഘത്തിന്റെ നേതാവ് കൂടിയാണ്. ദ്വീപിലെ മുതിർന്ന പൌരന്മാർക്ക് ഈയൊരു മേഖലയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും വരുമാന മാർഗത്തെക്കുറിച്ചും ചർച്ച ചെയ്യുകയാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഭൂരിഭാഗം വയോജനങ്ങളും ഒരു കാലം കഴിഞ്ഞാൽ വിശ്രമ ജീവിതത്തിലേക്ക് തിരിയുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പൊ ഈ വിശ്രമ ജീവിതം നയിക്കുന്ന നമ്മുടെ ദ്വീപിലെ മുതിർന്ന പൌരന്മാരോട് ഈ കെടാത്ത കനലുകളിലൂടെ താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്?
4: അവര് യഥാർത്ഥത്തിൽ അവരവരെ തിരിച്ചറിയണം. വയോജനങ്ങൾ വിശ്രമിക്കാനുള്ള ഒരു കാലഘട്ടമല്ല യഥാർത്ഥത്തിൽ പ്രായമുണ്ടാവുക എന്ന ഈ കാലഘട്ടം, മറിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരെ നേടിയെടുത്ത അനുഭവ സമ്പത്തും അറിവും വരും തലമുറക്ക് മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ കൈമാറാനുള്ള സുവർണ അവസരമാണ് ഈ വയോജന അല്ലെങ്കിൽ പ്രായമുള്ള വിശ്രമ ജീവിതം നയിക്കുന്ന ഈ കാലഘട്ടം. അപ്പോൾ മുതിർന്ന പൌരന്മാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനും അവരെ അവസരയോജിതമായി ഉപയോഗപ്പെടുത്താനും നാം ശ്രമിക്കേണ്ടതുണ്ട്. അവരോടും ചില ആളുകൾ പ്രായമുള്ള ആളുകളെ അവരെ കയ്യിൽ പലതും ഇഷ്ടംപോലെ മുതലുണ്ടാകും, പക്ഷെ അവർ പറഞ്ഞു കൊടുക്കാൻ വളരെ മടി കാണിക്കാറുണ്ട്. അങ്ങനെ ചില ആളുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഇതെല്ലാം മറിച്ച് നാം നിൽക്കുന്നതോടുകൂടി നമ്മുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകും, മറിച്ച് അതൊരു അടുത്ത തലമുറയിലേക്ക് കൈമാറുമ്പോൾ അടുത്ത തലമുറ അത് കാലാകാലവും ഒരു ജീവിത മാർഗമായി അവരെ സ്മരിച്ചുകൊണ്ട് അത് കൊണ്ടു നടക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
3: അപ്പൊ അവരുടെ സൗകര്യത്തിന് അനുസരിച്ച് സമയക്രമം അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ പറ്റുമോ?
4: അതെ, അവരുടെ അനുഭവ സമ്പത്ത് നമുക്ക് പ്രാധാന്യമുള്ളതാണെങ്കിൽ അവർ പറയുന്ന സമയത്ത് അവർ നൽകുന്ന മെന്റർഷിപ്പ് നാം സ്വീകരിക്കാൻ തയ്യാറാണ്. ആരും പതിറ്റാണ്ടുകളുടെ തൊഴിൽ പരിചയവും ജീവിതാനുഭവമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാകുമ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങുന്ന ആൾക്ക് അതുപോലെ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകാൻ, പുതിയതായിട്ട് ഒരു ജോലിയിലേക്ക് കയറുന്ന ആളാണ്, അതേസമയത്ത് റിട്ടയേർഡ് ഉദ്യോഗസ്ഥനോട് അയാളുടെ ടൈമും

0: അയാളുടെ സമയമനുസരിച്ച് അയാളുടെ ഉപദേശം നിർദ്ദേശം കേൾക്കാൻ അവൻ അതിന് കാത്തു നിൽക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് സംരംഭങ്ങളും. ഉദ്യോഗമില്ല എങ്കിൽ തന്നെയും അവരുടെ ഇത്രയും വർഷത്തെ പരിചയമുള്ള ആ സമ്പത്തിന് വേണ്ടി, ആ ഇൽമിന് വിവരം ശേഖരിക്കാൻ വേണ്ടി നാം എന്നും കാത്തു നിൽക്കാൻ ഇത്രയും ആൾക്കാർ റെഡിയാണ്, അവരെക്കുറിച്ച് അറിയുന്നവർക്ക്.
1: ഇപ്പൊ ചെത്തലാത്ത് ദ്വീപിൽ ഈ കടൽപ്പായൽ കൃഷി തുടങ്ങിയിട്ട് എത്ര വർഷമായി?
0: അവിടെ ഏകദേശം ഒരു 6-7 വർഷം, 6 വർഷം എങ്ങനെയാലും കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി.
1: ചെത്തലാത്ത് ദ്വീപിലെ ലഗൂണിലാണ് ഈ ഒരു പരീക്ഷണം നടത്തുന്നത് അല്ലെ? ഈ ഒരു പരീക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കൃഷി കൊണ്ട്, കടൽപ്പായൽ കൃഷി കൊണ്ട് ദ്വീപിന്റെ പരിസ്ഥിതിക്കോ മറ്റു പവഴപ്പുറ്റുകൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ?
0: ഒരു ദോഷവുമില്ല. വളരെ പ്രകൃതിക്കും അതുപോലെ തന്നെ ദ്വീപിന്റെ കാലാവസ്ഥക്കും വളരെ നല്ലതും, അതുപോലെ തന്നെ മീനുകൾ ലഗൂണിൽ അധികരിക്കാനും ഒക്കെ ഉള്ള ഒരു മാർഗമാണ് പായൽ കൃഷി ലഗൂണുകൾ ചെയ്യുക എന്നുള്ളത്.
1: അതുപോലെ തന്നെ നമുക്ക് മൺസൂൺ വരാറുണ്ട്. ഇപ്പോൾ മെയ് തുടങ്ങി അങ്ങോട്ട് മൺസൂണാണ്. ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഈ ഒരു കൃഷിയെ ബാധിക്കുക, ഏത് തരത്തിലാണ് അത് ബാധിക്കുക?
0: കാലാവസ്ഥാ വ്യതിയാന സമയത്ത്, പ്രത്യേകിച്ച് മൺസൂൺ സമയങ്ങളിൽ സീവിഡ് ഫാമിംഗിന് ഏറ്റവും നല്ല സമയമാണ്. അത് കറണ്ട് കൂടും, പക്ഷെ നമ്മുടെ ആ ചാലഞ്ച് വേഗത വളർച്ച കൂടുന്ന സമയമാണ്. ആ സമയത്ത് കൂടുതൽ മഴയുള്ളത് കൊണ്ട്, നമുക്ക് മറ്റ് സംവിധാനങ്ങളില്ലാത്ത കൊണ്ട്, ഡ്രൈ സിസ്റ്റം ഇല്ലാത്ത കൊണ്ട് നമുക്കത് ഹാർവെസ്റ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും വളരെ വേഗം വളർച്ച ഉണ്ടാകും. പ്രതികൂലമല്ല, പക്ഷെ നമ്മുടെ ആങ്കറുകളൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പൈപ്പുകളാണെങ്കിൽ പൊട്ടിപ്പോകും. HDPE പൈപ്പിൽ നല്ല സിസ്റ്റത്തിലാണെങ്കിൽ അത് നല്ല രീതിയിൽ ഫാമിംഗ് ചെയ്യാൻ പറ്റും. പക്ഷെ ഹാർവെസ്റ്റിംഗ് നമുക്ക് ഉണക്കാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഹാർവെസ്റ്റിംഗ് ലേശം പ്രയാസം ഉണ്ടാവും.
1: അതുപോലെ തന്നെ നമ്മൾ ഈ കടൽപ്പായലുകൾ ഉണക്കി വിൽക്കുന്നതിന് പുറമെ അതിൽ നിന്ന് അഗാർ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ, അത് നിർമ്മിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് എന്ത് പറയുന്നു?
0: അങ്ങനെ അഗാർ, അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അതുപോലെ ഫുഡിൽ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരുപാട് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് മാത്രമേ ആ വിഷയത്തിലേക്ക് നമുക്ക് ഗവൺമെന്റ് നൽകുന്ന ഡയറക്ഷനും ആ പ്രകാരമേ അത് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. അതിന് വേണ്ട ടെക്നോളജി അറിഞ്ഞവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: ഈ ഒരു ടെക്നോളജി, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ കടൽപ്പായലിന്റെ എന്താ സാധ്യതകളുണ്ട്, അതിന്റെ ബൈ പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്, ഒരുപാട് ടെക്നോളജി. സാർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സെമിനാറുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അവിടുന്ന് ഒരുപാട് സാങ്കേതിക വിദ്യകളെ കുറിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ ഒരു സംരംഭം നമ്മുടെ ദ്വീപുകളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ, അതിനുള്ള അങ്ങനെ സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇപ്പൊ ലക്ഷദ്വീപിൽ തന്നെ ഒരു ഇന്ത്യയിലെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു ഹാച്ചറിയാണ്, സീവിഡ് ഹാച്ചറിയാണ് ചത്തലത്തിൽ വരുന്നത്. ഈ ചത്തലത്തിൽ സ്ഥാപിക്കുന്ന ഈ ഹാച്ചറി ഈ വർഷം അവസാനത്തോടുകൂടി, ആഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ പ്രഥമ പണികൾ 100% പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നാം പ്രതീക്ഷിക്കുക. അതോടുകൂടി തന്നെ ലക്ഷദ്വീപിന്റെ മുഖച്ഛായ മാറുകയും മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഈ പായൽ അന്വേഷിക്കുന്ന ആളുകൾ ലക്ഷദ്വീപിലേക്ക്, പ്രത്യേകിച്ച് ചത്തലത്തിലേക്ക് എത്തുമെന്നത് തികച്ചും ഉറപ്പാണ്. ഇപ്പൊ തന്നെ പല ആളുകളും നമ്മളുമായി ബന്ധപ്പെടുക, അമേരിക്കയിൽ നിന്ന് വരേക്കും, അതുപോലെ തായ്ലൻഡിൽ നിന്നുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ വരികയും അതിനെക്കുറിച്ച് കാണുകയും മനസ്സിലാക്കുകയും. അപ്പൊ അവർക്ക് കാത്തു നിൽക്കുന്നത് ഈ ഹാച്ചറിയുടെ ഓപ്പണിംഗ്, അതായത് മീൻസ് ഇൻ ഫ്യൂച്ചറിൽ ചത്തലത്ത് ഒരു സയൻസ് സിസ്റ്റി വില്ലേജായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അത് അവിടുത്തെ ജനങ്ങൾക്ക് സാമ്പത്തികമായും അതുപോലെ മറ്റുള്ള നിരക്കുള്ള വളർച്ചയ്ക്കുള്ള ഒരു കാരണമായി തീരുമെന്നതിൽ.
1: അപ്പൊ ഏതായാലും ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ തുറന്നിടുന്ന ഒരു മേഖലയാണ് ഈ കടൽപ്പായൽ കൃഷി. ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും, സ്ത്രീകളായാലും വയോജനങ്ങളായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കായാലും ഒരു ജോലി സാധ്യത തുറന്നിടുന്ന ഒരു മേഖലയായി കടൽപ്പായൽ കൃഷി കാണാം. അതിനെക്കുറിച്ച് എന്തു പറയുന്നു?
0: അതായത് നമുക്കിപ്പോൾ നമുക്കറിയാം, നമ്മുടെ മേഖലകളിൽ, നമ്മുടെ ദ്വീപുകളെ സംബന്ധിച്ചിടത്തോളം, നേരത്തെ ഉണ്ടായിരുന്ന 3000 ആളുകൾക്ക് ജോലി രഹിതമായിട്ടുണ്ട്. 5000 നികത്തപ്പെടേണ്ട അനിവാര്യമായ പോസ്റ്റുകൾ നമുക്ക് നികത്തപ്പെടാതെ കിടക്കുമ്പോഴും, അതുപോലെ അക്വാകൾച്ചർ പോലെയുള്ള മേഖലകളിൽ, കടലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സാധ്യതയുള്ളൊരു മേഖലയാണ് സീവിഡ് ഫാമിംഗ്. സീവിഡ് ഫാമിംഗ് എന്ന് നേർക്കുനേർ നമ്മൾ പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ മറ്റ് മസൽസ് കൃഷികൾ, അതായത് കല്ലുമ്മക്കായ കൃഷി, അതുപോലെ പേൾ കൃഷി, മുത്ത കൃഷി വരെയൊക്കെ ചെയ്യാൻ കഴിയുന്ന അനന്ത സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ ലഗൂണും ഈ സീവിഡ് ഫാമിംഗും അതുമായി ബന്ധപ്പെട്ട മേഖലകളും. അപ്പൊ അതിലേക്ക് നമ്മുടെ യുവാക്കളും യുവതലമുറയും ശ്രദ്ധിക്കുന്നതോടുകൂടി എല്ലാ നിലക്കുള്ള പുരോഗതിയും നമുക്ക് ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുകയാണ്.
1: അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിലെ തന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ കടൽപ്പായൽ, അതുപോലെ നമ്മുടെ തേങ്ങ്, അതിൽ നിന്ന് കിട്ടുന്ന അനുബന്ധ വസ്തുക്കളൊക്കെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ട വിധം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ദ്വീപിന്റെ വികസന പ്രവർത്തനങ്ങളിലും അതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊഴിലവസരങ്ങളൊക്കെ മെച്ചപ്പെട്ടു പോകുന്ന അങ്ങനത്തെ ഒരു തോന്നലുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ സാംസ്കാരികമായും പാരമ്പര്യവുമായ അറിവുകൾ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ പ്രായമുള്ള തലമുറകളിൽ നിന്ന് മനസ്സിലാക്കി നാം കൈമാറി വന്ന പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലായി ഏറ്റവും കൂടുതൽ വിദേശ നാണയം നമുക്ക് സമ്പത്ത് നേടിത്തന്ന ഒരു വസ്തുവാണ് ശകിരി. തെങ്ങുൽപ്പന്നങ്ങളിൽ നിന്നുള്ള ശകിരി, ശകിരിയിലൂടെയാണ് ഏറ്റവും കൂടുതൽ അതും ചൈനയിലേക്ക് കയറ്റി ഏറ്റവും കൂടുതൽ വരുമാനം ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയത്. അതേസമയത്ത് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ തെങ്ങും തെങ്ങിനാൽ ബന്ധപ്പെട്ട നാടാണ്. പക്ഷെ നമ്മുടെ തെങ്ങിനോ നമ്മുടെ ചകിരിക്കോ നമ്മുടെ ഓലക്കോ നമ്മുടെ മാച്ചിന് പോലും ഒരു വിദേശ വിപണി ഇതുവരെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് വേസ്റ്റ് മാനേജിംഗിലൂടെ നമ്മുടെ യുവതലമുറ ആ രംഗത്തേക്കുള്ള നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന സഹായങ്ങൾ സംരംഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ആ രംഗത്തേക്ക് കടന്നു വരണമെന്ന് കൂടി ശ്രദ്ധ തിരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: തുടക്കത്തിൽ ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു, ഒരു കാര്യം കൂടി ചോദിക്കാം. ഈ ഒരു സീവീഡ് ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു കടൽപ്പായൽ കൃഷിയിലേക്ക് ഉസ്താദിന് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനമായ ഒരു സ്പാർക്കിംഗ് എന്താണ്?
0: അതായത് നമ്മളെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മളെ മുഹമ്മദ് ഖാസ് സാർ, അയാൾ നമ്മളെ വരുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അതിനുള്ള മോട്ടിവേഷനിലൂടെ ചെയ്തപ്പോൾ പിന്നെ ഇതിൽ ഈ രംഗത്ത് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും ഇതിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് മുഖ്യമായ മെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണമെന്ന ഒരു ആശയം എത്തിയത്.
1: അതുപോലെ തന്നെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് 5 വർഷം കടക്കുകയാണ്. ഈ ഒരു 5 വർഷത്തിൽ സാറിന്റെ ഒരു സംഘമുണ്ട്. സംഘം എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിലെ തന്നെ ചേത്തലാത്തിലെ തന്നെ സാധാരണക്കാരായ ആൾക്കാരാണ്. ആ ടീമിൽ വന്ന വികാസത്തെ എങ്ങനെ നോക്കിക്കാണും?
0: ഒരുപാട് വികാസങ്ങൾ അതിൽ നിന്നുണ്ടായിട്ട് നമ്മുടെ ഗൗരവത്തിൽ തന്നെ ആദ്യമായി സീവിഡിന്റെ ഒരു ബൈ പ്രൊഡക്ട് നടത്തിക്കൊണ്ടുള്ള ഒരു പരിശീലന പരിപാടി നടത്തി, ഇനി ഫാക്ട് ചേർന്നുകൊണ്ടുള്ള ഒരു പരിശീലനമാണ്. അതിനുശേഷം ആ പരിപാടിയിലൂടെ ഞാൻ നിഫാക്ടുമായി ബന്ധപ്പെട്ട് നിഫാക്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതായത് ചിത്രത്തിൽ ലക്ഷദ്വീപിലെ തന്നെ ഒരു സീവിഡ് ഫാർമർ എന്ന നിലക്ക് അവരെന്നെ അറിയപ്പെടുകയും എന്നെ പ്രത്യേകമായി ക്ഷണിക്കുകയും അവരുടെ സ്ഥാപനത്തിൽ പോയി അതിന്റെ പരിശീലനങ്ങളും ഞാനും എന്റെ ടീമും പോയി പരിശീലനങ്ങൾ നേടുകയും ചെയ്യുകയും അവരും ഞാനും ട്രേപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരേയോളം പ്രൊഡക്റ്റുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൂടെ ഒരു വികാസം വന്നു. പിന്നെ അടുത്ത സെമിനാറുകളിലേക്ക് എത്തുമ്പോൾ അവിടെയും അനുഫാക്ടറിന്റെ ഡയറക്ടർ ഷെയ്ൻ സാറിനെ പോലെയുള്ളവർ ലക്ഷദ്വീപിലെ ഒരു പായൽ ചെയ്യുന്ന ആളാണ് സയ്യിദാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന നിലക്ക് നമ്മളെ പ്രത്യേകം പറയുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ആവേശം വരുന്നുണ്ട്. വലിയ വലിയ സെമിനാറുകൾ ഞാൻ പങ്കെടുത്തതിൽ തന്നെ നമ്മളെ പേരെടുത്ത് പറയുകയും ചിത്രത്തിനെ പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേകമായി നമ്മുടെ നാടുകളിൽ ഈ സീവിഡ് രംഗത്ത് വേൾഡിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ടവരാണ് നമ്മുടെ സ്റ്റീഫൻ സാർ, ഡോക്ടർ സ്റ്റീഫൻ സാർ. അപ്പൊ അദ്ദേഹവും നമ്മളെ വളരെ നല്ല പ്രോത്സാഹനം നൽകുന്ന ആളാണ്.
1: ഈ ഒരു സംരംഭത്തിന് ഈ DPR അതായത് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള സഹായങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നത്?
0: DPR നമ്മള് ഇപ്പോ കൊടുക്കാറില്ല. അതിന് കാരണം ഞാൻ ആദ്യ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം നമ്മളെ ലക്ഷദ്വീപ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു DPR സമർപ്പിച്ചു. അപ്പൊ അതിൽ ഞാൻ 20 പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങളൊരു DPR വെച്ചു. 20 ലക്ഷത്തിന്റെ ഒരു പ്രൊജക്ടാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞു, അതിനെക്കുറിച്ചൊരു അന്വേഷണവും ഇല്ല. കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കത്ത് വന്നു ഉസ്താദിന്റെ DPR പറഞ്ഞതിൽ അത് തെറ്റുകളുള്ളത് കൊണ്ട് ഇത് റിജക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ് തന്നു. അപ്പൊ എനിക്ക് മാനസികമായി എന്നെ മനസ്സ് പറഞ്ഞു, കാരണം ഒരു DPR നമ്മൾ വളരെ പാടുപെട്ട് അതിനു വേണ്ട ആൾക്കാരെ പിടിച്ച് ഒരു DPR ഉണ്ടാക്കണമെങ്കിൽ, പ്രധാനമന്ത്രി സ്കീമിൽ ഒരു DPR ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഗൈഡൻസ് അറിയുന്ന അതിന്റെ ഗൈഡ് ലൈൻ അറിയുന്ന ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവരെ കുറിച്ച് നമ്മൾ ചെയ്യിച്ച ചെറിയൊരു തെറ്റുകൾ വന്നാലേ തിരുത്തി തരാതെ സ്ഥിതിക്ക് ഇനിയൊരു DPR പോകൂല എന്ന അവസ്ഥയിൽ ഞാൻ നിന്നു. പിന്നെ DPR കൊടുത്തിട്ടില്ല. പിന്നെ നിഫാക്ട് തന്നെ ഇപ്പൊ നേരിട്ട് എനിക്ക് സംരംഭങ്ങളും വലിയ അവരുടെ പ്രൊജക്ടുകൾ തന്നിട്ടുണ്ട്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഫിഷറി ഡിപ്പാർട്ട്മെന്റും നമ്മുടെ DPR പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, സാധാരണക്കാരായ സംരംഭകർ കൊണ്ടുവരുന്ന DPR തെറ്റുപിടിക്കുന്നതിന് പകരം അത് തിരുത്തി അവർക്കർഹമായ പ്രാധാന്യവും അവർക്ക് അവസരവും കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കേണ്ടതെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: കെട്ടാത്ത കണ്ണലുകൾ എന്ന പരിപാടിയിലൂടെ ഈ കടൽപ്പായൽ കൃഷിയെക്കുറിച്ചും അതുപോലെ തന്നെ സാറിന്റെ സംഘങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവസാനമായി ഈ ഒരു കടൽപ്പായൽ കൃഷിയെക്കുറിച്ച് വയോജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാറ്?

0: ജനങ്ങളോട് പറയാനുള്ളത്, നമ്മളെ റിട്ടയർമെന്റ് ജീവിതം അവർ ഒരുപാട് കസേരകളും കടലാസുകളും കണ്ടാളുകളാണ്. അതിലൂടെ അവർ എങ്ങനെ മനസ്സ് വെച്ചൊരു നല്ല ഡി പി ആർ ഉണ്ടാക്കി ഒരു സംരംഭകനെ ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അത് എല്ലാ കാലത്തും അവരെയും നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്തുന്ന ഒരിതായിരിക്കും. അതുകൊണ്ട് അത്തരം ഡി പി ആർ ഉണ്ടാക്കുന്നതിലും അതുപോലെ അവർക്ക് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നതിലും നല്ല റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ നല്ല കഴിവുള്ളവരുണ്ട്. അവർ വിചാരിച്ചാൽ അത് കഴിയും. അപ്പോൾ അവരത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത്തരം പൂർണ്ണമായ പ്രോത്സാഹനം അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ട ഗൈഡൻസുകൾ കൊടുത്ത് നമ്മുടെ യുവാക്കളെ, പ്രത്യേകിച്ച് ഫിഷറീസ് സെക്ടറിൽ നമ്മുടെ ക്ഷതിപിരിപ്പം കിട്ടിയിട്ടുള്ളത് സീവിഡ് സെക്ടറാണ്. അപ്പോൾ ആ മേഖലയിലും നല്ല വളർത്തിക്കൊണ്ടുവരാനുള്ള പൂർണ്ണമായ സഹകരണം വയോജനങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, അവരോട് ആവശ്യപ്പെടുകയാണ്. മുതിർന്ന പൌരന്മാരെ നോക്കിക്കാണേണ്ടവർ എന്നതിലുപരി ഉപയോഗപ്പെടുത്തേണ്ടവർ എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഒരവസ്ഥ. അപ്പോൾ അവരെ എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താൻ കഴിയും, ആ നിലക്ക് സമൂഹം അവരെ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാം വലൈക്കും.
1: കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ കേട്ടത് ചെത്ലാത്ത് ദ്വീപിൽ നിന്നുള്ള ശ്രീ മുഹമ്മദ് സയ്യിദ് കട്ടിപ്പുര പങ്കുവച്ച വിവരങ്ങളാണ്. അദ്ദേഹം കടൽപായൽ കൃഷിയുടെ സംരംഭകനും മുതിർന്ന പൌരന്മാരടക്കം ഒരുപാട് പേരുൾപ്പെടുന്ന സഹകരണ സംഘത്തിന്റെ നേതാവുമാണ്. ദ്വീപിലെ മുതിർന്ന പൌരന്മാർക്ക് ഈ മേഖലയിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും വരുമാന മാർഗത്തെക്കുറിച്ചുമാണ് ഇന്ന് ചർച്ച ചെയ്തത്. മറ്റൊരു മുതിർന്ന പൌരനുമായി അടുത്ത ബുധനാഴ്ച നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപ്പള്ളി. നന്ദി, നമസ്കാരം.
2: ഇനി ഫാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് പെട്ടി കേൾക്കാം.

0: ഹലോ, ആകാശവാണിയുടെ ഫാർട്ട് ഫിറ്റ് എന്ന പരിപാടിയാണ്. ഇതാരാണ്?
1: ഹാജാ ഹുസൈൻ.
0: ഹാജാ ഹുസൈൻ, പിന്നെ എന്തൊക്കെയുണ്ട് ഹാജാ ഹുസൈൻ വിശേഷങ്ങള്?
1: സുഖം തന്നെ.
0: സുഖം തന്നെ. ചോറൊക്കെ
1: കഴിച്ചിട്ടിരിക്കും.
0: കഴിച്ചിട്ടിരിക്കാണല്ലേ. നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഹാജാ ഹുസൈൻ?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം. പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു?
1: നല്ല വട്ടത്ത് പോകുന്നു.
0: നല്ല രീതിക്ക് പോകുന്നുണ്ടല്ലേ. ഈ പ്രാവശ്യം ഹാജാ ഹുസൈൻ ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് പാട്ട് പെട്ടിയിലൂടെ? ആയിഷ ബീഗത്തിന്റെ ഏതെങ്കിലും ഒരു നല്ല മാപ്പിള പാട്ടല്ലേ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
1: ഇത് ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും.
0: ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഹാജാ ഹുസൈൻ പറഞ്ഞ പോലെ ആയിഷ ബീഗത്തിന്റെ ഏതെങ്കിലും ഒരു നല്ല പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ല. എല്ലാവർക്കും വേണ്ടി വെച്ചുതരാം. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കാം. അപ്പൊ ഓക്കെ, ശരി എന്നാ വെച്ചോട്ടെ.

0: കടലക്കൊത്ത വായുള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയ.
1: ദീപള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള എഴുത്തുകാരുടെ കഥയും കവിതയും

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
1: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഗ്രാമീണ വ്യവസായങ്ങളുടെ ഉന്നമനത്തിനും ഗ്രാമീണ മേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഗ്രാമീണ വ്യവസായ വികസന പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നൈപുണ്യ വികസനം ഉറപ്പാക്കുക, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് സുസ്ഥിരമായ ഉപജീവനാവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ഒന്നാമതായി ഇത് ലക്ഷ്യമിടുന്നത്. രണ്ടാമതായി സാങ്കേതികവിദ്യ നവീകരിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഉൽപ്പന്ന ഗുണനിലവാരം ഉയർത്തിയും നിലവിലുള്ള ഗ്രാമീണ വ്യവസായങ്ങളെ വികസിപ്പിക്കാനുള്ള പരിശ്രമമാണ്. അവസാനമായി ഗ്രാമീണ സംരംഭകർക്ക് വിപണിയുമായുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കച്ചവടം ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നു. ഈ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആർക്കൊക്കെ ഇതിൽ നിന്ന് പ്രയോജനം നേടാമെന്നും നോക്കാം. ഗ്രാമോദ്യോഗ് വികാസ് യോജനയ്ക്കു കീഴിൽ കൃഷി, കാർഷികോൽപ്പന്ന സംസ്കരണം, കൈത്തറി, കരകൌശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്നു. ശേഷി വികസനം, സാങ്കേതികവിദ്യ നവീകരണം, വിപണനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി പദ്ധതി ധനസഹായം നൽകുന്നുണ്ട്. ഈ സ്കീമിന്റെ ഗുണഭോക്താവാകണമെങ്കിൽ ആ വ്യക്തി ഒരു ഗ്രാമീണ മേഖലയിലെ താമസക്കാരനായിരിക്കണം. പ്രായോഗികമായ ഒരു ബിസിനസ് ആശയം കൊണ്ടുവരികയോ നിലവിൽ ഒരു സംരംഭം ഉണ്ടായിരിക്കുകയോ വേണം. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, സംസ്ഥാന തലത്തിലുള്ള മറ്റ് നോഡൽ ഏജൻസികൾ തുടങ്ങി വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന അപേക്ഷാ പ്രക്രിയ ആരംഭിക്കാവുന്നതാണ്. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഇതിനകം തന്നെ നിരവധി ഗ്രാമീണ സംരംഭകരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ പിന്തുണ ഇത് നൽകി. സ്വയം തൊഴിലും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പദ്ധതി രാജ്യത്തുടനീളം നിരവധി വിജയഗാഥകൾ രചിച്ചു. ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ കൂടുതൽ പേർക്ക് ലഭിക്കാനായി ഗ്രാമീണ സംരംഭകരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. മാർക്കറ്റ് ഡൈനാമിക്സ്, ഉൽപ്പന്ന ഗുണനിലവാര ആവശ്യകതകൾ, അതത് മേഖലകളിലെ ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഈ പരിശീലനം അവരെ സഹായിക്കുന്നു. കൂടാതെ വിപണികളുമായുള്ള ബന്ധം ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ വിവിധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ എക്സിബിഷനുകൾ, ബയർ സെല്ലർ മീറ്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഗ്രാമീണ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയാവുക മാത്രമല്ല, ബിസിനസ് സഹകരണങ്ങളും കയറ്റുമതി അവസരങ്ങളും അവർക്ക് ലഭ്യമാകും.

വിൽക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഗ്രാമോദ്യോഗ് വികാസ് യോജന നിങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും നാടിന്റെ വികസനത്തിന് സംഭാവന നൽകുന്നതിനുമുള്ള മികച്ച അവസരമാണ് ഒരുക്കുന്നത്. അതിനാൽ ഈ സർക്കാർ സംരംഭം പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ കഴിവുകളുടെ സാധ്യതകൾ തിരിച്ചറിയുകയും ചെയ്യുക. ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകയായ ശ്രീലക്ഷ്മി.

0: Vijayanagar in Delhi. 21 people lost their lives while 40 were rescued this morning. DCP of South Delhi, Anant Mittal, said the fire has been successfully extinguished with the assistance of 8 fire tenders. Rescue and search operations are underway. The cause of the fire is yet to be ascertained. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief at the loss of lives in the fire incident. Benchmark domestic equity indices ended with moderate losses today. The BSE Sensex dropped 304 points to close at 74,346. The NSE Nifty slipped 78 points to settle at 23,406. The broader market at the National Stock Exchange also ended in the negative zone. In badminton, India's Ayush Shetty entered the second round of the Indonesia Open Super 1000 after defeating China's Wang Hongyang in a comeback victory, winning 8-21, 22-20, 21-15. India also registered a notable win in mixed doubles with Rohan Kapoor and Ritwik Agarde, defeating Chinese Taipei's Yang Po Suan and Hu Lingfang. And with that, we end this news bulletin.
1: Akashvani. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
2: വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവം നവാഗതർക്ക് ആഹ്ലാദം പകർന്നു. മധുരവും കളിപ്പാട്ടങ്ങളും നൽകിയാണ് അധ്യാപകർ കുരുന്നുകളെ വരവേറ്റത്. പഴയാറ്റിൻകുഴി വിമലഹൃദയ സ്പെഷ്യൽ സ്കൂൾ, പനയം ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രവേശനോത്സവം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുപരിചരണ കേന്ദ്രത്തിലെ 17 കുട്ടികൾ ഗവൺമെന്റ് ടൌൺ യു പി സ്കൂളിൽ പ്രവേശനം നേടി. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ്, കുഞ്ഞുങ്ങൾക്കുള്ള വെൽക്കം കിറ്റ് എന്നിവയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി നിർവഹിക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദുകൃഷ്ണ, കളക്ടർ ആനി ജൂല തോമസ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാത്തന്നൂർ, മൈലക്കാട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടയ്ക്കൽ പാപനാശനത്ത് ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങളുണ്ടാക്കി. തീരമേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് ചുഴലി വീശിയത്. വീടിന് പുറത്തും കടലോരത്ത് നിന്നവർ ശബ്ദം കേട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിക്കേറിയതിനാൽ അത്യാഹിതം ഒഴിവായി. നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്കും ജനലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കളീക്കൽ അംഗൻവാടിയുടെ മേൽക്കൂര ചുഴലിക്കാറ്റിൽ തകർന്നു. ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു. സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കുമുള്ള പരിശീലനമാണ് വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചത്. താലൂക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമായി 123 ബാച്ചുകൾക്കാണ് പരിശീലനം. ഈ മാസം 8 മുതൽ 22 വരെ കൊല്ലം, കൊട്ടാരക്കര താലൂക്കുകളിൽ പ്രതിദിനം 6 ബാച്ചുകൾ വീതം 24 ബാച്ചുകൾക്ക് പരിശീലനം നൽകും. പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് സ്കൂളുകളുടെ ഭൌതിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഏതാനും സ്കൂളുകൾ സന്ദർശിച്ചു. മഴക്കാലത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ സ്കൂൾ കെട്ടിടങ്ങളിലെ സൌകര്യങ്ങൾ ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ചുമതലയുള്ള വകുപ്പുകൾ കൃത്യതയോടെ പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം വേഗത്തിലാക്കാനും നിർദ്ദേശിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയ്ക്ക് 78.79 വിജയശതമാനം. ജില്ലയിൽ 133 സ്കൂളുകളിൽ നിന്നായി 20,137 പേർ പരീക്ഷ എഴുതി. ഇതിൽ 19,805 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി. 2,506 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 47% വിജയശതമാനം. 683 പേർ പരീക്ഷ എഴുതിയതിൽ 321 പേർ ഉന്നത പഠനത്തിന് അർഹരായി. 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. VHSC വിഭാഗത്തിൽ 77.76% വിജയം. കരുനാഗപ്പള്ളി JF കെന്നഡി മെമ്മോറിയൽ VHSS സ്കൂൾ 100% വിജയം നേടി. ജവഹർ ബാലഭവനിലെ അവധിക്കാല കലാപരിശീലന

0: ക്ലാസുകൾക്ക് സമാപനമായി. നൃത്തം, വയലിൻ, ഗിറ്റാർ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, ലളിത സംഗീതം തുടങ്ങി 14 വിഷയങ്ങളിലായി 300 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ക്ലാസുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ദിശ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. 47 പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ദേശീയ ആരോഗ്യ ദൌത്യം, അമൃത് തുടങ്ങിയ പദ്ധതികളുടെ വിശദ വിശകലനത്തിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. ചവറയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അർബുദ ചികിത്സാ കേന്ദ്രം പദ്ധതിയുടെ അന്തിമ അംഗീകാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമായി 24 കോടി രൂപയും ആസ്തി വികസനത്തിനായുള്ള നിർമ്മാണ ചെലവിനായി 36.84 കോടി രൂപയും അനുവദിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. PMGSY റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
2: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

മുന്നറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാർ കുറത്തിക്കാട് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിലേക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:55. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക സാധന ശർമ്മ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന വിമാനന പരിവഹന മാർഗ ആധാരഭൂത സംരചനാ ക്ഷേത്രേഷു ETF മൂല്യസ്യ സ്ഥിരീകരണാർത്ഥം തൈല വിപണന സമവായേഭ്യ സഹസ്ര കോടി രൂപ്യകാണാം ആയവ്യയ സഹായതാം പ്രദാതും കതിപയാഃ മഹത്വപൂർണാഃ യോജനാഃ അനുമോദിതാഃ. കർണാടകരാജ്യസ്യ നൂതന മുഖ്യമന്ത്രി DK ശിവകുമാരഃ ശപഥഗ്രഹണം കൃതവാൻ. പശ്ചിമബംഗാളസ്യ തൃണമൂല കോൺഗ്രസ് ദലാത് നിഷ്കാസിത TMC വിധായക ഋതബ്രത ബനർജി ഇത്യനേന ഉക്തം യത് പക്ഷേ പ്രായഃ ഷഷ്ടി വിധായകാഃ സന്തി. ദില്ലി നഗരസ്യ മാലവീയ നഗരെ വിശ്രാന്തി നിലയേ ഭീഷണാഗ്നികാണ്ഡഃ ഏകവിംശതി ജനാഃ മൃതാഃ. അപി ച ഭാരതം 25,000-തമേ വർഷേ വിശ്വസ്യ ദ്വിതീയം ബൃഹത്തമം സൌരവികാസ വിപണകം ജാതം. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന വിമാനന പരിവഹന മാർഗ ആധാരഭൂത സംരചനാ ക്ഷേത്രേഷു കതിപയാഃ മഹത്വപൂർണാഃ യോജനാഃ അനുമോദിതാഃ. പശ്ചിമ ഏഷ്യ സങ്കടകാരണേന വർദ്ധിതേഷു ഇന്ധനമൂല്യേഷു ഭാരതീയ വിമാന സേവാനാം കൃതേ വിമാന ഇന്ധനസ്യ അർത്ഥാത് ETF മൂല്യസ്യ സ്ഥിരീകരണാർത്ഥം തൈല വിപണന സമവായേഭ്യഃ സഹസ്രകോടി രൂപ്യകാണാം ആയവ്യയ സഹായതാം പ്രദാതും പ്രശാസനം നിർണയം കൃതവത്. സൂചനാ പ്രസാരണ മന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് ഏതേന വിമാനന ക്ഷേത്ര സമ്പത്താഃ പ്രായഃ 77 ലക്ഷ ആജീവികാഃ സുരക്ഷിതാഃ ഭവിഷ്യന്തി. ഏഷാ സഹായതാ യോജന 36 മാസ പര്യന്തം പ്രവർത്തിഷ്യതി. മന്ത്രിമണ്ഡലേന ദില്ലി നികടവർത്തി ക്ഷേത്രെ വായുപ്രദൂഷണ നിയന്ത്രണാർത്ഥം അപി ഏകസ്യാഃ ബൃഹത്യാഃ യോജനായാഃ അനുമോദനം കൃതം. ആർത്ഥിക സംബദ്ധയാ മന്ത്രിമണ്ഡലീയ സമിത്യാ ഒഡീഷ രാജ്യ രാമേശ്വരാത് പാരാദ്വീപ പര്യന്തം 360 അധിക ശത കിലോമീറ്റർ പരിമിതസ്യ നൂതന തട്ടീയ രാജമാർഗ നിർമ്മാണായ അനുമതി പ്രദത്ത. ഏതദ് അതിരിക്തം സമിത്യാ ബിഹാര രാജ്യ രാഷ്ട്രീയ രാജമാർഗയോ 31 അധിക 200 ച ഇത്യേതയോ കഗഡിയ പൂർണിയാഖണ്ഡസ്യ ചതുർപഥ പരിയോജന അപി അനുമോദിത. രാഷ്ട്രപതി ദ്രൌപദീ മുർമുഹു അദ്യ രാഷ്ട്രീയ ആദിവാസി സമ്മേളനസ്യ ഉദ്ഘാടനം കൃതവതി. നവദില്യാം ആയോജിതായാം ഏകീകൃത ജനജാതീയ വികാസ സമവായാനാം തഥാ ഏകീകൃത ജനജാതീയ വികാസ യോഗസ്യ ച വിസ്താര വിഷയികായാം സമായോജിതായാം സഭായാം രാഷ്ട്രപതി അവദത് യത് ദേശവ്യാപിനഃ ജനജാതീയ സമാജസ്യ സംസ്കൃതി അത്യന്ത സംവൃദ്ധാ അസ്തി. അതഃ ജനജാതീയ സമുദായസ്യ ഉന്നത്യർത്ഥാഃ വിശേഷ പ്രയത്നാഃ കരണീയ. തയാ ഉക്തം യത് വികാസ കാര്യാണി അന്തിം ഗൃഹം യാവത് അന്തിമ ഗ്രാമം യാവത് ച അവശ്യം പ്രാപ്നുയുഃ. രാഷ്ട്രപതി ചിന്താം അപി വ്യക്തീകൃതവാൻ കൃതവതി യത് അദ്യാപി കേചന ജനജാതീയ വർഗാഃ ശാസനസ്യ വിവിധാഭിഃ യോജനാഭിഃ അനഭിജ്ഞാഃ സന്തി.
2: PM ജന്മന യോജനാ കെ തഹത് ജനജാതി സമുദായ മേ ഭീ സബ്സെ പിച്ചരെ സമൂഹ കെ 20,000 സെ അധിക ഗാവ് തക് വികാസ കാര്യക്രമ കോ പഹുഞ്ചാനെ കാ ലക്ഷ്യ ഹൈ. ഹം സബ് ജാന്തേ ഹൈ 75 ജോ ഗ്രൂപ്സ് ഓ ഹൈ PVTG സബ്സെ

0: सीमांकन समीक्षार्था सर्वोच्च न्यायालयेन विशेषज्ञ समितिः निर्मिता। सर्वोच्च न्यायालयेन अरावली पर्वत श्रेण्याः परिभाषा सीमांकन संबद्ध विषयाणां स्वतंत्र समीक्षार्थं उच्चाधिकार युक्तायाः विशेषज्ञ समितेः घटनस्य निर्देशः प्रदत्तः। अस्याः समितेः अध्यक्षतां भारतीय वानिकी अनुसंधान शिक्षा परिषदः महानिदेशिका कंचन देवी वहिष्यति। न्यायालयेन समितये चालित वर्षस्य अगस्त मासस्य एकत्रिंशत्तम दिनांक पर्यन्तं स्वप्रतिवेदनं समर्पयितुम् आदेशः प्रदत्तः। प्रधानमंत्री नरेन्द्र मोदी अद्य केन्द्रीय मन्त्रिणः चिराग पासवानस्य लेखं सामाजिक अन्तर्जाल माध्यमेन प्रदर्शितवान्। तेन उक्तं यत् लद्दाख प्रदेशे प्राप्तं अद्वितीयं वेरीफलं नवीनावसराणां विकासस्य प्रतीकः अस्ति। लेखे लद्दाखस्य उद्यमशीलतया तथा मूल्यवर्धनद्वारा विकासस्य नूतनद्वाराणि उद्घाटितानि इति प्रकाशितम्। इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
6: ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನ ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು

0: ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆ ಎಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ, ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ.
1: ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും 12 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണഭൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ ഐആർജിസി കേന്ദ്രത്തിന് നേരെയും യുഎസ് ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട ടിഎംസി എംഎൽഎ ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബിജെപിയാണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി ജൂൺ 30 വരെ സമർപ്പിക്കാം. sc.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2-ാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
1: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം.

0: കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
1: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ ഇന്ന് 23 പേരാണ് സംസാരിച്ചത്. ഭരണപക്ഷത്ത് നിന്നുള്ള BT ബൽറാം തുടങ്ങിവച്ച ഇന്നത്തെ ചർച്ച TJ വിനോദാണ് അവസാനിപ്പിച്ചത്. PA മുഹമ്മദ് റിയാസും K രാജനും BB ഗോപകുമാറും ഉമാ തോമസും ആര്യാടൻ ഷൌക്കത്തും KU ജനീഷ്കുമാറും അടക്കമുള്ള ഭരണപ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായി. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്ന് BT ബൽറാം പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തു നിർത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ആശാപ്രവർത്തകരുടെ ശമ്പളം 3,000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നത്. ഘട്ടംഘട്ടമായി ആശാ ജീവനക്കാരുടെ വേതനം 21,000 ആക്കണമെന്നാണ് സർക്കാർ നയമെന്നും ബൽറാം പറഞ്ഞു. ഈ സർക്കാർ ജനോപകാര നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണമുണ്ടാകുമെന്ന് PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ തെരുവ് യുദ്ധം നടന്നത് നമ്മൾ കണ്ടു. അത് കോൺഗ്രസിന്റെ ആഭ്യന്തരകാര്യമായാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളുടെ രാജകുമാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി BD സതീശൻ ശബരിമല സ്വർണക്കൊള്ളയിലെയും CMRL അഴിമതിയിലെയും നിലപാട് കൂടി വ്യക്തമാക്കണമെന്ന് BJP കക്ഷി നേതാവ് BP ഗോപകുമാർ സഭയിൽ ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളായി ഇടതും വലതും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും. പക്ഷേ അധികാരത്തിലെത്തിയാൽ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞു. ഖജനാവിൽ പൂച്ചപെട്ടുകിടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദമെന്നും 5,500 കോടി പ്രസവിക്കാൻ പറ്റിയ പൂച്ച ഖജനാവിലുണ്ടെന്നും K രാജൻ പരിഹസിച്ചു. സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞക്കുട്ടികൾ സ്ഥാപിച്ചത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്നും അലൈൻമെന്റ് നിശ്ചയിക്കാൻ മാത്രമായിരുന്നുവെന്നും രാജൻ പറഞ്ഞു. കേരളിന്റെയും മുനമ്പത്തിന്റെയും പേരിൽ സർക്കാർ നാട്ടുകാരെ കബളിപ്പിക്കുകയാണ്. ആകാശത്തിൽ കൂടി പോകുന്ന തീവണ്ടിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് മറച്ചുവച്ചാണ് പ്രചരണം നടത്തുന്നത്. മുനമ്പത്ത് നികുതി അടയ്ക്കാനും പോക്കുവരവ് നടത്താനുമുള്ള അവകാശം ഇടത് സർക്കാർ നിയമയുദ്ധത്തിലൂടെ നേടിയെടുത്തതാണ്. വെറും കവലപ്രസംഗമായി നയപ്രഖ്യാപനം മാറിയെന്നും K രാജൻ അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷത്ത് നിന്ന് ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രസംഗം സഭയെ അല്പനേരം ബഹളത്തിലുമാക്കി. നജീബ് കാന്തപുരം, ഷിബു തെക്കുംപുറം, വിഷ്ണുമോഹൻ, VK പ്രവീൺ, TK ഗോവിന്ദൻ മാസ്റ്റർ, PMമ്മിക്കുട്ടി, TP അഷറഫ് അലി, അബിൻ വർക്കി കോടിയാട്ട്, Mറഹ്മത്തുള്ള, MS അരുൺകുമാർ, K ജയന്ത്, നാട്ടകം സുരേഷ്, റെജി ചെറിയാൻ, കുർക്കുളി മൊയ്തീൻ, TJ വിനോദ് എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ച നാളെയും തുടരും. സർക്കാർ

പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും രണ്ടാം ദിനവും വാക്കൌട്ട് നടത്തി. ബി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ സത്യപ്രതീക്ഷയ്ക്ക് മുന്നേ തന്നെ 3000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലമാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. എൻജിഒ അസോസിയേഷൻ നേതാക്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീകളെയും രോഗബാധിതരെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും നയമനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുതരമായ രോഗം ബാധിച്ചവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും തിരഞ്ഞുപിടിച്ചാണ് തലങ്ങും വിലങ്ങും മനുഷ്യത്വരഹിതമായി സ്ഥലം മാറ്റിയത്. നവമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നത് ക്രൂരതയാണെന്നും കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവയിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടും അവരെ പോലും പിരിച്ചുവിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കൂട്ടസ്ഥലം മാറ്റ കണക്കുകളും അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ച നിലപാടുകളും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവീൻ ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് കാട്ടിയ ക്രൂരതയും സ്ഥലമാറ്റത്തെ തുടർന്ന് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉൾപ്പെടെയുള്ളവയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങളെ സർക്കാർ നേരിട്ടു. സ്പീക്കർ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അതേസമയം സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും മന്ത്രി സണ്ണി ജോസഫ് മൌനം പാലിച്ചു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയത് ശ്രദ്ധേയമായി. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണം. ഒരംഗം സഭയിൽ സംസാരിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുന്നതും സഭയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നതും ഒഴിവാക്കണം. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതിയിൽ 2 മുതൽ 4 ലക്ഷം വരെയാണ് പക്ഷാഘാത രോഗത്തിന്റെ ചികിത്സാ പാക്കേജ്. ഇത് 5 ലക്ഷമായി ഉയർത്താൻ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഏജൻസിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പക്ഷാഘാതം വർദ്ധിക്കുന്നത് സംബന്ധിച്ച് എ കെ മഷറഫ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗി പരിചരണത്തിന്റെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം വയനാട് ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റ് മെഡിക്കൽ കോളേജുകളിലാണ് നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകൾ ജില്ലാ ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളിൽ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തോട് ചേർന്ന് സ്ട്രോക്ക് വന്ന് ഭേദമായ ശേഷമുള്ള പരിചരണത്തിന് സംവിധാനമുണ്ട്. കോവിഡിന് ശേഷം പക്ഷാഘാതം ഉയരുന്നുവെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പഠനം നടത്തി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സിബിഎസ്ഇ മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. സിബിഎസ്ഇ പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യം ചെയ്തുകൊടുക്കാനുള്ള നടപടികളെല്ലാം സംസ്ഥാന സർക്കാർ നിർവഹിച്ചിരുന്നു. മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്കയറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്നും ജി ആർ അനിലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്ക ഈ സഭയുടെ ആശങ്കയായി കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ആർ പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മുടെ ഉള്ളിലെ നന്മകളെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കിവിടുക. കൊടുക്കുന്നിടത്താണ് ജീവിതം സുന്ദരമാകുന്നത്. പങ്കുവയ്ക്കാത്ത നന്മകൾ മനസ്സിന് ഭാരമാണ്. ഒഴുക്കുള്ള മനസ്സുമായി മുന്നോട്ട് പോവുക. ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. ഈ ഒരു ശുഭചിന്തയുമായി നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സുസ്മിത ശശിധരനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്രവാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. പത്തായം. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിലും കാർഷിക സംസ്കാരത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു പാരമ്പര്യ സംഭരണ സംവിധാനമാണ് പത്തായം. പഴയകാലത്ത് കർഷകർ നെല്ലും ധാന്യങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുള്ള വലിയ പെട്ടിയെയാണ് പത്തായം എന്ന് വിളിക്കുന്നത്. ഒരു വീട്ടിലെ സമൃദ്ധിയുടെയും കൃഷി സമ്പത്തിന്റെയും പ്രതീകമായിരുന്നു പത്തായം. വീട്ടിൽ പത്തായം നിറഞ്ഞാൽ കുടുംബം സമൃദ്ധമാണ് എന്നൊരു പഴമൊഴി പോലും ഗ്രാമങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പഴയ കേരളത്തിലെ വീടുകളിൽ, പ്രത്യേകിച്ച് നാലുകെട്ട് വീടുകളിലും തറവാട് വീടുകളിലും, പത്തായത്തിന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. വീടിന്റെ അകത്തെ ഭാഗത്തോ അറയിലോ സ്ഥാപിച്ചിരുന്ന പത്തായം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയായിരുന്നു. വിളവെടുപ്പിന് ശേഷം നെല്ലുണക്കി പത്തായത്തിൽ സൂക്ഷിക്കുമായിരുന്നു. വർഷം മുഴുവൻ ഭക്ഷണത്തിനും വിത്തിനുമായി ഈ സംഭരണം ഉപയോഗിച്ചിരുന്നു. പത്തായം സാധാരണയായി നല്ല ശക്തിയുള്ള മരങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങി ദീർഘായുസ്സുള്ള മരങ്ങളാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. മരപ്പലകകൾ ചേർന്ന് ചതുരാകൃതിയിലോ നീളമുള്ള പെട്ടി പോലെയോ രൂപപ്പെടുത്തും. അതിന്റെ മുകളിലായി തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന ഒരു മൂടിയുണ്ടാകും. പത്തായത്തിന്റെ അടിഭാഗം നിലത്ത് തൊടാതെ ഉയർത്തിവെക്കും. ഇതിലൂടെ ഈർപ്പം പിടിക്കാതെയും എലികൾ കയറാതെയും ധാന്യം സംരക്ഷിക്കാനാകുമായിരുന്നു. പത്തായത്തിന്റെ പ്രധാന ഉപയോഗം നെല്ലും ധാന്യങ്ങളും സൂക്ഷിക്കുന്നതായിരുന്നു. എന്നാൽ അതിനുമപ്പുറം പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിച്ചിരുന്നു. വിത്തിനായി നെല്ല് സൂക്ഷിക്കാനും കീടങ്ങളിൽ നിന്ന് ധാന്യം സംരക്ഷിക്കാനും ക്ഷാമകാലങ്ങളിൽ ഉപയോഗിക്കാനും എല്ലാം പത്തായമാണ് ഉപയോഗിച്ചിരുന്നത്. പുതുവിളവെടുത്ത്

0: അദ്ധ്യായത്തിന്റെ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി പ്രധാന വിഷയത്തിലേക്ക് പോകാം. പശുക്കൾക്ക്, പ്രത്യേകിച്ചും കറവ പശുക്കൾക്ക് തീറ്റ നൽകുമ്പോൾ ക്ഷീരകർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചപ്പുല്ലിനും വൈക്കോലിനും പുറമെ പാരമ്പര്യേതര തീറ്റകൾ നൽകാം. ഇത് ചെലവ് കുറയ്ക്കാനും പാലുൽപാദനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിച്ചാലോ? വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
1: ക്ഷീരകൃഷിയിൽ തീറ്റ ഒരു പ്രധാന ഭാഗമാണല്ലോ. പാരമ്പര്യതര തീറ്റ എന്താണ്, ഒന്ന് വിശദീകരിക്കാം.
2: പരമ്പരാഗതമായി നമ്മൾ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന ചില വിഭവങ്ങളുണ്ട്. അതുപോലെ വാണിജ്യപരമായി കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിലുപയോഗിക്കുന്ന ചില വിഭവങ്ങളുമുണ്ട്. ഇവയൊന്നുമല്ലാതെ സാധാരണയായി നമ്മൾ കാലിത്തീറ്റയായി ഉപയോഗിക്കാത്ത ചില വിഭവങ്ങളെ കാലിത്തീറ്റയായി ഉപയോഗിക്കുമ്പോൾ അവയെ നമ്മൾ പാരമ്പര്യേതര തീറ്റകൾ അഥവാ നോൺ കൺവെൻഷണൽ ഫീഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു.
1: ഇതിന്റെ ഉദാഹരണങ്ങളെന്ന് പറയാമോ?
2: നമ്മൾ സാധാരണ കാലിത്തീറ്റകളെ രണ്ട് വിഭാഗങ്ങളായി പറയാറുണ്ട്, പരുഷാഹാരവും കൈത്തീറ്റകളും. ഇതേ രീതിയിൽ തന്നെ പാരമ്പര്യേതര തീറ്റകളെയും നമുക്ക് തരംതിരിച്ച് വേണമെങ്കിൽ പറയാം. അതിൽ പരുഷാഹാരം എന്ന വിഭാഗത്തിൽ പ്രധാനമായി ഉൾപ്പെടുന്നത് വൃക്ഷ ഇലകളും അവയുടെ ഫലങ്ങളുമാണ്. വൃക്ഷങ്ങളുടെ വൃക്ഷ ഇലകളിൽ മുരിങ്ങയില, ശീമക്കൊന്ന ഇല ഇവയൊക്കെ ഉൾപ്പെടും. അതുപോലെ മഴമരത്തിന്റെ കായകൾ, സുബാബുൾ മരത്തിന്റെ കായകൾ ഇവയൊക്കെയും നമുക്ക് കാലിത്തീറ്റയായി ഉപയോഗിക്കാം. ഇനി കൈത്തീറ്റ വിഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഊർജ സ്രോതസ്, പ്രോട്ടീൻ സ്രോതസ് ഇങ്ങനെ തരംതിരിച്ചാണ് പറയാറ്. ഈ വിഭാഗത്തിൽ നമുക്ക് കാർഷിക വ്യാവസായിക വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വരുന്ന ഉപോൽപ്പന്നങ്ങളെ പറയാം, ബൈ പ്രൊഡക്ട്സിനെ പറയാം. അതിലൊന്നാണ് ബിയർ വേസ്റ്റ്, മാംഗോ സീഡ് കേർണൽ, ജ്യൂസിംഗ് കാനിങ് വ്യവസായത്തിൽ വരുന്നത്. അതിൽ ബിയർ വേസ്റ്റ് ഒരു പ്രോട്ടീൻ സ്രോതസ്സാണ്, മാംഗോ സീഡ് കേർണൽ ഒരു എനർജി സ്രോതസ്സാണ്. അതായത് ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു സ്രോതസ്സായിട്ടും നമുക്ക് പറയാം. അതുപോലെ തന്നെ റബ്ബർ സീഡ് കേക്ക് ഇവയൊക്കെ നമുക്ക് പലപ്പോഴും കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അവയുടെ ലഭ്യത അനുസരിച്ച്.
1: അപ്പൊ ഇത് നമ്മൾ നമ്മുടെ പരമ്പരാഗത തീറ്റയിൽ നിന്ന് ഇതെങ്ങനെ ഒരു വ്യത്യാസം ഇതില്?
2: ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പരമ്പരാഗത തീറ്റകളായി നമ്മൾ ഈ ഊർജ സ്രോതസ്സും പ്രോട്ടീൻ സ്രോതസ്സും ആയി കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നത് ചോളവും സോയയുമാണ്. ഇവ രണ്ടും വിലയുള്ള വസ്തുക്കളുമാണ്, നമ്മൾ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഈ ഊർജ സ്രോതസ്സിനും പ്രോട്ടീൻ സ്രോതസ്സിനും പകരമായി നമ്മൾ ഈ മുൻപ് സൂചിപ്പിച്ച പാരമ്പര്യേതര തീറ്റകളെ ചിലത് ഒരളവ് വരെ ഇവയെ മാറ്റി അത് ഉപയോഗിച്ച് നമുക്ക് തീറ്റയുടെ വില കുറയ്ക്കാൻ സാധിക്കും.
1: അപ്പം ഇതിന്റെ ഒരു പോഷകമൂല്യം നമ്മൾ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
2: പാരമ്പര്യേതര തീറ്റകളുടെ പോഷകമൂല്യം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അതിനെ പറയാൻ പറ്റില്ല, കുറവ് കൂടുതൽ എന്ന്. ചില പാരമ്പര്യേതര തീറ്റകൾ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന തീറ്റകളെക്കാളും പോഷകമൂല്യം കൂടുതലുള്ളവയാണ്, മറ്റു ചിലവയ്ക്ക് പോഷകമൂല്യം കുറവായിരിക്കും. അതിൽ നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പശു, ആട് ഇവയെല്ലാം റൂമിനന്റ് എന്ന വിഭാഗത്തിൽ പെടുന്ന ജീവികളാണ്. ഇവയുടെ ആമാശയത്തിന് 4 അറകളുണ്ട്. എന്നാൽ നമ്മൾ മനുഷ്യർ മറ്റു മൃഗങ്ങൾക്കെല്ലാം ആമാശയത്തിന് 1 അറ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമാണ് ദഹനം സംഭവിക്കുന്നത്. ഈ റൂമിനന്റ് വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്ക് റൂമൻ എന്ന 1-ാമത്തെ അറയിൽ ധാരാളം ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ ഇവയൊക്കെയുണ്ട്. ഇവയുടെ സഹായത്തോടെയാണ് ദഹനം നടക്കുന്നത്. നമ്മൾ പോഷകമൂല്യം കുറഞ്ഞ, അതായത് ബയോളജിക്കൽ വലിയ കുറവുള്ള ഒരു പ്രോട്ടീനോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഇവയ്ക്ക് നൽകിയാൽ തന്നെ ഈ ബൈക്രോബ്സ്, ബാക്ടീരിയയും ഫംഗസും ഒക്കെ അവയിൽ ദഹന പ്രക്രിയ ചെയ്ത് കുറച്ചുകൂടെ മൂല്യം കൂടുതലുള്ള, പോഷകമൂല്യം അധികമുള്ള ഒരു വസ്തുവാക്കി ഇതിനെ മാറ്റുന്നു. ഇത് 4-ാമത്തെ അറയായ അബോമേസത്തിൽ ചെന്ന് മനുഷ്യരുടെയും മറ്റ് ഏക ആമാശയമുള്ള ജീവികൾക്ക് തുല്യമായൊരു ദഹനം നടന്ന് അത് പശുവിന് ലഭ്യമാകുന്നു. അപ്പൊ പോഷകമൂല്യം കുറവ് എന്ന ഘടകത്തിനെ നമ്മൾ അത്ര പരിഗണിക്കേണ്ട കാര്യമില്ല. ഒരു പരിധിവരെ ഇതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും.
1: അതൊരു സ്പെഷ്യാലിറ്റി
2: സ്പെഷ്യാലിറ്റിയാണ്.
1: അപ്പൊ പോഷകമൂല്യം നമ്മൾ പരമ്പരാഗത നോൺ കൺവെൻഷണൽ രണ്ട് ഫീൽഡിലും നമുക്ക് അധികം അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം,
2: അത്ര ഒരു പരിധിവരെ അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. വിവേകപൂർവമായിരിക്കണം നമ്മൾ ഈ പാരമ്പര്യേതര തീറ്റകൾ ഉൾപ്പെടുത്തേണ്ടത്.
1: ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് അല്ലെങ്കിൽ പാരമ്പര്യേതര തീറ്റകളിൽ അധികമുള്ള പോഷകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിവേകപൂർവ്വം ഇത് ഉപയോഗിക്കണമെന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വ്യാപകമായി നമ്മുടെ ക്ഷീരകർഷകർ പുല്ലിന് പകരം പൈനാപ്പിൾ ഇലകൾ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം നാരുകളുള്ള വളരെ നല്ലൊരു

0: കാലിത്തീറ്റ തന്നെയാണ് പൈനാപ്പിൾ ഇല. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇത് നൽകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാത്രമേ പൈനാപ്പിൾ ഇലകൾ നൽകാൻ പാടുള്ളൂ. എല്ലാ കർഷകരും തന്നെ ഇപ്പോൾ ഷാഫ് കട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു കാര്യം. പോഷക മൂല്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പച്ചപ്പുല്ലിനെ അപേക്ഷിച്ച് പൈനാപ്പിൾ ഇലയിൽ പ്രോട്ടീൻ, വൈറ്റമിന് എന്നിങ്ങനെ ചില പോഷകങ്ങൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ പൈനാപ്പിൾ ഇലയാണ് പുല്ലിന് പകരം നൽകുന്നതെങ്കിൽ അതോടൊപ്പം ഒരു പ്രോട്ടീൻ അടങ്ങിയ മറ്റൊരു തീറ്റയും സപ്ലിമെന്റ്സായി വൈറ്റമിൻ ധാതുക്കളൊക്കെയുള്ള ഒരു സപ്ലിമെന്റും കൂടെ തീർച്ചയായിട്ടും നൽകാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാരമ്പര്യ തീറ്റകളിൽ പലതിലും ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, പോഷക വിരുദ്ധ ഘടകങ്ങൾ. അതായത് ദഹനത്തെയും മറ്റു ശാരീരിക പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ചില ഘടകങ്ങളുണ്ട്. അവയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതലായാൽ അത് പശുവിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അത്തരം തീറ്റകൾ നമ്മൾ പശുവിന്റെ റേഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പരിമിതമായ അളവിൽ മാത്രം ഉൾപ്പെടുത്തുള്ളൂ, അതിനപ്പുറം പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
1: ചില പശു ഇനങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ ചില നോൺ കൺവെൻഷണൽ ഫീഡ്സ് ഉണ്ടോ?
0: തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കഴിയും. അതായത് ഒരു കറവയുള്ള പശുവിന് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ചില തീറ്റകളുണ്ട്. ഉദാഹരണത്തിന് മുരിങ്ങയില. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വൃക്ഷയിലാണ് മുരിങ്ങയില. മുരിങ്ങയിലേക്കും ഇതുപോലെ ലിഗ്നിൻ അളവ് കുറവായതുകൊണ്ട് എളുപ്പത്തിൽ ദഹിക്കും. അതുകൂടാതെ വളരെ പോഷക സമ്പന്നമാണ്. മുരിങ്ങയിൽ പാൽ ഉൽപാദനം കൂട്ടാൻ തക്കതായ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ മിനറൽസ് എല്ലാം ഒരുപാടുണ്ട്. നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിലും മുരിങ്ങയില കഴിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പശുക്കളുടെ റേഷനിലും മുരിങ്ങയില ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ പാലുൽപാദനം കൂടുന്നു, അതുപോലെ പാലിന്റെയും ഗുണമേന്മ കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. കർഷകരുടെ മറ്റൊരാശങ്കയാണ് പാലിൽ കൊഴുപ്പ് കൂട്ടണം എന്നുള്ളത്. കൊഴുപ്പ് കൂടുമ്പോഴാണ് അവർക്ക് പാലിന്റെ വിലയിലും വ്യത്യാസം വരുന്നത്. അങ്ങനെ പാലിൽ കൊഴുപ്പ് കൂട്ടാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യേതര തീറ്റയാണ് പരുത്തിക്കുരു. പക്ഷേ പരുത്തിക്കുരു കൊടുക്കുമ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 20% കൂടുതലൊക്കെ പരുത്തിക്കുരു കൊടുത്താൽ അത് പാലിൽ ഒരു പ്രത്യേക ഗന്ധമുണ്ടാക്കും, ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പരുത്തിക്കുരുവിൽ ഒരു പോഷക വിരുദ്ധ ഘടകമുണ്ട്, ഗോസിപ്പോൾ. അത് പശുവിന് ലിവറിനും പ്രശ്നമുണ്ടാക്കാം, ദഹനത്തിനും പ്രശ്നമുണ്ടാക്കാം. അപ്പോൾ അതാണ്, ഇത് കൊടുക്കുന്നതിൽ ഗുണമുണ്ടാവുന്നു, പക്ഷെ കൊടുക്കുന്ന അളവ് എപ്പോഴും ശ്രദ്ധിക്കുക.
1: ഇവിടെ ഒരു സംശയം വരുന്നത്, ചിലപ്പം കർഷകര് വീട്ടിൽ പാർട്ടി ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ചോറൊക്കെ,
0: ഓണം,
1: ഒക്കെ ചോറൊക്കെ അധികം വരുന്ന ഇതൊക്കെയും കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര ശരിയാണ്?
0: അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സ്ഥിരമായി കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്, ആഘോഷങ്ങൾ വന്നതിന് ശേഷം പശുക്കൾക്ക് വയറ് കമ്പിക്കുന്നു, അങ്ങനത്തെ പ്രശ്നമായിട്ട് വരും. എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ചോറ്, അപ്പം, ഇതുപോലെയുള്ള സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ബാക്കി വരുന്നത് നമ്മൾ പശുവിനോ ആടിനുമൊക്കെ നൽകുന്നു. അത് ആസിഡോസിസ് എന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. അത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു തീറ്റ വളരെ കൂടുതൽ അളവിൽ കൊടുക്കുന്നതും കാർബോഹൈഡ്രേറ്റ്സ് ഈ റൂമനിൽ ബാക്ടീരിയം പ്രോട്ടോസോയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവയുടെ പ്രവർത്തനം ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണത്തിൽ ഉണ്ടാകുമ്പോൾ അത് ആസിഡോസിസ് എന്നൊരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. ചില ആൾക്കാർ ചോറ് കഞ്ഞിയൊക്കെ ചെറിയ അളവിൽ കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ട് പ്രശ്നമുണ്ടാവുന്നില്ലല്ലോ എന്ന് ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വന്നേക്കാം. പക്ഷെ ചെറിയ അളവിൽ കൊടുക്കുന്ന പോലെ അല്ല, വലിയ അളവിൽ പെട്ടെന്ന് കൊടുക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും.
1: ഇപ്പൊ നമ്മുടെ പാലിന്റെ ഉൽപാദനവും അതിന്റെ ഗുണനിലവാരവും ഇത് എങ്ങനെയാ ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് കൊടുത്താൽ ഒരു എഫക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ബാധിക്കുന്നത്?
0: മുൻപ് ഞാൻ പറഞ്ഞിരുന്നു
1: കൊഴുപ്പ് കൂടും,
0: കൊഴുപ്പ് കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ പറഞ്ഞു, പരുത്തിക്കുരു ഒരു അളവിൽ കൂടുതൽ കൊടുക്കുമ്പോൾ ഗന്ധത്തിനും ടേസ്റ്റിനും വ്യത്യാസം വരും. അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇല, അത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, വളരെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അതും ഒരു അളവിൽ കൂടുതൽ കൊടുത്താൽ പാലിനൊരു ഗന്ധമുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഉൽപാദനം കൂട്ടണം, എന്നാൽ ഗുണമേന്മയെ ബാധിക്കാത്ത തരത്തിൽ വേണ്ട അളവിൽ മാത്രം ഇവ നൽകിക്കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാനും അതുപോലെ ഗുണമുണ്ടാക്കാനും
1: സാധിക്കും. അപ്പൊ ഇതിന്റെ ഒരു സാമ്പത്തിക വശങ്ങൾ നമ്മളൊന്ന് നോക്കിയാല് അതെന്താണ്?
0: സാമ്പത്തിക വശങ്ങളാണ് നമ്മൾ ആദ്യം പ്രതിപാദിക്കേണ്ട കാര്യം. അതായത് മുൻപ് ഞാൻ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്ന തീറ്റ വസ്തുക്കൾക്കെല്ലാം വിലയുണ്ട്. അതിൽ 1% വരെ നമ്മൾ ഈ പാരമ്പര്യേതര തീറ്റകൾ വഴി അതിനെ താരതമ്യം ചെയ്ത് മാറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വിലയിൽ ഒരു നല്ലൊരു വ്യത്യാസം വരും. അതുപോലെ തന്നെ സാധാരണയായി തീറ്റ വസ്തുവായിട്ട് ഉപയോഗിക്കാത്ത ഒരു വിഭവത്തിന് വില കുറവായിരിക്കും. പക്ഷെ അത് നമ്മൾ തീറ്റയായി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ വില കൂടുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഇപ്പോൾ മുൻപ് പറഞ്ഞ പൈനാപ്പിൾ ഇല്ല, അത്ര വിലയില്ലായിരുന്നൊരു വസ്തു ഇപ്പൊ കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിന് വില വർധനവ് ഉണ്ടായി തുടങ്ങി. അങ്ങനത്തെ മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും നല്ല രീതിയിൽ ലാഭകരമായി ഇത് തീറ്റയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം, ബിയർ വേസ്റ്റ്. അത് പലപ്പോഴും കർഷകർ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്ന ഇത് പല സ്ഥലത്തും ഇപ്പൊ കാണാറുണ്ട്. ബിയർ വേസ്റ്റ് വളരെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അത് മിക്കവാറും നമുക്ക് ലഭിക്കുന്നത് ബൾക്ക് വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും. ബിയർ വേസ്റ്റ് നനവുള്ളതും നനവില്ലാത്തതും ഉണ്ട്. നനവുള്ള ബിയർ വേസ്റ്റ് പെട്ടെന്ന് പൂപ്പൽ വാദം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. പൂപ്പൽ ഉള്ള തീറ്റ കന്നുകാലിക്ക് നൽകുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. ഈ ബൾക്കായി കിട്ടുന്ന തീറ്റ ഒരാൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം സൂക്ഷിച്ച് സംഭരിച്ചു വെക്കുന്നതിലൂടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ കർഷകർ ഒരുമിച്ചിത് വാങ്ങി എല്ലാവരും ചെറിയ അളവിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ വിലയും എല്ലാവർക്കും കുറവായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഇത്തരം സംഭരിച്ചു വെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഒഴിവാകും. ഇങ്ങനെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്ന ഒരു തന്ത്രമാണ് പാരമ്പര്യേതര തീറ്റകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം.
1: നമ്മുടെ കർഷകർ എന്തൊക്കെ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന്, അപ്പൊ ഇതൊരു വെല്ലുവിളി തന്നെ.
0: അതെ അതെ, തീർച്ചയായിട്ടും വെല്ലുവിളികൾ ഇതൊക്കെയാണ്. പോഷക വിരുദ്ധ ഘടകങ്ങൾ അവയിൽ വരാം, അവയുടെ ലഭ്യതയിൽ ഉള്ള ഏറ്റക്കുറച്ചിലുകൾ. കാരണം പ്രാദേശിക ലഭ്യതയും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു പരമ്പരാഗത തീറ്റയുടെ ലഭ്യത പോലെയല്ല പാരമ്പര്യേതര തീറ്റകളുടെ. പിന്നെ ഇത് എത്ര വരെ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ അതിനോട് ചേർത്തൊരു കാര്യങ്ങൾ കൂടെ പറയാണ്. ഒരു പശുവിന്റെ തീറ്റക്രമം അല്ലെങ്കിൽ ഒരു ദിവസത്തെ റേഷൻ, ഭക്ഷണമുള്ള റേഷൻ എന്ന് പറയുന്നത്, അത് ഒരു കർഷകന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഓരോ തീറ്റയും എത്ര അളവിൽ കൊടുക്കുന്നു, അതിന്റെ പോഷക മൂല്യം എത്ര, യഥാർത്ഥത്തിൽ എത്ര അളവിൽ അവയൊക്കെ വേണം എന്നതിനെ കുറിച്ച് ഒരു അറിവുണ്ടായാൽ മതി. ഇപ്പോൾ ഫോണിൽ വിവിധ ആപ്പുകൾ ലഭ്യമാണ്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന തീറ്റ മതിയായ അളവിലാണോ, ഇല്ലെങ്കിൽ ഞാൻ എന്താണ് പുതുതായി
1: ഉൾപ്പെടുത്തേണ്ടത്,
0: ഇങ്ങനെ ക്രൂഡ് പ്രോട്ടീൻ ഇത്ര, അങ്ങനെ പശുക്കൾക്ക് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. കറവുള്ള പശുവിന് ഇത്ര, ഒരു കീടാവിന് ഇത്ര. അതിനെ കുറിച്ച് അറിവുണ്ടായാൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കർഷകർക്ക് തന്നെ. ഇതിനായി പല ആപ്പുകളും ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇ ഗോപാല എന്നൊരു ആപ്പ് കർഷകർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിൽ ഒരുപാട് പാരമ്പര്യേതര തീറ്റകളുടെയും പോഷക മൂല്യം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യപ്രകാരം പുതുതായിട്ട് അവർ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട്. അതുപോലെ തന്നെ NIANP സ്മാർട്ട് ടൂൾ എന്നൊരു ആപ്പുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ച് കർഷകർക്ക് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു കർഷകന് ഒരു വസ്തു പ്രാദേശികമായി ലഭ്യമാണ്, എന്നാൽ അതിന്റെ പോഷക മൂല്യത്തെപ്പറ്റി അവർക്ക് അത്ര ഗ്രാഹ്യമില്ല എങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ തന്നെ അവയുടെ പോഷക മൂല്യം കണ്ടുപിടിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മുടെ വെറ്റിനറി സർവകലാശാലയിലെ മണ്ണുത്തി വെറ്റിനറി കോളേജ്, സ്റ്റേറ്റ് ഡയറി ലാബ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് സാമ്പിൾ അവരുടെ നിർദ്ദേശപ്രകാരം അയച്ചാൽ ഈ പോഷക മൂല്യം അവർ കൃത്യമായി കണ്ടുപിടിച്ചു തരും. അതിനനുസരിച്ച് തീറ്റയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഒറ്റയ്ക്ക് അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായത്തോടെ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളുടെ വീടിനടുത്ത് ലഭ്യമായിട്ടുള്ള സാധനങ്ങളിലൂടെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപാദനം എന്നത് സാധ്യമാണ്.
1: സാധ്യമാണ്, അല്ലെങ്കിൽ എപ്പോഴും ചോളം അല്ലെങ്കിൽ അത് അതിന്റെ പുറകിൽ പോയാൽ അത് ചിലപ്പോൾ ലഭ്യത തന്നെ കാണത്തില്ല, അല്ലെങ്കിൽ വില കൂടുതൽ.
0: വിലയാണ് ഒരു പ്രധാന വെല്ലുവിളി. തീറ്റയുടെ വില വർധനയും പുൽകൃഷി ചെയ്യാൻ സ്ഥലത്തിന്റെ ലഭ്യത കുറവും, അതാണ് ഇപ്പോൾ ക്ഷീര കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി.
1: എനിക്ക് തോന്നുന്നു ക്ഷീരകൃഷിയിൽ ഏറ്റവും അധികം ചെലവും തീറ്റയിൽ തന്നെയാണല്ലോ.
0: അതെ അതെ, 70% എന്നാണ് പറയുക. ആകെ ഉണ്ടാകുന്ന ഉൽപാദന ചെലവിന്റെ 70% തീറ്റയുടെ ചെലവായിട്ടാണ് ക്ഷീരമേഖലയിൽ വരുന്നത്.
2: പാരമ്പര്യേതര തീറ്റകൾ കറവ പശുക്കൾക്ക് നൽകുന്നതിലൂടെ ക്ഷീരകൃഷി കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമാകുമെന്ന് ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ മനസ്സിലായി കാണും അല്ലേ. ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സുസ്മിതയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും. രാത്രി കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത്

ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ? പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജ്ജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴിവളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്രവാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീരകർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ശരിയുത്തരം സഞ്ചരിക്കുന്ന പാൽക്കാരി. ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളുടെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് സഞ്ചരിക്കുന്ന പാൽക്കാരി. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്രവാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീരകർഷകരുടെ വീടുകളിലെത്തി ഉരുക്കളുടെ പാൽ കറന്നെടുക്കുന്ന ഈ പദ്ധതി സ്വന്തമായി കറവയറിയാത്ത കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ഫലവൃക്ഷ തൈ നടീൽ ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കുന്നു. കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നു. തദവസരത്തിൽ ഓണവിസ്മയം 2026 ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ തയ്യാറാക്കുന്ന പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. പ്രസ്തുത ഉദ്ഘാടന പരിപാടിയിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ, എംഎൽഎമാർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്നു. എറണാകുളം ജില്ലയിലെ ബൈറ്റില സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നേന്ത്രൻ, അമ്പലക്കദളി, റോബസ്റ്റ എന്നീ ഇനത്തിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പർ 0484-280-9963. മറ്റൊരു ഫോൺ നമ്പർ 8075-220-86. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ രണ്ട് ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി 3/6/2026 മുതൽ 2/7/2026 വരെ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ടുന്ന ഫോൺ നമ്പർ 0487-243839. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധതരം നടീൽ വസ്തുക്കൾ, അവയുടെ തിരഞ്ഞെടുപ്പ്, റബ്ബർ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോ ഫേബ ജോസഫ് 2026 ജൂൺ 5 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകും. കോൾ സെന്റർ നമ്പർ 0481-257-662. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,500 രൂപ, ആലപ്പുഴ 23,600, ചെങ്ങന്നൂർ 28,000, കോട്ടയം 27,000, പാലാ 25,900, എറണാകുളം 22,800 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,900, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ, വടക്കൻ പറവൂർ 13,900 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,400 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,450 രൂപ. തുവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,550 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,450 രൂപ. ഇതോടെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ഓഫ് നേപ്പാൾ അധ്യക്ഷൻ റാബി ലാമിച്ചാനയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാളെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിച്ചാനയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിൽ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Airline carriers who want to participate in this, unko ek stable ATF price abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain, jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
1: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി എൻസിആർ മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായു മലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിവിലിയൻ കേന്ദ്രത്തിനു നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ യുഎസ് ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിനു നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ഡി കെ ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. അമേരിക്ക

0: അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസുമായി ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യുഎസ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ യുഎസ് അംബാസിഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2nd റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗഡേ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
2: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480ലധികം പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്തുതല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയ പ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40ലധികം പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട ടിഎംസി എംഎൽഎ ഋതപ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബിജെപിയാണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു.

0: ഉത്തരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഫോറസ്റ്റ് വാച്ചർ രജനികലയുമായി സെവിൽജിഹാൻ നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം. തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഫോറസ്റ്റ് വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന രജനികലയാണ്. നമസ്കാരം.
3: നമസ്കാരം.
2: പരിപാടിയിലേക്ക് സ്വാഗതം.
3: താങ്ക്സ്.
2: ഈ ഫോറസ്റ്റ് വാച്ചർ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒരു കൗതുകമുണ്ട്, എന്താണ് ഈ ജോലി എന്ന് അറിയാൻ. ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ എന്താണ് ഈ ജോലിയുടെ രീതി?
3: ഞങ്ങൾ ഫീൽഡ് സ്റ്റാഫായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത്. എപ്പോഴും ഞങ്ങൾ വനത്തിലായിരിക്കും. വന്യജീവികളെയും മരങ്ങളെയും സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി. പിന്നെ എക്കോ ടൂറിസം എന്നുള്ള ഒരു ടൂറിസം കേന്ദ്രമുണ്ട്, അത് നോക്കണം. ലേഡീസിന് പ്രത്യേകം ജെന്റ്സിന് പ്രത്യേകമായിട്ട് ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് രാവിലെ 8 ഞങ്ങൾ മൂവ്മെന്റ് ഉണ്ട്. ഫീൽഡ് എഴുതി വെച്ചിട്ട് യാതൊരു സ്ഥലമാണോ ഞങ്ങൾ എസ് എഫ് ഒ എന്ന് പറയുമ്പോൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ പോകും. ഉദാഹരണത്തിന് കല്ലാർ എക്കോ ടൂറിസം കേന്ദ്രമുണ്ട്, അവിടെയാണ് പോണതെങ്കിൽ ഞങ്ങൾ അവിടുത്തെ വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ ഞങ്ങൾ കെയർ ചെയ്യും. പിന്നെ അവിടുത്തെ ഗൈഡുകളെയൊക്കെ ഞങ്ങൾ എല്ലാവരും കറക്റ്റ് ഉണ്ടോ അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ വന്യമൃഗങ്ങൾ അതായത് ആനയും കാട്ടുപോത്തും ഒക്കെ ടൂറിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും. അതില്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞങ്ങൾ അവരെ പാസ് കൊടുത്താണ്
2: അകത്തേക്ക്
3: കടത്തിവിടും. 200 ഇടവിട്ട് ഓരോ ഗൈഡുകളെ നിർത്തിയിട്ടുണ്ട് സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പോയി അവർ സുരക്ഷിതമായിട്ട് തിരികെ ഗേറ്റ് കഴിച്ചു വിടും. അതാണ് നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ ജോലി ആയിരിക്കും. പിന്നെ 4 ക്ലോസ് ചെയ്യുക, തിരിച്ചിറങ്ങി പോകേണ്ട ടൈം 5 വരെയാണ്. അത് കഴിഞ്ഞ് അവരെല്ലാരും പോയി കഴിയുമ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളെ ഓഫീസിൽ വരും.
2: അതെ. എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് കടന്നു വരുന്നത്?
3: എന്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛൻ. അപ്പൊ ഞങ്ങൾ വനം കൊണ്ട് ജീവിച്ചവരാണ്, കാടുകൊണ്ട് ജീവിച്ചവരാണ്. കാട്ടിലുള്ള ഭക്ഷണങ്ങളും അതായത് പറഞ്ഞ നിങ്ങൾക്ക് അറിയാൻ
2: വഴിയാണ്. വനത്തിൽ നിന്നുള്ള എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് അതറിയാൻ ആഗ്രഹമുണ്ട്.
3: വനത്തിൽ നിന്ന് കിട്ടുന്നത് നെടുവൈ, നൂറായി, കവല, അങ്ങനെയുള്ള കാട്ടിലെ കിഴങ്ങുന്നാണ് എല്ലാം കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറുകിഴങ്ങ് ഈ കാച്ചിലിതുപോലെ നമ്മൾ വെട്ടിയെടുക്കുന്നതാണ്, മണ്ണിന്ന് കിളച്ചെടുക്കുന്നതാണ്. അതാണെങ്കിൽ നല്ല ഔഷധ ഗുണങ്ങളുള്ള കിഴങ്ങുകളാണ്, കെമിക്കലും ഒന്നുമില്ലാത്ത നല്ല കിഴങ്ങുകളാണ്. നമ്മൾ അപ്പൂപ്പനൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അമ്മൂമ്മ പാചകം ചെയ്തൊക്കെ തരും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനൊക്കെ ഇപ്പോഴത്തെ ഒരാഹാരവും നമുക്ക് അതുപോലെ ഒന്നും എത്തണില്ല, ടേസ്റ്റ് വന്നിട്ടില്ല. പിന്നെ ചക്കയും ആനയൊക്കെ കാട്ടിൽ നിന്ന് കിട്ടും. അന്ന് ഇത്ര ആന ശല്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ഉള്ളു കാട്ടിനകത്ത് പോയിട്ടും അവർക്ക് എടുക്കാൻ
2: പറ്റും. ആദ്യം ഈ കാട്ടിലൊക്കെ കൂട്ടിയിട്ട് പോകുന്നത് ആരായിരുന്നു? കാടുമായിട്ടുള്ള ഒരു ഇത് വളർത്തിയെടുത്തത് ആരാണ്?
3: എന്റെ മുത്തശ്ശന് മുത്തശ്ശിയാണ്. എന്നെ ആദ്യമായിട്ട് അമ്മ അവര് കാട് കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ, പിന്നെ അമ്മ അച്ഛനും നഷ്ടപ്പെട്ടു, പിന്നെ കൂലിപ്പണിക്കൊക്കെ പോവാൻ തുടങ്ങിയപ്പോൾ പിന്നെ അമ്മയ്ക്ക് അതിനുള്ള സമയമില്ല. അതുപോലെ ആണുങ്ങൾ ആരെങ്കിലും കൂടെ വേണമെങ്കിൽ നമുക്ക് വനത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ മുത്തശ്ശി പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഞങ്ങളൊക്കെ കൊണ്ടുപോകുമായിരുന്നു, കാടുമായിട്ട് പരിചയപ്പെടുത്തി തരും. ഇപ്പോഴും ഞങ്ങൾക്ക് നാട്ടുമ്പുറത്തിനെക്കാളും കാടാണ് ഞങ്ങൾക്ക് പരിചയം. കാട്ടിൽ പോയ എവിടെ പോയാൽ ഏത് വഴി കൂടെ പോയാൽ എങ്ങനെ തിരിച്ച് വീട്ടിലെത്താം, അല്ലെങ്കിൽ തിരിച്ച് ഈ സ്ഥലത്ത് എത്താം, കാട്ടിന്റെ രീതികളറിയാം. ആനയുടെയൊക്കെ ഒച്ചകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാകാം, ഇന്ന ഭാഗത്ത് ആനകളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്മെല്ലടിക്കും, അല്ലെങ്കിൽ നടന്നു പോയിട്ടുള്ള അതൊക്കെ നമുക്ക് അനുഭവങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ ഒരു ഭാഗവും നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്.
2: കാട്ടിൽ എവിടെ പോയി പെട്ടാലും തിരിച്ചു വരാൻ അറിയാന്ന് പറയാം. അതുപോലെ ഈ ചിലപ്പം കാടെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അന്തരീക്ഷം മാറുന്ന പോലെ തോന്നാറുണ്ട് ചിലപ്പോൾ നമുക്ക്. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്?
3: വേനൽക്കാലങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല, മഴയ്ക്ക് സാധ്യത ഉള്ളപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ കോട വഞ്ഞ് ഇറങ്ങി വരും. അപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഇരുട്ട് പോലെ തോന്നും. അപ്പോൾ തന്നെ നമ്മൾ മാറിയാൽ മതി. കൂടുതൽ ഉൾപ്രദേശത്തോട്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് ചെറിയൊരു മഴയുടെ ലാഞ്ചനം വരും, വരുമ്പോഴും നമുക്ക് മനസ്സിലാവണം ഇപ്പൊ എന്തോ ഇങ്ങനെ കൊടമഞ്ഞോ അല്ലെങ്കിൽ ഇരുട്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്.
2: ജോലിയിൽ പ്രവേശിക്കുന്നത് ഏത് വർഷമാണ്?
3: 2014.
2: എങ്ങനെയാണ് അതിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടന്നത്?
3: ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. 500 കേരളത്തിലെടുത്തപ്പോഴ് 20 തിരുവനന്തപുരം ജില്ലയിലെടുത്ത്. അപ്പോഴതില് 12

0: ലേഡീസും 8 ജെന്റ്സും ആയിരുന്നു. അതിൽ മൂന്നാമതായിരുന്നു ഞാൻ.
1: അപ്പൊ ഈ പല സ്ഥലത്തായിട്ടാണോ ജോലി കിട്ടിയത്? പലർക്കും
0: പല റേഞ്ചുകളിലാണ്.
1: എവിടേക്കാണ്?
0: നെയ്യാറ്, പേപ്പാറ, കാപ്പുകാട് എന്ന് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ് അതൊക്കെ. പിന്നെ പാലോട്, പരുത്തിപ്പള്ളി, കുളത്തൂപ്പുഴ, ഇത് റേഞ്ച് തലങ്ങളിലാണ്. അപ്പൊ ഇതിൽ 10 പേരെ റേഞ്ചിലോട്ട് എടുത്ത് ജെന്റ്സിനെയും ലേഡീസിനെയൊക്കെ
1: എടുത്തു.
0: എന്റെ സഹോദരൻ ജോലി ചെയ്യുന്നത് നെയ്യാർ റേഞ്ചിലാണ്, ക്ലാമല 1 സെക്ഷൻ ഓഫീസ്.
1: ഓ, അവിടെയായിട്ട് ജോലിയിലാണ്. എന്നിട്ട് ഈ ജോലിയിൽ പ്രവേശിച്ച ശേഷം ഈ പറഞ്ഞ പോലെ കാടിനെ നേരത്തെ അടുത്തറിയാം. എത്ര പ്രായത്തിലായിരിക്കും പോയിട്ടുള്ളത് കാട്ടിലേക്കൊക്കെ ആദ്യമായിട്ട്?
0: നമ്മള് പോവേണ്ട ആവശ്യമില്ല, കാട്ടിലാണ്. ജനിച്ചതും വളർന്നതും എല്ലാം കാട്ടിലാണ്. അഗസ്ത്യരൂപത്തിന്റെ താഴ്വരയിലാണ് ഈ പേപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള ഒരു വനത്തിലാണ് എന്റെ വീട്. മീനാങ്കിൽ പന്നിക്കുഴി എന്ന സ്ഥലത്താണ്.
1: അതാണ് സ്ഥലം.
0: അഗസ്ത്യർ സ്വാമിയുടെ സാന്നിധ്യം ഉള്ളതുപോലെ തോന്നുന്ന ഒരു വനപ്രദേശമാണ്.
1: അതുപോലെ അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന ഔഷധ സസ്യങ്ങൾ സമ്പന്നമായ ഒരു
0: കാടാണ്.
1: ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു അത് എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പൊ വരുന്നുണ്ടെന്ന് തോന്നുന്നു, പല സമയങ്ങളിലായിട്ട് അല്ലെ, സീസൺ വൈസ്.
0: ട്രക്കിംഗ് ഉണ്ട്, അത് അഗസ്ത്യാർകൂടം കാണാൻ വേണ്ടി മാത്രം. ആദ്യം അവിടെ അഗസ്ത്യാർ സ്വാമിയെ മാലയിട്ട് വൃത്തം നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഒരു മാസം ഉണ്ടായിരുന്നു.
1: വീടിന്റെ സ്ഥലം പറഞ്ഞു, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: വീട്ടിലെ അമ്മ, അമ്മയുടെ പേര് സുഗന്ധി എന്നാണ്. അമ്മ ആദ്യം തയ്യലായിരുന്നു, ഇപ്പം തയ്ക്കാനൊന്നും പോണില്ല, വീട്ടമ്മയാണ്. പിന്നെ സഹോദരൻ, സഹോദരൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യാറില്ലാണ്. പിന്നെ സഹോദരന്റെ വൈഫ് ലെനി, അത് പുള്ളിക്കാര് നെയ്യാറിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് വന്നേ നെയ്യാർ. അവർക്കൊരു മോളുണ്ട്, വൈദേഹി എന്നാണ് മോളെ പേര്.
1: എപ്പോഴെങ്കിലും ഈ ജോലിക്ക് പോകുന്നതിനിടയിൽ മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ പലപ്പോഴും, അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ?
0: നമ്മൾ വനത്തിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതാണ്, ആനയുടെ അല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കും.
1: അതെങ്ങനെയാണ് അറിയുന്നത്?
0: നമ്മൾ നടന്നു പോകുമ്പോൾ തറയിൽ നോക്കുമ്പോൾ അപ്പോഴത്തെ വന്നിട്ട് പോയതാണെങ്കിൽ പച്ചമണ്ണ ഇളകി കിടക്കണം, ഇപ്പോഴായിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് തോന്നും. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം പഴക്കമുള്ള ഇതാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാവും, അതായത് ആനയുടെ. പിന്നെ ഈ ആനയുടെ ആയാലും കാട്ടുപോത്തിന്റെ കാഷ്ടങ്ങൾ കണ്ടാലും മനസ്സിലാവും, അത് 2 ദിവസം മുമ്പുള്ളതാണെങ്കിലും അടുത്ത കാലത്തുള്ളതാണെങ്കിലും നമുക്കത് മനസ്സിലാവും.
1: പിന്നീട് വേറെ മൃഗങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ
0: ഉപയോഗിക്കുന്നത്? ഈ 2 മൃഗങ്ങളെ ഉള്ളൂ, പിന്നെ അതുകൊണ്ട് അതിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ നമ്മൾ കേട്ടു. പിന്നെ മറ്റുള്ളത് കേഴമാൻ, മ്ലാവ്, കോരങ്ങ, ഇതൊന്നും ഒരു ഉപദ്രവകാരികളൊന്നും അല്ല.
1: മ്ലാവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഉപദ്രവിക്കില്ല?
0: ഇല്ല. പിന്നെ ഒരു കൂടെ നടക്കുന്ന മല എണ്ണാൻ, കോരങ്ങ്,
1: എല്ലാരെയും കാണാല്ലേ,
0: കരിമന്തി. ഉള്ളുകാട്ടിലോട്ട് ഉള്ളു എന്നാലും നമ്മൾ പോകുമ്പോഴും കാണും,
1: പോകുമ്പോഴും കാണും. ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടോ?
0: പോയിട്ടുണ്ട്. ഫീൽഡ് സഞ്ചാരമ്പോ നമുക്കൊരു ഏരിയ തിരിച്ചു തരും. ഞാനിപ്പോ വിതുര സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. ആ വിതുര സെക്ഷനിൽ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ അവർ സ്ഥലം പറഞ്ഞു തരും, നിങ്ങൾ ബോർഡർ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണമെന്ന്, എന്തെങ്കിലും സംഭവങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് പറയും. റിപ്പോർട്ട് ചെയ്യേണ്ട റിപ്പോർട്ട് ചെയ്യണം.
1: റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ പെടുന്നത്? റിപ്പോർട്ട്,
0: മൃഗങ്ങൾ ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടോന്നോ, മരങ്ങൾ ആരെങ്കിലും മുറിച്ചിട്ടുണ്ടോ, അല്ല കള്ളവാറ്റുകൾ, പാസ് ഇല്ലാതെ ഈറ വെട്ടുന്നുണ്ടോ എന്നും മുള, അതൊക്കെ പാസ് കൊടുത്ത് പിന്നെ വനവിഭവങ്ങൾ കടത്തിക്കൊണ്ട് പോകണമെന്ന് നോക്കും. പിന്നെ ആരെങ്കിലും വനം കൈയേറിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും.
1: സഞ്ചാരികൾ വന്നിട്ട് അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും?
0: ഈ അടുത്ത കാലത്ത് എനിക്കൊരു സംഭവം പറ്റിയിട്ടുണ്ട്. കൂട്ടായിട്ടൊരു ടീം ഞങ്ങൾ ഈ കല്ല റെക്കോർഡ് ടൂറിസത്തിൽ വന്ന് വന്നപ്പോഴ് 3 വയസ്സ് പ്രായം വരെ ഉള്ളു, ഒരു കുഞ്ഞിനെ അവർ ശ്രദ്ധിച്ചില്ല. ആ കുഞ്ഞ് ഈ കൂട്ടം വിട്ട് കുട്ടി ഓടി വന്ന് ഞാൻ ആ കൗണ്ടറിന്റെ അവിടെ ഇരിക്കുകയായിരുന്നു. എന്റെ അടുത്ത് നിന്ന് പറയണ ആന്റി, എന്റെ അച്ഛനും അമ്മയും കാണാനില്ല എന്ന്. ഞാൻ ചേർത്ത് പിടിച്ചിട്ടും ദൈവമേ, ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മയായി ഇവിടെ പോയെന്ന് ചോദിച്ചു. എന്തോ ആന്റി, എന്റെ അച്ഛനും അമ്മേനെയും കണ്ടില്ല എന്നോ. ഇതിനിടയ്ക്ക് നിറച്ച ആളാണ്ട് എല്ലാരും കൂടി, ഞാൻ വിചാരിച്ചു ഒരു ഉപേക്ഷിച്ച് പോയതായിരിക്കും എന്നായിരുന്നു തോന്നി. ഒരു നിമിഷം അങ്ങനെ ചോദിച്ചു, ഒരു 5 മിനിറ്റായിട്ട് ആരെയും കണ്ടു, കുഞ്ഞിന്റെ ബന്ധുക്കളൊന്നും പറഞ്ഞ ആരും വന്നില്ല, മറ്റുള്ളവരൊക്കെ അവിടെ ഓടിക്കൂടി. അപ്പൊ കാണാൻ ഒരു സ്ത്രീ ഇങ്ങനെ ഓടിക്കൊണ്ട്, അയ്യോ എന്റെ മോളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ മോളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരില്ല, ഒന്നിച്ച് നിന്നിരുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ അതിന്റെ അടിപൊളിയായിട്ട് ചെയ്യാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ അതിന്റെ അച്ഛൻ വന്ന് അതിന്റെ ബന്ധുക്കൾ വന്ന് അവർ മുമ്പെടുത്ത ഫോട്ടോസ് ഒക്കെ കാണിച്ചു തന്നു. പിന്നെ എല്ലാരും കൂടെ സാക്ഷി നിർത്തി, ഞാൻ ആ കൊച്ചിനെ അവർക്ക് കൈമാറിയതായിട്ട് ഫോട്ടോ എടുത്തിട്ട് അങ്ങ് കൊടുത്തു.
1: പിന്നീട് ഈ മൃഗങ്ങളെ ഓർക്കുമ്പോ എങ്ങനെ എന്തെങ്കിലും ഒരു വളരെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാട്ടിൽ വെച്ച്? കാരണം മൃഗങ്ങളൊക്കെ ഈ അടുത്തൊക്കെ പുറത്തോട്ട് വരുവാണ് കാട്ടിന്റെ, എപ്പോഴും ഈ കാടിനകത്തുള്ള ആളുകൾക്ക് ഇതിനേക്കാളുള്ള എക്സ്പീരിയൻസ് കാണുമല്ലോ.
0: അത് ഞാൻ ഈ ഉള്ളു വനത്തിലോട്ടൊക്കെ പോയുള്ള ഒരു പരിചയം വെച്ച് പറയാണ്. വനത്തിനകത്ത് ആഹാരങ്ങളൊന്നും ഇല്ല, ഇപ്പൊ കുറവാണ് ആഹാരങ്ങൾ. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഈറക്കാടുകളില്ല, കൂവേല എന്നും പറഞ്ഞൊരു അതിന്റെ ഇലകളുണ്ട്, ആ ഇലകളൊക്കെയാണ് ഈ ആനകളൊക്കെ കഴിച്ചോണ്ടിരുന്ന. പക്ഷെ അതൊന്നും ഇപ്പൊ ഒരിടത്തും ഇല്ല
1: വനത്തിനുള്ളിലില്ല.
0: ആനയ്ക്കുന്നൊക്കെ പറയുമ്പോ ഒരുപാട് ആഹാരം വേണ്ടേ, കൂട്ടായിട്ടൊക്കെ നടക്കുമ്പോഴും അതിനുള്ള ആഹാരങ്ങളൊക്കെ വേണം. അപ്പോഴും അങ്ങനെ ഇല്ലാതെ വരുമ്പോ നാട്ടിലോട്ട് അത് ഇറങ്ങുന്നതാണ്, അല്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടി വരണതൊന്നുമല്ല. പിന്നെ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു വീൽഡ് സഞ്ചാരം കഴിഞ്ഞ് അന്ന് നമ്മള് വനത്തിനകത്താണ് കയറിപ്പോയത്. അപ്പോഴവിടെയൊക്കെ എപ്പോഴും ആന നിൽക്കേണ്ട സ്ഥലങ്ങളാണ്. അവിടെ ചെന്നപ്പോ അവിടെ ഒരു

0: അങ്ങനെയില്ല, കാട്ടുകൂത്തു ഇല്ല, ഒന്നുമില്ല. ഞങ്ങളവിടെ കൂളായിട്ടൊക്കെ നടന്നിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ചങ്ങ് അപ്പുറത്ത് തറായപ്പോൾ അവിടെ ഒരു തേരിയാണ്, ഒരു വളവാണ്. ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിലാണ്, ഞാൻ
1: ഓട്ടോറിക്ഷ
0: ഓടിക്കും, ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നപ്പോഴും എത്താറാകുമ്പോൾ ഒരു വളവുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു കൊമ്പനാന, ഞാൻ ചെന്നങ്ങ് കയറാൻ, ഈ കൊമ്പനാന ഇങ്ങനെ എൻ്റെ വലത് സൈഡിൽ കൂടെ ഓടി വന്ന് ഈ റോഡിൽ ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊന്ന് നോക്കട്ടെ, ഇങ്ങനെയൊന്ന് ഉപ്രാളപ്പെട്ട് ഞാൻ ഈ വന്ന് എങ്ങോട്ട് പോയെന്നത് കണ്ടില്ല. ഞാൻ തൊട്ട് ആന ഒരു 10 നട എടുത്ത് വെച്ചാൽ എൻ്റെ വണ്ടിയുടെ അടുത്ത് എത്തും. അത്രയ്ക്കടുത്ത് ഞാൻ ഇങ്ങനെ സ്ട്രക്കായി, ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക. മുടിവിൽ ഞാൻ വിചാരിച്ച് ഈ ആന ഓടിക്കുന്ന ലക്ഷണം ഉണ്ട്,
1: എന്റെ കാര്യം
0: പോക്കായിരുന്നു, ഉപദ്രവിക്കുന്ന കോളുണ്ട്. ഞാൻ ദേഷ്യം കണ്ടിട്ട് എനിക്ക് തോന്നി, വെയിലായിരുന്നു, വേനൽക്കാലം ഒരു നല്ല ചൂടായിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ ഇടിച്ച എന്റെ വണ്ടി തിരിച്ചതും ആന കണ്ട്, ആന കണ്ട് എന്റെ നേരെ ഇങ്ങനെ വന്നത്. എന്റെ വണ്ടിക്ക് ആ ഓട്ടോറിക്ഷയ്ക്ക് 4 ഗീറേ ഉള്ളൂ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങ് 4 ഗീറും അങ്ങ് മാറ്റിയിട്ട് വച്ചു പിടിച്ച് താഴോട്ട് ഇറക്കത്തിലായതിന് രക്ഷപ്പെട്ട്. വണ്ടി തിരിച്ചിറങ്ങിയല്ലേ
1: പറഞ്ഞു,
0: കേറ്റ് വരുന്ന വീണ്ടും ആന എന്നെ മുമ്പേ ചെന്നേനെ, ഞാൻ വീണ്ടും പറക്കായി പോയേനെ. അതുകൊണ്ട് അത്തവണ രണ്ടാം തിരിച്ചിറങ്ങിയപ്പോ ഞാൻ മുമ്പേ ആയി, ആന
1: പറഞ്ഞു
0: 4 ഗീറേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചു ദൈവം ഒരു 5-6 ഗീർ ഉണ്ടായിരുന്നു, അതും കൂടെ മാറ്റിയിടായിരുന്നു. അങ്ങനെ അന്ന് അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോ അങ്ങനെ ഓർമ്മിക്കും.
1: ആക്ച്വലി കാടിന്റെ മകളായിട്ട് അല്ലെങ്കിൽ ആ കാടിനോട് ചേർന്ന് വളർന്നോണ്ട് ഈ ജീവികളൊക്കെ കാണുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? സാധാരണ നമ്മൾ കാണുമ്പോ പെട്ടെന്ന്
0: സ്നേഹമുണ്ടെങ്കിൽ
1: ഒരു പേടിയായിരിക്കും നമുക്ക്, ഓടി ഇത് നമ്മൾ എന്ത് ചെയ്യും. അത്
0: എനിക്ക് കാണാൻ ആകാംക്ഷയാണ്.
1: സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാരും എന്താ ചെയ്യുക ഇങ്ങനെ കാണുമ്പോഴൊക്കെ?
0: നമ്മൾ ഇതേപോലെ മാറി നിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ
1: പോയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കും.
0: ഞങ്ങളങ്ങ് മാറി നിൽക്കുക. അത് ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ചാൽ അത് അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഇങ്ങോട്ട് ഉപദ്രവിക്കില്ല. ഇല്ല ഇല്ല. പിന്നെ കൊലവല്ലി ആനയെ പിടിച്ചത് ഞങ്ങളെ വീടിന്റെ ആ പ്രദേശത്താണ് പണ്ട്. അന്ന് ഞങ്ങൾ ഈ ആനയുടെ പിറകിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ട്, രാത്രിയും പകലും ഒക്കെ ഉണ്ടായിരുന്നു പിടിച്ചിടുന്നതിന് മുന്നേ.
1: ഡ്യൂട്ടിക്ക്
0: അന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു, എന്റെ ബ്രദർ ഗൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ പോണമ്പോ ഞങ്ങളും കൂടെ അവന്റെ കൂടെ ഉണ്ടായിരുന്നു.
1: കാട്ടിൽ ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ ഈറ ഇതെല്ലാം കുറയുന്നുണ്ട്, അതിന് എന്തെങ്കിലും പ്രത്യേക കാരണം തോന്നിയിട്ടുണ്ടോ?
0: അത് ഈറയൊക്കെ 20 വർഷം 25 വർഷമൊക്കെ ആകുമ്പോൾ സാധാരണ അത് പട്ടു പോണതാണ്. ഒരു 10-20 വർഷം ഈ ഈറകൾ കായ്ക്കാനും മുളകൾ പൂക്കാനും തുടങ്ങും. മുളയിൽ മുളയരിയാണ് ഉണ്ടാവുന്നത്, അത് തറയിൽ വീണ് അത് പൊടിക്കും. പിന്നെ ഈ ഈറയിൽ ഈറ തറയിൽ തൊഴിഞ്ഞു വീണ് അത് പൊടിച്ച് വരും. പഠനേന്റെ ഇരട്ടിക്ക് അത് നല്ല ഈറയിലേക്കായിട്ട് കിളിർത്തങ്ങ് വരേണ്ടതാണ്.
1: പക്ഷേ ഇപ്പൊ അങ്ങനെ ഉണ്ടാവുന്നില്ല,
0: ഉണ്ടാവുന്നില്ല. ഇപ്പോഴൊക്കെ ഒഴിഞ്ഞു വീണതേ ഉള്ളൂ, കഴിഞ്ഞ വർഷം 1 വർഷമൊക്കെ പിടിക്കുമല്ലോ.
1: പിന്നെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഏറ്റവും എന്താ പറയാ രസകരമായിട്ട് തോന്നിയത് എന്താണ്? ഈ ജോലി കൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജോലിയാണ് അല്ലെ?
0: ചോറ് മാത്രമല്ല, എനിക്ക് എന്റെ ജീവിതവും കൂടിയാണ്. എനിക്ക് വനത്തിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയത് എന്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ടെൻഷൻ അടിച്ച് വനത്തിൽ കിടച്ചെന്നാലും ആ ഒരു നിമിഷം നമ്മൾ ആ ടെൻഷനൊക്കെ മറക്കേ നിൽക്കണം. കാട്ടരുവികളുടെ ആ ശബ്ദം, പക്ഷികൾ, അതെല്ലാം തരത്തിലുള്ള പക്ഷികളാണ്.
1: അവരെ കാണുമ്പോ തന്നെ നമുക്ക് അതിന്റെ സന്തോഷമായിരിക്കും.
0: നല്ല പക്ഷി പക്ഷികളെ ശബ്ദങ്ങൾ അങ്ങനെ പറയണ്ട, മൊത്തത്തിലൊരു നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല കാറ്റ്.
1: ഈ പക്ഷികളുടെയൊക്കെ സൗണ്ട് വെച്ച് ഇത് ഏത് പക്ഷിയാണെന്നൊക്കെ
0: അറിയാൻ പറ്റും.
1: കാട്ടിലുള്ളിൽ ഇപ്പം ജോലിയിലിരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് വെട്ടുപോയിട്ടുണ്ടോ?
0: ഇല്ല, വനത്തിനകത്ത്
1: വെട്ടുപോയിട്ടില്ല. എപ്പോഴും ആരെങ്കിലും കൂടെ
0: ഉണ്ടാവും, ആരെങ്കിലും നമ്മുടെ സെക്ഷൻ ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൂടെ ഉണ്ടാവും.
1: ഇപ്പൊ പറഞ്ഞു കാടുമായി ബന്ധപ്പെട്ട ഒരു ജോലി തന്നെ കിട്ടി, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടോ?
0: ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മ കൂലിപ്പണി ചെയ്തും ഈ ജോലി നന്നായിട്ട് നോക്കിയാൽ എനിക്ക് എന്റെ അമ്മയെ നന്നായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്റെ അമ്മയും എന്റെ കുടുംബത്തിലുള്ളവരെ നന്നായിട്ട് നോക്കാൻ ഒരു അവസരം കിട്ടിയാൽ മതി,
1: അതാണ് ഏറ്റവും
0: വലിയ ഭാഗ്യം. സഹോദരനൊരു മോളുണ്ട്, അവളെയും നല്ല രീതിക്ക് പഠിപ്പിച്ച് ഇതേപോലൊരു ജോലി ഞാനും കൂടെ സഹായിച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം. ദൈവം അനുവദിക്കുക, നല്ലൊരു വീടില്ലായിരുന്നു. ഈ ജോലി കിട്ടി, ജോലിയിലായതിന് ശേഷമാണ് ഞങ്ങള് നല്ലൊരു വീട് വെച്ച്.
1: ഇപ്പൊ പറഞ്ഞില്ലേ അമ്മയെ നന്നായിട്ട് ഈ ജോലി കൊണ്ട് നോക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര മക്കൾ അങ്ങനെ ആഗ്രഹിക്കോ എനിക്ക് അറിഞ്ഞൂടെ. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ആഗ്രഹവും സ്വപ്നവും കൂടിയാണ്. എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്ര ദൂരത്ത് നിന്ന് ഇവിടം വരെ എത്തിച്ചേർന്ന് നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ, നമുക്കറിയാത്ത നമുക്ക് ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നതല്ല, അതിൽ എന്താണ് ഈ ജോലി നടക്കുന്നതെന്ന് നമുക്ക് അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇത്രയും പേർക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.
0: എനിക്കിവിടെ നിങ്ങളുടെ സംസാരിക്കാൻ ഇത്രയും കാര്യം പറയാൻ പറ്റിയതും എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
2: ഫോറസ്റ്റ് വാച്ചർ രജനികലയുമായി സെവിൽ ജുഹാൻ നടത്തിയ അഭിമുഖമാണ് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജുഹാൻ.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി ജോൽസ്നയും സംഘവും ആലപിച്ചത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിതാര.

0: അഴകിയ രാവണൻ എന്ന ചിത്രത്തിന് വേണ്ടി സുജാത ആലപിച്ച ഗാനം.
1: തന തന താന താന പവിഴമഴ.

0: ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും ജൈവ വൈവിധ്യത്തിന്റെ തകർച്ച തടയാനും കഴിയൂ.
1: വെട്ടിനിരത്തിയ മരങ്ങൾക്ക് പകരം പുതിയ തൈ നടാം. പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന കോട്ടം തട്ടുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കാം. പ്രകൃതി സൗഹൃദമാകാം. പ്രകൃതിക്ക് തുടരെ തുടരെ ആഘാതം നൽകാതിരുന്നാൽ കാലങ്ങളെടുത്താണെങ്കിലും അവയ്ക്ക് പഴയ പടിയാകാനാകും. എന്നാൽ തിരികെ വരാനാകാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞാലോ അവ സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുന്ന തരത്തിലാകും. നമുക്ക് താമസിക്കാൻ വീടും ഭക്ഷണവും കൃഷിസ്ഥലവും പഠിക്കാൻ സ്കൂളും വേണം. എന്നാൽ ഇവയെല്ലാം പരിസ്ഥിതിയെ നശിപ്പിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലായിക്കൂടെ? ഒരു കാലത്ത് വനപ്രദേശമായിരുന്നവ ഇപ്പോൾ നാടായി, നഗരമായി. എന്നാൽ ആ നഗരത്തിലും തണലേകാൻ ഒരു മരം വേണമെന്ന് നമ്മൾ ചിന്തിക്കണം. ശുദ്ധമായ വായുവിന്റെയും വെള്ളത്തിന്റെയും ഉറവിടമാണ് വനങ്ങളും മരങ്ങളും.

വീണ്ടെടുക്കലിന്റെ പ്രധാന മാർഗങ്ങളിലൊന്നാണ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. മരമൊരു വരം എന്നത് നാം ആപ്തവാക്യമായി എടുക്കണം. നിങ്ങളുടെ വീട്ടുവളപ്പിലോ പൊതുസ്ഥലങ്ങളിലോ കൃഷിത്തോട്ടത്തിലോ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാം. ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ ചെടികൾ വേണം വെച്ചുപിടിപ്പിക്കാനും. വീട്ടുമുറ്റത്തോ പറമ്പിലോ ചെടികൾ സ്വാഭാവികമായി വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷികളായിരിക്കും ഇതിന്റെ പ്രധാന കാരണക്കാർ. പക്ഷികൾ ഭക്ഷിക്കുന്നതിന്റെ വിത്തുകൾ വീണ് മുളച്ചുവരും. അത്തരത്തിൽ സ്വാഭാവികമായി വളരുന്നവയെ ഇനി മുതൽ നശിപ്പിക്കേണ്ട. അവയാകും പ്രകൃതിക്ക് ഏറ്റവും അനിയ

0: അന്തരീക്ഷത്തെ ചൂടാക്കുന്ന കാർബണിന്റെ അളവ് പിടിച്ചെടുക്കുകയും അത് ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതിനു പുറമെ മനുഷ്യനാവശ്യമായ ഭക്ഷണവും ഇന്ധനവും നൽകുകയും കോടിക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാവുകയും ചെയ്യും ഇവ.
1: ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ഗ്രഹത്തെ വാസയോഗ്യമാക്കുന്ന കാലാവസ്ഥ എന്നിവയെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതെല്ലാം മനസ്സിൽ വച്ചാണ് എല്ലാ വർഷവും June 5 ലോകം പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് നമ്മൾ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്.

വനമഹോത്സവങ്ങൾ കൊണ്ടാടിയാൽ പോരാ, പ്രാവർത്തികമാക്കണം. നശിപ്പിച്ച വനങ്ങൾക്ക് പകരം കൃത്രിമ വനമുണ്ടാക്കാം. വൃക്ഷങ്ങളുടെ തൈകൾ നട്ടും വിത്തുപാകിയും നാളേക്കായി വനമുണ്ടാക്കാം. ജലവും ഭക്ഷണവും ഊർജവുമെല്ലാം നൽകുന്നവയാണ് നദികളും തടാകങ്ങളും. കൂടാതെ നിരവധി മൃഗങ്ങളുടെയും ജീവികളുടെയും സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രവും വരൾച്ചയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത്.

0: വാക്കുകൾ മലിനമാകാതെ പരിപാലിക്കാം നമുക്കിനി. മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കേന്ദ്രമാക്കരുത് നദികളും തടാകങ്ങളും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും ജലസ്രോതസ്സുകളിൽ ഉപേക്ഷിക്കാതിരിക്കുക. കൂടാതെ നദിക്കരയിലും തടാകങ്ങളിലും അടിഞ്ഞുകൂടിയ മാലിന്യം മുതിർന്നവരുടെ സഹായത്തോടെ നീക്കം ചെയ്യുകയും വേണം. തീരങ്ങൾ സംരക്ഷിക്കാം. നദികളുടെയും തടാകങ്ങളുടെയും തീരങ്ങൾ പലപ്പോഴും മലിനമായിരിക്കും. അതിനു പുറമെ മണ്ണിടിഞ്ഞുപോയതും മണ്ണൊലിച്ചുപോയതും കാണാനാകും. നദിക്കരയിലും തടാകത്തിന്റെ തീരങ്ങളിലും ചെറിയ മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അത് നദി സംരക്ഷണത്തിന് പുതിയ മാതൃകയൊരുക്കും.
1: മാലിന്യമുക്ത ഭാരതം, അതാവണം നമ്മുടെ ലക്ഷ്യം. തടാകങ്ങളിലെയും നദികളിലെയും വെള്ളം എടുക്കുമ്പോഴും മത്സ്യം പിടിക്കുമ്പോഴും അവയെ നശിപ്പിക്കാതിരിക്കണം. മത്സ്യത്തെ പിടിക്കുന്നതിനൊപ്പം അവയെ വളരാനും അനുവദിക്കണം. കൂടാതെ ജൈവരാസ മാലിന്യം പുഴയിലും ജലാശയങ്ങളിലും കലരാതെ നോക്കണം. വ്യാവസായിക മാലിന്യം നദികളിലേക്ക് ഒഴുക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണം.

വായു മലിനീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, നദീജല ദുരുപയോഗം എന്നിവ നിത്യേന കൂടി വരുന്നു. സുസ്ഥിര ഉപഭോഗം വരെ ഒരു പ്രത്യേക പാരിസ്ഥിതിക ആശങ്കയിലേക്ക് ഇത് വഴിവെക്കുന്നു. ഇക്കൊല്ലത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. ഈ പരിപാടിയുടെ മുദ്രാവാക്യം നമ്മുടെ നാട്, നമ്മുടെ ഭാവി.

നമ്മുടെ ആവാസ വ്യവസ്ഥകൾ, വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, സമുദ്രങ്ങൾ എന്നിവയെല്ലാം ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നിട്ടും അവ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിടുന്നു.

പരിസ്ഥിതി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക എന്നതിനർത്ഥം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ജീവൻ നിലനിർത്തുന്ന സ്വാഭാവിക പ്രക്രിയകളും ബന്ധങ്ങളും പുനരുജ്ജീവിപ്പിക്കുന്നത് ഇതിലുൾപ്പെടുന്നു. വർദ്ധിച്ചുവരുന്ന താപനിലയെയും ജൈവ വൈവിധ്യ നാശത്തെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ എടുത്തു കാണിച്ചതുപോലെ കാലാവസ്ഥാ പ്രതിസന്ധി അടിയന്തര നടപടി ആവശ്യപ്പെടുന്നു. അതേസമയം ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും മനുഷ്യന്റെ ക്ഷേമം മെച്ചപ്പെടുത്താനും കഴിയും. പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും മുൻഗണന നൽകുന്നതിനും ഹരിതാഭ വീണ്ടെടുക്കൽ ഒരു സവിശേഷ അവസരം നൽകുന്നു. മനുഷ്യരും പ്രകൃതിയും അഭിവൃദ്ധിപ്പെടുന്ന ഒരു യോജിപ്പുള്ള ഭാവി നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം.

എന്നാൽ വിശാലമായ അർത്ഥത്തിൽ അതിൽ മരങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, മുഴുവൻ ഗ്രഹത്തിന്റെയും സംരക്ഷണം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. വാസ്തവത്തിൽ പരിസ്ഥിതിയും ജീവിതവും തമ്മിൽ ഒരു അദ്വിതീയ ബന്ധമുണ്ട്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും ഭാവിക്കും പരിസ്ഥിതി സംരക്ഷണം നിർണായകമാണ്. ഇന്ന് പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരാശിയെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. ഈ പ്രശ്നം മറികടക്കാൻ ലോകം മുഴുവൻ ഒന്നാകണം. പക്ഷേ പ്രധാനമായും പ്രകൃതിയെയും പരിസ്ഥിതിയെയും ആശ്രയിക്കുന്ന ദരിദ്ര രാജ്യങ്ങൾക്ക് പാരിസ്ഥിതിക ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ വികസിത രാജ്യങ്ങളുടെ സഹായവും ആവശ്യമാണ്.

ശരിയായ അർത്ഥത്തിൽ പരിസ്ഥിതി പഠനത്തിന്റെ ആദ്യ വിദ്യാലയമാണ് കുടുംബം. നിരവധി ചിത്രങ്ങളിലൂടെ കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ശരിയായ പാഠങ്ങൾ നൽകാൻ കുടുംബാംഗങ്ങൾക്ക് കഴിയും. വീട്ടിലെ ഓരോ ചെടിയുടെയും ഉത്തരവാദിത്തം ഓരോ അംഗത്തിനും, പ്രത്യേകിച്ച് കുട്ടികൾക്കും നൽകാം. മരങ്ങളുടെയും ചെടികളുടെയും പേരുകൾ അവരെ അറിയിക്കുകയും അവയുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക. വീട്ടിൽ മൃഗങ്ങളെ വളർത്തണം. അതുവഴി കുട്ടികൾ അവയുമായി ഒരു ബന്ധം വളർത്തിയെടുക്കും. ഹെർബേറിയം ഫയലുകൾ പോലെയുള്ള പദ്ധതികളും അവർക്ക് നൽകണം. കമ്പ്യൂട്ടർ ഗെയിമുകളിൽ നിന്നും മുറികളുടെ തടവറയിൽ നിന്നും അവർ സ്വയം മോചിതരാകേണ്ടതുണ്ട്.

0: ഈ വരങ്ങളൊന്നും മുറിച്ചിടരുത് അങ്ങനേ. ഇതൊക്കെ 100-300 കൊല്ലം പഴക്കമുള്ളതാ. നമുക്ക് നല്ല തണുപ്പും കാറ്റും ഈ മരങ്ങളിൽ നിന്നാ കിട്ടുന്നേ. മുറിക്കരുതേ അങ്ങുന്നേ. മല ഇടിക്കരുതേ അങ്ങുന്നേ. മലവെള്ള പാച്ചിലുണ്ടാവും, കുന്നു കുഴിയാവും. കാട്ടിലെ പാവമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ തിന്നാനൊരുങ്ങും. ഞങ്ങളുടെ കൂരകളൊക്കെ പോവും.
1: ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം.

മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് പ്രകൃതിയെ ആശ്രയിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പരിസ്ഥിതിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് നിരവധി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനാകും. ഉദാഹരണത്തിന്, നിങ്ങൾ മുറിക്ക് പുറത്തു പോകുമ്പോഴെല്ലാം ഇലക്ട്രിക് വീട്ടുപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഒരു നിയമമുണ്ടാക്കുക. ജോലിയില്ലെങ്കിൽ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. പരിസ്ഥിതി സംരക്ഷണം ആരംഭിക്കുന്നത് കുടുംബത്തിൽ

ജീവിതത്തിൽ ലാളിത്യം ഉൾക്കൊള്ളുക. കുട്ടികൾ ചെടികളോടും പൂമ്പാറ്റകളോടും പക്ഷികളോടും ഗാഢമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീടുകളുടെ അംഗീകാരം പലപ്പോഴും ചില മരങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. പഴങ്ങളും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരുന്നു. സീസണൽ ഫ്രൂട്ട്സ് പോലുള്ള വാക്യങ്ങൾ ഇന്ന് കാലഹരണപ്പെട്ടു. നാഗരികതയുടെ ശിലാമതിലുകൾ വിഭജിക്കുക മാത്രമല്ല, ജീവിതത്തിന്റെ സത്യസന്ധതയെയും മണ്ണിനെയുമൊക്കെ അത്

യൂസ് ആൻഡ് ത്രോ എന്ന സംസ്കാരം നാം വളർത്തിയെടുത്തു. അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി. ലളിതമായ ജീവിതം എവിടെയോ നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നാം നമ്മുടെ ജീവിതം എത്ര സങ്കീർണമായി മാറ്റിയെടുത്തിരിക്കുന്നു. നമുക്ക് ലളിതമായ ജീവിതശൈലിയിലേക്ക് മടങ്ങണം.

മരം നട്ടുപിടിപ്പിച്ച് ഭൂമി പച്ചയായി നിലനിൽക്കുകയാണെങ്കിൽ മനുഷ്യന് പ്രത്യക്ഷമായും പരോക്ഷമായും ധാരാളം നേട്ടങ്ങളുണ്ട്. ഇന്ധനവും മരവും മുതൽ പഴം, പൂക്കൾ, മരുന്നുകൾ, എയർ കണ്ടീഷനിംഗ്, മഴയുടെ സന്തുലിതാവസ്ഥ, ജൈവവളങ്ങൾ, മണ്ണൊലിപ്പ് തടയൽ, വെള്ളപ്പൊക്കം, വിളകൾ സംരക്ഷിക്കാൻ കീടങ്ങളെ ഭക്ഷിക്കുന്ന പക്ഷികൾക്ക് അഭയം നൽകൽ തുടങ്ങിയ എണ്ണമറ്റ നേട്ടങ്ങളുണ്ട്.

സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് ചേമ്പേഴ്സ് എഴുതിയതുപോലെ വനം നശിച്ചാൽ ജലക്ഷാമമുണ്ടാകും, ഭൂമിയുടെ ഫലഭൂയിഷ്ഠത കുറയും, വിളകളുടെ വിളവ് കുറയും, മൃഗങ്ങൾ ചത്തൊടുങ്ങും, പക്ഷികൾ വീഴും, വെള്ളപ്പൊക്കം, വരൾച്ച, ചൂട്, ക്ഷാമം, രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകും.

വാസ്തവത്തിൽ ചെടികൾക്കും മരങ്ങൾക്കും മനുഷ്യർക്കിടയിൽ വലിയ പ്രാധാന്യമുണ്ട്. അവയാണ് മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഇന്ന് മനുഷ്യനവയുടെ പ്രാധാന്യവും ഉപയോഗവും മനസ്സിലാക്കാതെ അവഗണിക്കുകയാണ്. അവയിൽ നിന്നുള്ള എണ്ണമറ്റ നേട്ടങ്ങളിൽ കണ്ണുവെച്ചുകൊണ്ട് തുടർച്ചയായി അവയെ ചൂഷണം ചെയ്യുന്നു. നാം വെട്ടിമാറ്റുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, പക്ഷേ ഇത് സംഭവിക്കുന്നില്ല. അവയുടെ എണ്ണം തുടർച്ചയായി കുറയുന്നു. തത്ഫലമായി മനുഷ്യരാശിയുടെ മുമ്പിൽ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്.

0: നാം വനസമ്പത്ത് അശ്രദ്ധമായി നശിപ്പിക്കുകയും അതിൽ നിന്ന് കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു.
1: കൂടുതൽ കൂടുതൽ മരങ്ങൾ നടുക. ഓക്സിജന്റെ ഏറ്റവും വലിയ ഉറവിടമാണ് മരങ്ങൾ. ഫോട്ടോസിന്തസിസ് പ്രക്രിയയിൽ സസ്യങ്ങൾ ഏറ്റവും ആവശ്യമായ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നു. ഈ രീതിയിൽ മരങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന് അടിസ്ഥാനം നൽകുന്നു. ഇതുകൂടാതെ സസ്യങ്ങൾ ജീവികളുടെ ഭക്ഷണക്രമവും രൂപപ്പെടുത്തുന്നു. മരങ്ങൾ മുറിക്കുന്നതിന് പകരം നാം വളർത്തണം. ചെടികൾ സമ്മാനമായി നൽകണം. ഓരോ വ്യക്തിയും ഒരു മരം നട്ടാൽ പരിസ്ഥിതി ഗണ്യമായി മെച്ചപ്പെടും. വായു ശുദ്ധമാകും. മരങ്ങളുടെ എണ്ണം വർദ്ധിക്കും. മലിനീകരണം, ആഗോള താപനം, ഹരിതഗൃഹ പ്രഭാവം

പരിപാലിക്കാം പരിസ്ഥിതിയെ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ബീബു വി എസ്, ആഖ്യാനം സജികുമാർ പോത്തൻകോട്, അനുജ ഭാസ്കർ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൌകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൌരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൌരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിന്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിന്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൌൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായമെത്തിക്കാൻ സാധിക്കും. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിന്റെ 100, ആംബുലൻസിന്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകന്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെന്ററിന്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമാന സർവീസുകൾ നിലവിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി June 30 സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. Type 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബങ്ങളുടെ വാർഷിക വരുമാന പരിധി നിലവിലെ 2 ലക്ഷത്തിൽ നിന്നും വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 18 വയസ്സിന് മുകളിലുള്ള അർഹരായവർക്കും Type 1 പ്രമേഹത്തിനുള്ള മരുന്നുകൾ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മേലുകാവ്, നിരണം, ഒറ്റൂർ പഞ്ചായത്തുകൾ പുരസ്കാരത്തിന് അർഹമായി. കർണാടകയുടെ 25th മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. G പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MLA ഋതബ്രത ബാനർജി പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. 60 MLAമാർ ഇദ്ദേഹത്തെ പിന്തുണച്ചു. മമതാ ബാനർജി വിഭാഗം ശോഭൻ ദേവ് ചതോപാധ്യയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 21. 40 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. CBSE 12th class പുനർമൂല്യനിർണയത്തിനുള്ള പോർട്ടലിൽ ഇതുവരെ 40,000-ലധികം അപേക്ഷകൾ ലഭിച്ചതായി ബോർഡ് അറിയിച്ചു. വെരിഫിക്കേഷനുള്ള 4,900-ലധികം അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 39,000-ലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2nd round കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം

0: given for the permanent transfer of this land for building border fences, security posts and other facilities. After the meeting, Minister Dilip Ghosh announced that a total of around 32 acres across several border districts have already been transferred to the BSF. In Karnataka, senior Congress leader D.K. Shivakumar was sworn in as the 25th Chief Minister of the state today. Governor Thavarchand Gehlot administered the oath of office. Dr. G. Parameshwar, who held the home portfolio in the Siddaramaiah cabinet, was sworn in as Deputy Chief Minister. 12 legislators also took oath as cabinet ministers. Several senior Congress leaders, including Lok Sabha Leader of Opposition Rahul Gandhi and Congress President Mallikarjun Kharge, Chief Ministers of Telangana, Kerala and Himachal Pradesh, attended the ceremony. Prime Minister Narendra Modi has congratulated D.K. Shivakumar on taking oath as Chief Minister. In a social media post, Mr. Modi conveyed best wishes to him for his tenure. In a massive fire at a hotel in Malviya Nagar in Delhi this morning, 21 people, including foreign nationals, lost their lives, while 40 others were rescued. DCP of South Delhi, Anand Mittal, said the fire has been successfully extinguished and the injured have been shifted to nearby hospitals for medical treatment. 26 people are currently receiving medical treatment. 10 police personnel who rescued several trapped occupants were hospitalized after suffering suffocation during the operation. The Delhi Police has filed an FIR under charges of culpable homicide in the incident. We have a report from our correspondent.
1: The Municipal Corporation of Delhi has also ordered an investigation into the incident. Delhi Lieutenant Governor Taranjit Singh Sandhu has said that beginning tomorrow, a high-intensity month-long enforcement and prevention drive will be launched under the joint leadership of District Magistrate, Deputy Commissioner of Police and Deputy Commissioners of MCD to conduct rigorous fire compliance inspections, audits and sealing of identified non-compliant establishments including hotels, guest houses, nursing homes, coaching centers and other vulnerable premises. Anupamish, Akashwani News, Delhi.
0: President Draupadi Murmu, Vice President C.P. Radhakrishnan, Prime Minister Narendra Modi and Union Home Minister Amit Shah have extended condolences over the loss of lives due to the tragic fire incident. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back. You're with us on the news at 9. India has undergone a remarkable transformation driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas under the visionary leadership of Prime Minister Narendra Modi in the last 12 years. During this period, the Modi government carried out many flagship initiatives for the welfare and empowerment of the poor, farmers, women and youth. Akashwani News brings you a special feature on the government's efforts over the last 12 years across key sectors. Today we focus on the measures taken by the government towards the welfare of the middle class.
2: Over the past 12 years, the government has empowered India's middle class through wide-ranging reforms. Simplified taxation and stronger banking, insurance and pension systems have enhanced their financial security. Under the new tax regime, individuals earning up to 12 lakh rupees annually are paying zero tax. For the middle class, specifically, GST has delivered several tangible benefits by simplifying taxes and lowering everyday costs. The Pradhan Mantri Awas Yojana Urban, launched in 2015, has transformed the lives of crores of people by providing them with secure housing. Out of the total 1 crore 25 lakh sanctioned houses, over 98 lakhs are completed or delivered to beneficiaries across the country so far. Talking to Akashwani News, Abhishek Kumar from Uttar Pradesh said the scheme is ensuring housing for the poor and bringing relief to those living in rented accommodation.
3: My name is Abhishek Kumar. I had applied under the Pradhan Mantri Awas Yojana 2 years ago. After submitting my application, I was allotted a house through a lottery draw. Following the allotment, I have been paying the required installments. Once all the installments are paid, the property registration will be completed in the coming months. After that, I will receive possession of the house. This is a very good scheme as it is helping poor people get access to housing.
2: Ayushman Bharat Pradhan Mantri Jan Arogya Yojana has enabled 43.52 crore health cards, expanding access to health care protection. While Pradhan Mantri Bharatiya Jan Aushadhi Pariyojana scheme is providing quality generic medicines at 50 to 80% lower prices through Jan Aushadhi Kendras. Talking to Akashwani News, Brahmadev of Bihar said that the medicines at these Kendras are available at very affordable price than the market.
4: My name is Brahmadev Malaka. I am from Muzaffarnagar district in Bihar. I have been purchasing medicines from here for about a year. The medicines are available at affordable prices. The doctor advised us to buy medicines from Jan Aushadhi and we followed that advice and regularly purchase our medicines from here. If we want to buy the same medicines from outside, they are much more expensive. This government initiative helps solve the problems of the poor people.
2: The Pradhan Mantri Mudra Yojana, launched in 2015, has also evolved into a powerful instrument of empowerment. Under the scheme, 40 lakh crore rupees of loans have been disbursed to the beneficiaries so far. As incomes rise and opportunities expand, India's middle class is actively driving the nation's growth, ambition and future prosperity. Anand Kumar, Akashwani News, Delhi.
0: Prime Minister Narendra Modi has congratulated Mette Frederiksen on assuming office as the Prime Minister of Denmark for a remarkable third consecutive term. In a social media post, Mr. Modi said India and Denmark share an enduring partnership founded on mutual trust, shared values and a common commitment to a sustainable future. The Prime Minister said he is looking forward to working closely with Mr. Frederiksen to further strengthen the India-Denmark Green Strategic Partnership and take the cooperation to new heights for the benefit of the people of both countries. United States Ambassador to India Sergio Gore has said 99% of the proposed India-US interim trade agreement has been finalized and both sides are working to resolve the remaining issues. Speaking at the CITI 2026 India conference in Mumbai today, Mr. Gore expressed confidence that the agreement could be concluded within the next few weeks. The Iran conflict has entered a severe new phase of escalation as Iranian ballistic missiles and drones struck U.S. military bases across Kuwait and Bahrain in the early hours today. A drone strike broke through Kuwait's air defenses and hit the main passenger terminal at Kuwait International Airport, killing one Indian national and injuring 63 others. Injuries ranged from blast wounds and amputations to head trauma and cerebral hemorrhages. The Indian Embassy in Kuwait confirmed the death of one of its nationals in the attack, expressing its deepest condolences to the bereaved family and saying the mission is closely coordinating with Kuwaiti authorities to provide all possible support. The Indian Meteorological Department has issued an orange warning for heavy rainfall over Kerala and Mahe tomorrow. Heavy rainfall is also expected over Uttarakhand, parts of northeastern India, West Bengal, Karnataka, Konkan, Goa, Tamil Nadu, Puducherry, Karaikal, Andaman and Nicobar Islands and Lakshadweep during the next 2 days. In badminton, India's Ayush Shetty advanced to the second round of the Indonesia Open Super 1000 with a comeback win over China's Wang Hongyang, 8-21, 22-20, 21-15. India also secured a mixed doubles victory as Rohan Kapoor and Ruthvik Agarwal defeated Chinese Taipei Xiang, Po Huan and Hu Lingfang. And now before we end the bulletin, the headlines once again. Union Cabinet approves 10,000 crore rupee ATF price stabilization fund to support Indian Airlines. Also gives nod to National Capital Region Planning Board for old trucks and buses replacement in Delhi NCR area. Expelled TMC MLA Ritubrata Banerjee appointed as leader of opposition in West Bengal Legislative Assembly. Congress leader D.K. Shivakumar sworn in as 25th Chief Minister of Karnataka. Dr. G. Parameshwar becomes Deputy Chief Minister while 12 legislators also take oath as cabinet ministers. Massive fire in Malviya Nagar in Delhi claims 21 lives. And in badminton, India's Ayush Shetty enters second round of Indonesia Open Super 1000. That is all in the news at 9. Good night.
5: Akashavani. Vidyabhyasa Rangam. ഇന്റർവെൽ. അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. ദാസൻ സാറേ, ഇതെന്ത് പറ്റി? മുഖം ആകെ വിളറിയിരിക്കുന്നല്ലോ. സാധാരണ ഈ സമയത്ത് നല്ല ചൂട് ചായയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുന്ന ആളാണ്. സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ എന്തെങ്കിലും പറ്റിയ?
6: ലക്ഷ്മി ടീച്ചറെ, വല്ലാത്ത അനുഭവം തന്നെ. ഇതൊക്കെ ആരോട് പറയാൻ? അല്ല, സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ജംഗ്ഷനിൽ വെച്ചിട്ട് പോലീസിന്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. എന്റെ വണ്ടിക്കാണ് ഇൻഷുറൻസും പൊല്യൂഷനും അടക്കം എല്ലാ പേപ്പറും കറക്റ്റൊക്കെ തന്നെ. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവന്മാര് കൈ കാണിച്ചിട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തിയ പാടെ വന്ന് എന്റെ കീ അങ്ങ് ഊരിയെടുത്തു. ഒരു മര്യാദയില്ലാതെ
7: കീ ഊരിയെടുത്തു. സാറെ, നിങ്ങളോട് അവര് ചെയ്തത് നിയമവിരുദ്ധമാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം പരിശോധനയുടെ പേരിലൊന്നും ആർക്കും കീയൊന്നും വലിച്ചു ഊരിയെടുക്കാൻ അധികാരമില്ല. അത് പ്രോപ്പർ നിയമലംഘനമാണ്. നിങ്ങളത് ചോദ്യം ചെയ്തില്ലേ?
6: ചോദിക്കാനോ? എന്റെ ശിവൻ സാറേ, അവരല്ലേ അധികാരികള്.
8: വഴിയിൽ വെച്ച് എന്റെ ബാഗ് വാങ്ങി അനുവാദമില്ലാതെ തുറന്നു പരിശോധിക്കാൻ വരെ തുടങ്ങി. ഞാനൊരു സീനിയർ അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് പോലും വല്ലാത്തൊരു കുറ്റവാളിയെ പോലെയാണ് അവന്മാര് പെരുമാറിയത്. അല്ല, നാട്ടുകാരുടെയും എന്റെയും സ്വന്തം വിദ്യാർത്ഥികളെ വെച്ച് അപമാനിതനാകുന്നവരൊക്കെ തോന്നുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ആ, ഭയമില്ലാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാട്ടിൽ സാധാരണക്കാരന് കഴിയില്ലേ സാറേ?
9: ദാസൻ സാറേ, നിങ്ങൾ ഈ പറഞ്ഞ ഭയമാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അധികാരമുള്ളവരുടെ മുന്നിലേ നമ്മൾ ഈ ഭയന്ന് നിൽക്കുന്നത് നമുക്കും നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ?
8: എന്താ പറയുന്നേ?
9: വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും, അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതിൽ കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കലല്ല പറയുന്നത്. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് നമുക്ക്. സുപ്രീം കോടതി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഒരു അധികാരിക്ക് നിങ്ങളുടെ അഭിമാനത്തെ വഴിവെച്ച് ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല.
8: എന്റെ ടീച്ചറെ, അതൊക്കെ വലിയ വലിയ പുസ്തകങ്ങളിലും കോടതി മുറികളൊക്കെ പറയാൻ തുടങ്ങാം. യഥാർത്ഥ ജീവിതത്തിലെ ഒരു സാധാരണക്കാരൻ പോലീസിന്റെയോ സർക്കാർ അധികാരികളോ ഒക്കെ മുന്നിൽ ചെന്ന് പെട്ടാൽ ഈ പറയുന്ന അവകാശങ്ങളൊക്കെ എവിടെ പോകും? നമ്മൾ ചോദ്യം ചോദിച്ചാൽ അവരതനുസരിക്കൂ? നമ്മളെ കൂടുതൽ തോന്നിക്കുകയല്ലേ ഉള്ളൂ?
9: അനുസരിക്കണം സാറേ. അവരത് അനുസരിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൊണ്ട്. കാരണം അവർ നിയമപാലകരാണ്, നിയമദാതാക്കളല്ല. ഭരണഘടനയ്ക്ക് കീഴിലാണ് പോലീസും കോടതിയും സർക്കാരും എല്ലാം. ഇതിപ്പോ ഉദാഹരണത്തിന്, നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ മാന്യമായി പെരുമാറാൻ അവർക്ക് നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു പോലീസുകാരൻ നിങ്ങളെ പരിശോധിക്കാൻ വരികയാണെങ്കിൽ അയാളുടെ നെയിം ബാഡ്ജ് കൃത്യമായി ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്കും അവകാശമുണ്ട്. അയാൾ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് അറിയാനും എന്തിനാണ് നിങ്ങളെ തടഞ്ഞതെന്ന് ചോദിക്കാനും പൗരന് അവകാശമുണ്ടെന്നേ. ഇതിനെയാണ് റൈറ്റ് ടു നോ എന്ന് പറയുന്നത്. അത് ചോദിക്കുന്നത് ഒരിക്കലും തർക്കിക്കലല്ല, നമ്മുടെ അവകാശമാണ്.
7: അതെ ദാസന്മാരെ, ലക്ഷ്മി ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നിയമങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ കാര്യത്തിലേക്കുള്ള നിയമങ്ങൾ. ഈ ബാങ്കൊക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ സ്ഥിരം പരിപാടിയാണ് മൊബൈൽ ഫോൺ വാങ്ങി പാസ്വേഡ് അടിച്ചു തരാൻ പറയുന്നതൊക്കെ. നമ്മുടെ ഗാലറി, വാട്സാപ്പ് ഒക്കെ പരിശോധിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ?
8: ശരിയാ ശരിയാ, എന്റെ ഫോൺ കയ്യിലെടുത്ത് നോക്കിയിട്ട് ഞാൻ ഈ പാറ്റേൺ ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അൺലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ സ്കൂളിലെ ടീച്ചർമാരെ വിളിക്കാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ ഇങ്ങ് തിരികെ വാങ്ങിച്ച് പോയി ഞങ്ങൾ മാറി. അല്ല സാറേ, അവരെന്തിനാ ഈ ഫോണൊക്കെ ചോദിക്കുന്നത്?
7: നിങ്ങൾ വാങ്ങി കൊണ്ട് രക്ഷപ്പെട്ടതാണ് സാറേ. ഒരിക്കലും നിങ്ങളെ ഫോൺ വാങ്ങി പരിശോധിക്കാൻ ഒരു പോലീസുകാരന് അവകാശമില്ല. സുപ്രീം കോടതി കൃത്യമായ വിധികളുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമങ്ങളനുസരിച്ച് ഒരു വ്യക്തിയുടെ ഫോൺ എന്നത് അയാളുടെ സ്വകാര്യതയുടെ പരമാധികാര പരിധിയാണ്. അത് വഴി പോകുന്നവർക്ക് ചുമ്മാ അങ്ങനെ മേടിച്ച് നോക്കാനൊന്നും പറ്റത്തില്ല. കോടതിയോ സെർച്ച് വാറന്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പ്രതിയാക്കാനുള്ള കൃത്യമായ സാഹചര്യത്തെളിവുകളോ ഇല്ലാതെ നിങ്ങളുടെ ഫോണിലെ ചാറ്റുകളോ ഗാലറിയോ പരിശോധിക്കുന്നത് ഇത്ര ഭരണഘടനാപരമായ അവകാശത്തിന്റെ ലംഘനമാണ്.
8: ആഹാ, അങ്ങനെയുണ്ടല്ലേ. പലപ്പോഴും ചെക്കിങ്ങിനിടയിലെ സാധാരണക്കാരുടെയും കുട്ടികളുടെയും ഫോൺ വാങ്ങി പോലീസുകാരുടെ മെസ്സേജുകൾ പരിശോധിക്കുന്ന നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കഴുകിയത് ഇതൊക്കെ എന്റെ നിയമപരമാണെന്ന്. നിയമം അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെല്ലാം സഹിക്കണം.
9: അത് തന്നെ, ഈ നിയമത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സാറേ അധികാരികൾ നമ്മളെ പലപ്പോഴും മുതലെടുക്കാൻ കാരണം. ഈ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് യൂണിഫോം ഇട്ടവര് ചെയ്യുന്നതൊക്കെ നിയമപരമാണെന്നാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 22 പ്രകാരം ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അയാൾക്ക് കൃത്യമായ ചില അവകാശങ്ങളുണ്ട്.
8: ഓഹോ,
9: എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്ന് കൃത്യമായി അറിയാനുള്ള അവകാശം അയാൾക്കുണ്ടെന്നേ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ലോയറെ ബന്ധപ്പെടാനും നിയമസഹായം തേടാനുമുള്ള അവകാശമൊക്കെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇതൊന്നും പാലിച്ചില്ലെങ്കിലേ ആ അറസ്റ്റ് തന്നെ അസാധ്യമാവും.
7: ടീച്ചർ പറഞ്ഞതും കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പോലീസുകാർ ഒരാളെ കസ്റ്റഡിയിൽ എടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്ത മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്ന് നിർബന്ധമാണ്. അത് യാതൊരു വിട്ടുവീഴ്ചയില്ല. യാത്രക്കെടുക്കുന്ന സമയം മാത്രമാണ് ഇതിൽ ഒഴിവാക്കുന്നത്. ഒരു പൗരനെ നിയമവിരുദ്ധമായി തടങ്കിൽ വെക്കാൻ ആർക്കും കഴിയില്ല. ഇതിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഹർജിയിലൂടെ ഹൈക്കോടതികളും സുപ്രീം കോടതിയും കർശനമായി സംരക്ഷിക്കുന്നത്.
8: ഇതൊക്കെ കേൾക്കുമ്പോ ഉള്ളിലൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും ലക്ഷ്മി ടീച്ചറെ, ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും എന്തെങ്കിലും പ്രത്യേക സംരക്ഷണമൊക്കെ ഉണ്ടോ? കാരണം എന്റെ അയൽപ്പക്കത്തെ ഒരു കുടുംബത്തിന് അവർക്ക് രാത്രിയിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോ അല്ലാതെ പേടിച്ചുപോയി. എന്താ അതിലെ നിയമം?
9: സ്ത്രീകളെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അത്രയും അടിയന്തര സാഹചര്യമാണെങ്കിൽ ഒരു 1st class ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ രേഖാമൂലമുള്ള പ്രത്യേക പെർമിഷൻ ഉണ്ടാവും. അത് മാത്രമല്ല, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും വനിതാ പോലീസിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം. ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമേ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ട് പരിശോധിക്കാനുള്ള അവകാശമുള്ളൂ. പുരുഷ പോലീസുകാര് സ്ത്രീകളെ രാത്രിയിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പോലും പാടില്ല.
7: അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ചെല്ലുമ്പോ FIR രജിസ്റ്റർ ചെയ്യാൻ മടിക്കുന്ന അവസ്ഥയൊക്കെ സ്ഥിരം കാണാറുള്ളതാണല്ലോ. സുപ്രീം കോടതിയുടെ ചരിത്ര പ്രസിദ്ധമായ ലളിതാകുമാരി കേസിലെ വിധി പ്രകാരം ഒരു ജാമ്യമില്ലാ കുറ്റകൃത്യത്തെ കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണ്. അതിലവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കാലതാമസം വരുത്താൻ കഴിയില്ല. ഇനി അവരുടെ സ്റ്റേഷൻ പരിധിയിലല്ല കുറ്റം നടന്നെങ്കിൽ പോലും 0 FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങണം എന്നാണ് നിയമം.
8: ഇതൊക്കെ നമുക്ക് പുതിയൊരറിവാണ് കേട്ടോ സാറേ. നമ്മളൊക്കെ വിചാരിക്കണം എന്താ, അധികാരികളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും വിനയാന്വിതരായി അവർ പറയുന്ന തെറ്റും ശരിയും ഒരുപോലെ അനുസരിച്ച് നിൽക്കണമെന്നല്ലേ. ഈ നിയമം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലേ സാറേ.
9: അത് തന്നെ ദാസൻ സാറേ. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട് നിയമത്തിൽ. ഒരു പൗരൻ എന്ന നിലയിലെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കണം. ഒപ്പം കടമകളും ഉണ്ട് കേട്ടോ. വഴിയിലെ ട്രാഫിക് റൂൾസ് ഒന്നും ലംഘിക്കരുതെന്നുള്ളത് നമ്മുടെ കടമയാണ്. ഹെൽമെറ്റ് വെക്കേണ്ടത് നമ്മുടെ സുരക്ഷയും. നിയമം ലംഘിച്ചാൽ പിഴ അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. പക്ഷെ നിയമലംഘനം നടത്താത്ത ഒരു പൗരനെ ഇങ്ങനെ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി ഭയപ്പെടുത്താനോ അനാവശ്യമായി പണം തട്ടാനോ മാനസികമായി പീഡിപ്പിക്കാനോ ഒരധികാരിക്ക് അവകാശമില്ല. അധികാരമേ ജനങ്ങളെ സേവിക്കാനുള്ളത്, അല്ലാതെ ഭരിക്കാനോ.
8: അതെ,
7: സാറേ, നമ്മൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെ ഈ സ്റ്റാഫ് റൂമിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. സ്കൂൾ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുട്ടികൾക്കായിട്ടൊരു പ്രത്യേക സെഷൻ തന്നെ വയ്ക്കണം. ഭരണഘടന നിത്യജീവിതത്തിൽ ഒന്നോ മറ്റോ ഒരു സെഷൻ നമുക്ക് നടത്തണം. കുട്ടികൾ അറിഞ്ഞിരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ. ലക്ഷ്മി ടീച്ചർ തന്നെ ക്ലാസ് എടുക്കണം, പിള്ളേര് പഠിച്ച് വളരട്ടെന്നേ.
8: അത് തന്നെ, ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് ശിവൻ സാറേ. കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പഠിക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ ഭയമില്ലാത്ത ആത്മാഭിമാനമുള്ള പൗരന്മാരായി അവര് വളരും. നമ്മുടെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെയും ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറ പഠിക്കണം. പക്ഷേ അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാവരുത്. നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമായിരിക്കണം, തികച്ചും മാന്യമായ ഭാഷയിലായിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മളൊക്കെ അന്തസ് പുലർത്തണം.
9: തീർച്ചയായും. ഈ മാന്യമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് തന്നെ ജനാധിപത്യത്തിന്റെ ജീവൻ. ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശവും അത് തന്നെ. നമ്മുടെയൊക്കെ കുട്ടികളെ ഈ അധികാരികളെ ജനങ്ങളുടെ സേവകരാണ്, യജമാനന്മാരല്ല എന്ന് മനസ്സിലാക്കി. നമ്മൾ അവരെ നിയമം കയ്യിലെടുക്കാനല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ സ്വന്തം സുരക്ഷയ്ക്കായി ഉപയോഗിക്കാം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഭരണഘടന വെറും ഒരു പുസ്തകമല്ല, അത് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ കാവൽക്കാരാണ് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണം.
8: വളരെ ശരിയാണ് ലക്ഷ്മി ടീച്ചറെ. ഇന്ന് എനിക്കുണ്ടായ അനുഭവം എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ഇനി എന്നെ ആരെങ്കിലും അനാവശ്യമായ വഴിയിൽ തടഞ്ഞാൽ ഞാൻ പേടിക്കത്തില്ല, ഭയമില്ലാതെ. എന്നാൽ തികച്ചും മാന്യമായി എന്റെ ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഞാൻ പറയും. നിയമവിരുദ്ധമായി എന്റെ വണ്ടിയുടെ കീ ഊരാൻ ഇനി ഞാൻ ആരും അനുവദിക്കത്തില്ല.
7: അതാണ് സാറേ, ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഉടനെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം, പിള്ളേരെ ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതാണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി പ്രസന്റ് ചെയ്യാൻ പറ്റണം.
10: അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എ. ആശയം ആവിഷ്കാരം എം കെ ദിലീപ്.

0: ശാസ്ത്ര ലോകത്തിൽ ജൈവ വൈവിധ്യ പ്രാദേശിക പരിപാലനത്തിലൂടെ ആഗോള ജൈവ വൈവിധ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ നേടാൻ കേരളം. ഡോക്ടർ എൻ അനിൽകുമാർ സംസാരിക്കുന്നു.
1: നമ്മുടെ ഭക്ഷണം, ആരോഗ്യം, ഉപജീവന മാർഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ആതിഥേയ മര്യാദയെ കൂടുതൽ അർത്ഥവത്താക്കൽ, ഇങ്ങനെ അനവധി മേഖലകളിൽ ജൈവവൈവിധ്യത്തിന്റെ പങ്ക് ഉറപ്പാക്കുകയാണ് ഈ ദർശനം.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.